रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

0: വചനങ്ങളിലൂടെ ആപൽക്കരമെങ്കിലും സത്യം പറയുക, വിജയം അതിലാണുള്ളത്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

Radio Suno 91.7 FM. 91.7 FM. Qatar's favorite radio station.

ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു റേഡിയോ സുനോ. കൂടിയെത്തി ഈ മോർണിംഗിൽ ഞാൻ ജച്ചു. എല്ലാവർക്കും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡേ തന്നെ എന്നുണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമ്മുടെ ദിവസങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഇതെല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരും അത്രയും ബ്യൂട്ടിഫുൾ ആയിരിക്കണം. അല്ലാതെ അല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിന്റെ സൗന്ദര്യം അതാണ് കേട്ടോ. അല്ലാതെ മുഖസൗന്ദര്യം മാത്രമുള്ള ഉണ്ടായതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. മനസ്സിനാണ് നല്ല സൗന്ദര്യം വേണ്ടത്. ആ മനസ്സിന്റെ സൗന്ദര്യം ചിലപ്പോൾ മുഖത്തും പ്രതിഫലിച്ചേക്കാം. അങ്ങനെയുള്ളവരെ കണ്ടിട്ടില്ലേ, ചിലപ്പോൾ പറയും ആ മുഖം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അവരുടെ മനസ്സെന്ന്. നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചിലരൊക്കെ ഉണ്ട് കേട്ടോ, ഉള്ളിൽ നല്ല കുനിഷ്ടുണ്ടാക്കും, പക്ഷെ മുഖത്ത് കാണുമ്പോൾ നല്ല ചിരിച്ച് അടിപൊളിയായിട്ട് ബിഹേവ് ചെയ്യും. അതൊരു പ്രത്യേക കഴിവാണ്. ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ആൾക്കാരെയല്ല, അതല്ലാതെ നല്ല മനസ്സ് ശുദ്ധമായിട്ടുള്ള ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ കഴിവുള്ള ചില ആൾക്കാരുണ്ടാകും. അവർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതവും അത്രത്തോളം ബ്യൂട്ടിഫുൾ ആകും. നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരാണോ? കേട്ടോണ്ടേ ഇരിക്കുക, ഇത് റേഡിയോ സുനോ.

റേഡിയോ സുനുവാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ചച്ചു. നമ്മുടെ ജീവിതം മനോഹരമാക്കാനായിട്ട് നമ്മുടെ കൂടെയുള്ളവരും അത്രത്തോളം മനോഹരമായിട്ടുള്ള ആൾക്കാരായിരിക്കണം. മനസ്സ് നല്ല മനോഹരമായിരിക്കണം. നമ്മൾക്ക് എങ്ങനെയാണ് ഒരാളുടെ മനസ്സ് സുന്ദരമാണോ എന്നൊക്കെ തിരിച്ചറിയാൻ സാധിക്കുന്നത്? അപ്പൊ നമ്മൾ ഒരാളെ കാണുന്നു, കണ്ടു കഴിഞ്ഞാൽ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണെന്ന് കരുതുക. അപ്പൊ നമ്മൾ അവരോട് സംസാരിക്കും. ചില ആൾക്കാരെങ്ങനെ ഉണ്ടാകും, എന്തോ ഒരു കഴിവുണ്ടാകും അവർക്ക് മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇംപ്രസ് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ അങ്ങനെയുള്ളവരെ കാണുമ്പോൾ അവരോട് സംസാരിക്കാൻ ആഗ്രഹിക്കാറുണ്ട്, അവരുടെ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ നമ്മൾ ഇഷ്ടപ്പെടാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരോട് നമ്മൾ സംസാരിക്കും. നമ്മൾ സംസാരിച്ച് സംസാരിച്ച് അവർക്ക് പ്രത്യേക കഴിവുണ്ടാവും കേട്ടോ, നന്നായിട്ട് സംസാരിക്കാനും മറ്റുള്ളവരെ അത് കേട്ടിരിപ്പിക്കാനുള്ള ഒരു കഴിവും ഉണ്ടാകും. അപ്പൊ നമ്മൾ അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും, നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. അങ്ങനെയുള്ള ആൾക്കാർ ചിലപ്പോൾ നല്ല മനസ്സുള്ളവരായിരിക്കണം എന്നൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് സംസാരിക്കാൻ കഴിവുണ്ട് എന്ന് കരുതുന്നത് ഒരിക്കലും നല്ല മനസ്സിന്റെ ഉടമകളൊന്നുമല്ല. അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഓരോ അവസരം വരുമ്പോഴാണ് മനസ്സിലാവുന്നത്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുണ്ടോ? കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ ആണ്. കൂടെയുള്ളത് ഞാൻ ചച്ചു.

വസനമാണ് കേൾക്കുന്നത്. കൂടെ ഞാൻ ചച്ചു. നമ്മുടെ മനസ്സ് എത്രത്തോളം മധുരമാണ്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് എത്രത്തോളം സൗന്ദര്യമുണ്ട് എന്ന് നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? നമ്മളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, എടാ നിന്റെ മനസ്സ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് എന്ന്? ഓ, ഭയങ്കരം എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നത്. ഭയങ്കരം എന്ന് പറയുന്നത് നല്ല ടേമിൽ ഉപയോഗിക്കാൻ പറ്റിയ വാക്കല്ല അത്ര. നമുക്ക് ആ ഭയങ്കരം എന്നുള്ള വാക്ക് അങ്ങോട്ട് മാറ്റി നിൽക്കാം. നീ അതിസുന്ദരനാണ്, അല്ലെങ്കിൽ നിന്റെ മനസ്സ് അത്രത്തോളം സൗന്ദര്യമുള്ളതാണെന്ന് നമ്മളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമ്മളുടെ മുഖത്ത് നോക്കിയിട്ട് ആരും തന്നെ പറയില്ല നിന്റെ മനസ്സ് നല്ലതാണെന്ന്. പക്ഷേ അവരുടെ പെരുമാറ്റത്തിലൂടെ നമ്മൾക്കത് തിരിച്ചറിയാനായിട്ട് പറ്റും, നമ്മളോട് ചില ആൾക്കാർ പെരുമാറുന്നത്. അതെങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾക്ക് എന്ത് ആവശ്യം വരുമ്പോഴും ഓടിയെത്താൻ ചില ആൾക്കാരുണ്ടാകും. എന്നാൽ ഒരു മൈൽ ദൂരത്ത് മാറി നിന്ന് നമ്മുടെ ഉയർച്ചയാണെങ്കിൽ താഴ്ചയാണെങ്കിൽ കണ്ട് ആസ്വദിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാകും. അങ്ങനെയുള്ളവരെയെല്ലാം നമ്മുടെ മനസ്സിന്റെ സൗന്ദര്യം കണ്ടെത്തിയിട്ടുള്ള ആൾക്കാർ നമ്മുടെ കൂടെ എന്തിനും ഏതിനും കട്ടിക്ക് നിൽക്കുന്ന ആൾക്കാരായിരിക്കും. റേഡിയോ സിനിമയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഞാൻ ചച്ചു.

നമ്മുടെ മനസ്സിനാണോ സൗന്ദര്യം, അതല്ല നമ്മുടെ കൂടെയുള്ളവരുടെ മനസ്സിനാണോ സൗന്ദര്യം? റേഡിയോ സിനിമയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെയുള്ളത് ഞാൻ ചച്ചു. നമ്മുടെ ജീവിതം മനോഹരമാകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരുടെ മനസ്സും മനോഹരമായിരിക്കണം എന്ന് പറഞ്ഞില്ലേ? എന്നാൽ അതേസമയം നമ്മുടെ മനസ്സിന്റെ അവസ്ഥ എന്താണ്? ചില ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവരുടെ മുഖം ഒരു കാലത്തും തെളിയില്ല. അതായത് കടന്നല് കുത്തിയതുപോലെ എന്ന് പറയില്ല, അതുപോലെ ആരോടും ചിരിക്കില്ല, ഒരു മനസ്സ് തുറന്ന് സംസാരിക്കില്ല. അതേസമയം ചിലർക്കാരുടെ മുഖത്ത് തന്നെ ഒരു ഐശ്വര്യം ഉണ്ടാകും, ഒരു സ്നേഹം ഉണ്ടാകും. അവരെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് വൈബ് തോന്നും. അപ്പൊ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനാണ് നമ്മൾ ഇഷ്ടപ്പെടുക. അല്ലാതെ ഏത് നേരവും ഇങ്ങനെ കടന്നല് കുത്തിയ മുഖമായിട്ടും മിണ്ടാതെ മുഖം വീർപ്പിച്ചിരിക്കുന്ന ആൾക്കാരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും, അവരെ കാണുന്നത് പോലെ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിനെയാണ് സൗന്ദര്യമുള്ളതാക്കി വെക്കേണ്ടത്. നമ്മൾ നന്നായിട്ട് പെരുമാറാനായിട്ട് നോക്കുക. നമുക്ക് എന്തെങ്കിലും കുശുമ്പും കുന്നായ്മ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ തന്നെ നമ്മുടെ കറക്റ്റ് ചെയ്തോളുക. അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ തോന്നാൻ പാടില്ല അവരുണ്ട്. അപ്പൊ നമ്മുടെ മനസ്സും നല്ല സൗന്ദര്യമുള്ളതായിട്ട് മാറും. അപ്പോ അതിനെ അട്രാക്ട് ചെയ്യുന്നത് അതേപോലുള്ള മനസ്സുകളായിരിക്കും. അപ്പൊ നമ്മുടെ ചുറ്റിലുമുള്ളവരും അതുപോലെ സൗന്ദര്യമുള്ളവരായിട്ട് മാറും. എനിവേ, നല്ല സുന്ദരമായിട്ടുള്ള ദിവസം തന്നെ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. അപ്പൊ പറഞ്ഞതുപോലെ സ്റ്റേ ട്യൂൺഡ്.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടു കൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. പുതിയ ദിവസമാണ്, ഒരുപാട് പുതിയ നല്ല പ്രതീക്ഷകളോടുകൂടി തന്നെ നമ്മൾ ഈ ഒരു മോർണിംഗിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. മെയ് 6th കേട്ടോ, ബുധനാഴ്ച ദിവസമായിട്ടുണ്ട്. എല്ലാവർക്കും വളരെ വളരെ നല്ലൊരു ദിവസമായിട്ട് ഈ ബുധനാഴ്ച മാറട്ടെ എന്നുള്ള നല്ലൊരു ആശംസ നൽകിക്കൊണ്ടാണ് ഇന്നത്തെ വിശേഷങ്ങൾക്ക് നമ്മളിതാ ഒരുമിച്ച് തുടക്കം കുറിക്കാനായിട്ട് പോകുന്നത്. അപ്പം എല്ലാവരും സവാരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ യാത്രകളും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നിൽക്കുന്ന സമയമായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ദിവസം നല്ല നല്ല കാര്യങ്ങൾ ലൈഫിൽ ഉണ്ടാകട്ടെ എന്ന് കൂടി പറയാണ് കേട്ടോ. ചിലപ്പം ചില ആളുകൾ നമ്മളുടെ അടുത്ത് പറയും, ഓ നിന്നെ കൊണ്ടത് പറ്റില്ല, ഓ നിന്നെ കൊണ്ടൊന്നും അത് പറ്റില്ല എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അത് ചെയ്ത് കാണിക്കണം, അല്ലെങ്കിൽ അതിലേക്ക് നമുക്ക് എത്തണം എന്നൊരു വാശിയോടുകൂടി ചിലപ്പോൾ നമ്മൾ പല ലക്ഷ്യങ്ങളും നേടിയെടുത്തിട്ടുണ്ടാവാം. ചിലരെങ്കിലും ആ രീതിയിലൊക്കെ ചിലപ്പം മുന്നോട്ട് പോയിട്ടുള്ളവർ ഉണ്ടായിരിക്കാം. ആരെങ്കിലും നമ്മളെ മുറിപ്പെടുത്തുന്നത് വരെ ചിലപ്പം നമ്മൾ നമ്മളുടെ യഥാർത്ഥ കഴിവുകൾ തിരിച്ചറിയുകയില്ല എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം കേട്ടോ. ആരെങ്കിലുമൊക്കെ നമ്മളെ ചെറിയ രീതിയിൽ വാക്കുകൾ കൊണ്ടൊക്കെ മുറിപ്പെടുത്തുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ യഥാർത്ഥ കഴിവുകൾ എന്താണെന്ന് തിരിച്ചറിയാൻ ആ ഒരു മുറിപ്പെടുത്തലുകൾ ചിലപ്പോൾ നമ്മൾ പറയാറ്, നീ അങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്കിതിലേക്ക് എത്താൻ പറ്റി, അല്ലെങ്കിൽ അന്ന് അങ്ങനെ സംഭവിച്ചതുകൊണ്ട് എനിക്ക് ഇന്ന ഈ നിലയിലേക്ക് എത്താൻ പറ്റിയെന്ന് നമ്മൾ പലപ്പോഴും പിന്നീട് പറയാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്, നമ്മളെ ആരെങ്കിലും മുറിപ്പെടുത്തുന്നത് വരെ ചിലപ്പോൾ നമ്മളുടെ യഥാർത്ഥ കഴിവുകൾ നമ്മൾ തിരിച്ചറിയില്ല. നിങ്ങൾക്ക് ആവശ്യമായതും വേണ്ടതും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വളരെ സന്തോഷപ്രദമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ്. അപ്പം നമുക്ക് ചിന്തിക്കാം, നമ്മൾക്ക് ആവശ്യമായതും വേണ്ടതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി ജീവിതത്തെ ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. നമ്മുടെ ലൈഫിലെ വിജയങ്ങളൊക്കെ നമുക്ക് മനസ്സിൽ കണ്ടുകൊണ്ട് അതിനൊക്കെ തുടക്കമിടുന്ന ഒരു ദിവസമായിട്ട് ഇന്നത്തെ ഡേ മാറട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ആദ്യത്തെ പാട്ടിലേക്ക് പോകാം. എല്ലാവരുടെയും ഒരുപാട് മെസ്സേജുകളും വിശേഷങ്ങളും ഒക്കെ വന്ന് നിൽക്കുന്നുണ്ട്. അതിലേക്കൊക്കെ നമ്മൾ ഈ പാട്ടുകൾക്ക് ശേഷമായിരിക്കും എത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം കേൾക്കാൻ പോകുന്നത് വിജയ് യേശുദാസ് പാടിയൊരു പാട്ടാണ്. ഒരു മെക്സിക്കൻ അപാരത എന്ന സിനിമയിലെ ഒരു നല്ല പാട്ടുണ്ട് ഇവളാരോ, ആ പാട്ടാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത് മോർണിംഗ് സവാരിയിൽ.
7: രണ്ട്

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് കേട്ടോ. എല്ലാവരുടെയും മെസ്സേജുകളും വിശേഷങ്ങളും ഒക്കെ വന്നു നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പം നേരെ ഞാൻ മെസ്സേജുകളിലേക്ക്, തുടക്കത്തിലെ മെസ്സേജുകളിലേക്ക് ഒന്ന് പോവുകയാണ്. ഓക്കെ, ഫാലം എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നൊരു ഹായ് എത്തിയിട്ടുണ്ട്. തിരിച്ചും ഒരു ഹായ് പറയുന്നു മുരളി, അദ്ദേഹത്തിൻ്റെ ഒരു മോർണിംഗ് മെസ്സേജൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ ഷബീർ പറയുന്നത്, മണ്ണിലും മനസ്സിലും മാത്രമാണ് മനുഷ്യൻ ആഴത്തിൽ അലിഞ്ഞു ചേരുന്നത്. ഓക്കെ, മണ്ണിലലിഞ്ഞ് വളമാകുന്നതിന് മുമ്പ് മറ്റൊരാൾക്ക് തണലേകാൻ കഴിഞ്ഞാൽ അവിടെയാണ് ജീവിതത്തിൻ്റെ അർത്ഥവും മഹത്വവും. നേരുന്നു ശുഭദിനം എന്ന് പറഞ്ഞിട്ട് ഷബീർ ജിലാനി ആണ് മെസ്സേജ് ചെയ്യുന്നത്. തത്ത, ഗുഡ് മോർണിംഗ് ഓൾ, എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്ന സൂപ്പർ പാട്ടുകൾ പോരട്ടെ. തീർച്ചയായിട്ടും ഇഷാനിയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ഇഷാനിക്കുട്ടി. ഓർവിൽ ആൻഡ് എവ്ലിൻ എത്തിയിട്ടുണ്ട്, അവർക്ക് മോർണിംഗ് പറയുന്നു. അതീബ് ക്യുബേക്കിലെ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്യുബേക്കിലെ എല്ലാവർക്കും നല്ലൊരു മോർണിംഗ് പറയുന്നു. മണി മച്ചിങ്ങൽ, അദ്ദേഹത്തിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ജിസൽ ആൻഡ് ജിയാൻ ജോയിൻ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഒരു നൈസ് ഡേ അവർ വിഷ് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ ജാസ്ലിൻ ഓസ്റ്റിൻ ജോവ്ലിൻ അവരുടെ മോർണിംഗ് എത്തിയിട്ടുണ്ട്. അവർക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് നേരെ ഇന്നത്തെ ഒരു ചെറിയ ചോദ്യത്തിലേക്ക് പോകാം. നേരെ പോകുന്നു. അപ്പോൾ ഇന്നത്തെ സ്കൂൾ ബസ് സ്റ്റോറീസിലെ ചോദ്യം നിങ്ങൾക്ക് കുറച്ചധികം ഉത്തരങ്ങൾ കിട്ടാനുള്ള സാധ്യതകളുള്ള ഒരു ചോദ്യമാണ്. ഒരാളുടെ പേര് മാത്രമായിരിക്കില്ല മറുപടിയായിട്ട് കിട്ടുക, 3 പേരുടെ പേരൊക്കെ ചിലപ്പോൾ കിട്ടാനുള്ള, അങ്ങനെ റിസർച്ച് ചെയ്ത് പോകുന്ന സമയത്ത് അങ്ങനെയൊക്കെ കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് എന്തായാലും ചോദ്യത്തിലേക്ക് പോകാം. ബാങ്ക് സമയം കഴിഞ്ഞ് ഒരു വ്യക്തി 1 മിനിറ്റ് വൈകി അദ്ദേഹം ബാങ്കിലേക്ക് എത്തുകയാണ്. അങ്ങനെ എത്തുന്ന സമയത്ത് ആൾക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റാതെ വരുന്നു. അങ്ങനെ ആൾ ഭയങ്കര നിരാശനാകുന്നു. പിന്നെ അദ്ദേഹം വീട്ടിലെത്തി കുളിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അദ്ദേഹത്തിനൊരു ഒരു ഒരു ചിന്ത വന്നത്. ഒരു ചോക്ലേറ്റ് ബാർ ഡിസ്പെൻസർ പോലെ എവിടെ നിന്നും പണം നൽകുന്ന ഒരു മെഷീൻ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. അങ്ങനെ ഒരു മെഷീൻ എന്തുകൊണ്ട് ഉണ്ടായിക്കൂടാ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി. ആ ചിന്ത പോയത് ATM എന്ന് പറയുന്ന ATM മെഷീൻ്റെ തുടക്ക ചിന്തകളിൽ ഒരു ചിന്തയാണിത് കേട്ടോ. അപ്പോൾ ആ ഒരു ATM മെഷീൻ പുറത്തിറക്കിയത് ആരാണ്, അല്ലെങ്കിൽ ആരാണ് ഫൗണ്ടർ ഓഫ് ATM എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. ഒന്നിലധികം പേരുടെ പേരുകൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് സെർച്ച് ചെയ്ത് പോകുന്ന സമയത്ത്. പക്ഷെ ഞാനിപ്പോൾ ഈ ആദ്യം പറഞ്ഞ സ്റ്റോറി ഒരു വ്യക്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്, ഒരുപാട് പേരെ ബേസ് ചെയ്തിട്ടുള്ളതല്ല, ഒരാളെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ ചോദ്യം ഇതാണ്, ആ ATMൻ്റെ ഫൗണ്ടർ എന്ന് അറിയപ്പെടുന്നത് ആരാണ്. ഒരാളുടെ പേരുകളായിരിക്കത്തില്ല, ഒന്നിലധികം പേരുകൾ നിങ്ങൾക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. ആ പേരുകളൊക്കെ തന്നെ നിങ്ങൾക്ക് മെസ്സേജിൽ അയക്കാൻ സാധിക്കും. ആരാണ് ATMൻ്റെ ഫൗണ്ടർ എന്ന് അറിയപ്പെടുന്നത്? ഓക്കെ, ബേസിലിൻ്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആയിട്ട് ഞാൻ ഉദ്ദേശിച്ച ആളുടെ പേര് ബേസിൽ അയച്ചു ചേർന്നുണ്ട്. കറക്റ്റാണ് ബേസിൽ അയക്കുന്നത്. ജാസ്ലിൻ ഓസ്റ്റിൻ റൈറ്റ് ആയിട്ട് തന്നെ അയക്കുന്നു, ആ ഒരു പേര് കൃത്യമായിട്ട് അവരയച്ചിട്ടുണ്ട്. നെക്സ്റ്റ് മുഹമ്മദ് എൻ്റെ അക്കൗണ്ടിൽ നിന്നും ഹിസാ മെഹറിനും റിയാനും എത്തുന്നു. ഐഡിയൽ ഇന്ത്യൻ സ്കൂളിൽ നിന്നാണ് അവരുടെ മെസ്സേജ്. ഇമാനുവൽ, ഒലിവിയ, ദിയാൻ, ഹാസിക് ആൻഡ് ഇൽഹാൻ എത്തിയിട്ടുണ്ട്. അവർക്കും നല്ലൊരു മോർണിംഗ് പറയുന്നു. നെക്സ്റ്റ് ബിനോയ് കറക്റ്റാണ് കേട്ടോ അയക്കുന്നത്. ഓക്കെ, അപ്പോൾ ATMൻ്റെ ഫൗണ്ടർ എന്നറിയപ്പെടുന്നത് ആരാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ചോദ്യം. അതുമാത്രമല്ല കേട്ടോ, ഈ ATM പിന്നുണ്ടല്ലോ, പിൻ നമ്പർ, അതുണ്ടായതിന് പിന്നിലും രസകരമായിട്ടുള്ളൊരു കൗതുകമുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കൗതുകം എന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. ഇപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ഈ ഒരു ചോദ്യവും ഉത്തരവുമായിട്ട് മുന്നോട്ട് പോകാം. ആരാണ് ATMൻ്റെ ഫൗണ്ടർ എന്ന് അറിയപ്പെടുന്നത്? ഇതാണ് ഇന്നത്തെ ഒരു ചെറിയ ചോദ്യം. അദ്ദേഹം ബാങ്കിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റാതെ സമയം കഴിഞ്ഞ കാരണം അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോഴാണ് ആൾ ചിന്തിക്കുന്നത്, ഓ എന്നാൽ പിന്നെ ഒരു ചോക്ലേറ്റ് ബാർ ഡിസ്പെൻസർ ഒക്കെ പോലത്തെ, അല്ലെങ്കിൽ ഒരു മെഷീനിൽ നിന്ന് നമുക്ക് പണം കിട്ടിയാൽ ഏത് സമയത്തും ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കില്ലേ എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. ആ ഒരു ചിന്തയിൽ നിന്നാണ് ATM ലോകത്തിലേക്ക് എത്തപ്പെടുന്നത്. ഓക്കെ, അപ്പം ആ ഒരു ATMൻ്റെ ഫൗണ്ടർ എന്നറിയപ്പെടുന്ന ആ ഒരു വ്യക്തി ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. അപ്പോൾ എന്തായാലും ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അയച്ചു തുടങ്ങാം. 500-00-917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ റൈറ്റ് ആൻസേഴ്സ് പോരട്ടെ. കൂടെ ഇന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും നല്ല നല്ല വിഷസൊക്കെ പാസ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇപ്പം തന്നെ അയക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത പാട്ട് നിങ്ങൾക്ക് തരാനായിട്ട് പോവുകയാണ്. ഈ പാട്ട് സിദ് ശ്രീറാം പാടിയ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ് നിങ്ങൾക്ക് അരികിലേക്ക് വരാനായിട്ട് പോകുന്നത്. പ്രേമവതി ഈ സോങ് വരുന്നുണ്ട്. അതിഭീകര കാമുകൻ എന്ന സിനിമയിലെ ഒരു നല്ല പാട്ടിലേക്ക് മോർണിംഗ് സവാരി. ഞാൻ നിസ, നിങ്ങൾക്കൊപ്പം കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
5: Yeah, Jai Surya.
6: Jai Surya.
7: You are listening to Radio Suno
8: 91.7.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
3: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

പള്ളിച്ചട്ടം ബി മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങളിൽ ഞാൻ നിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഇനിയിപ്പോൾ നേരെ ബാക്കി എല്ലാവരുടെയും മെസ്സേജുകളിലേക്ക് വരികയാണ്. നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, ആരാണ് ATMന്റെ ഫൗണ്ടർ എന്നുള്ളതായിരുന്നു ഇന്ന് ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്ന ചോദ്യം. ബിനോയ് മെസ്സേജ് അയച്ചു, തോമസ് സ്റ്റീഫന്റെ അക്കൗണ്ടിൽ നിന്നും ആൽവിനും അനായയും എത്തിയിട്ടുണ്ട്. അവരും കറക്റ്റായിട്ട് തന്നെ ഉത്തരം അയക്കുന്നുണ്ട്. സ്റ്റീവൻ ആൻഡ് സേറയാണ് നെക്സ്റ്റ് എത്തിയിട്ടുള്ളത്, റൈറ്റ് ആൻസറാണ്. നെക്സ്റ്റ് ഷിഹാബുദ്ദീൻ്റെ അക്കൗണ്ടിൽ നിന്നും സയ്യിദ് ആൻഡ് വാഹിദ് ജോയിൻ ചെയ്യുന്നു, റൈറ്റ് ആൻസർ. നൌഷാദ് എല്ലാവർക്കും ഒരു നല്ല ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി വെരി ഗുഡ് മോർണിംഗ് നൌഷാദേ. നെക്സ്റ്റ് മുഹമ്മദിൻ്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ, നമ്മുടെ ഹിസാ മെഹറിനും റയാനുമാണ് റൈറ്റ് ആൻസർ അയക്കുന്നത്, കറക്റ്റായിട്ട് തന്നെ അയച്ചിട്ടുണ്ട്. ഷൈജു ഖലീലി, അദ്ദേഹത്തിൻ്റെ മെസ്സേജ്, വിഷിംഗ് എ സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ ടു സോനു കുര്യൻ, മാനേജിംഗ് ഡയറക്ടർ ഓഫ് ഐവിൻ കോൺട്രാക്ടിംഗ് സർവീസസ്. അപ്പോൾ ഇന്ന് സോനു കുര്യൻ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ്. അദ്ദേഹം ഐവിൻ കോൺട്രാക്ടിംഗ് സർവീസസിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിനൊരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നത് ഷൈജു ആണ്. ഷൈജുവിൻ്റെ വക സ്നേഹത്തോടു കൂടി ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ.

ഇമാനുവൽ ഒലിവിയ, ധ്യാൻ, ഹാസിക് ആൻഡ് ഇൽഹാൻ അവരുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. റൈറ്റ് ആൻസർ അയക്കുന്നു ഷബീർ, റൈറ്റ് ആൻസർ പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് അങ്കിതും അർപ്പിതുമാണ്. ഗുഡ് മോർണിംഗ് രണ്ടുപേർക്കും. നോബലിൽ പഠിക്കുന്നു രണ്ടുപേരും. റൈറ്റ് ആൻസർ ആണ് വന്നിട്ടുള്ളത്. അക്ഷര, അക്ഷിജ് എന്നതിന്റെ വിശേഷങ്ങൾ അടിപൊളിയല്ലേ. അവരുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. പ്രഭു മാടമ്പി കാട്ടിൽ ഗുഡ് മോർണിംഗ് പറയുന്നു. നെക്സ്റ്റ് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്യുന്നത് ഓക്കെ, അൽ ബയാൻ മാലിക് ആൻഡ് അൽ സയാൻ മാലിക്. ഓക്കെ, എം എസ് എൽ നിന്നാണ്, അവർ ഓൺ ടു വി ആണെന്ന് പറയുന്നുണ്ട്. അൽ ബയാൻ മാലിക് ആൻഡ് അൽ സയാൻ മാലിക് രണ്ടുപേർക്കും നല്ലൊരു മോർണിംഗ് സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. മാധവ് മനോജും മാനവ് മനോജും ജോയിൻ ചെയ്യുന്നു. റൈറ്റ് ആൻസർ നമ്മുടെ ഹർഷിക നന്ദിക, റൈറ്റ് ആൻസർ പറയേണ്ട ആവശ്യമില്ല, കറക്റ്റ് ആണ്. നൈക അന്നിയാൻ ഐഡിയൽ ഇന്ത്യൻ സ്കൂളിൽ നിന്നാണ്, ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. ആഹിൽ എത്തിയിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ് ആഹിലെ. ഇനി വന്നിരിക്കുന്നത് ഇന്നലെ ഞാൻ ഇവരുടെ പേര് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫയാസ്, ഫാരിസ്, അഭിമോൻ, ഇഷാന, വിയാൻ, ആര്യ, ഐഷ, റഫ എല്ലാവർക്കും നല്ലൊരു മോർണിംഗ് സ്പെഷ്യലി വിഷ് ചെയ്യുന്നു കേട്ടോ. പിന്നെ വന്നിരിക്കുന്ന മെസ്സേജ് റിയാസ് ആണ്, കൂർഗ്, അദ്ദേഹത്തിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. എന്താണ് വിശേഷം എന്ന് ചോദിക്കുന്നത്, സുഖമായിട്ടിരിക്കുന്നു റിയാസ്. റിയാസിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? നെക്സ്റ്റ് വിജയൻ ആർ എസ്, ഈ ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റീസ് ഒക്കെ ഒരു വലിയ ലിസ്റ്റായിട്ട് തന്നിട്ടുണ്ട്. നൗറിൻ ആൻഡ് നസ്റിൻ, ഗുഡ് മോർണിംഗ്. അരുൺ തോമസ്, ഗുഡ് മോർണിംഗ്, ഒരു നല്ല ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. ഐദിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് ഐദേ. ഹൈനിസ, ഗുഡ് മോർണിംഗ്, സുഖാണോ, ചായ കുടിച്ചോ? റൈറ്റ് ആൻസർ പറയുന്നു, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സലീം മുക്കുതല ജോയിൻ ചെയ്യുന്നുണ്ട്. ശ്രീറാമിൻ്റെ വക എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് ശ്രീറാം വിഷ് ചെയ്യുന്നു. നെക്സ്റ്റ് ബിനുവിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് വിഷസ് ടു ഓൾ റേഡിയോ സുനോ ലിസ്ണേഴ്സ്. താങ്ക് യു ബിനു വിത്ത് സൗമ്യ ആൻഡ് മീനാക്ഷിക്കുട്ടി. ഓക്കെ, ആ ഫുൾ ഫാമിലിക്കും വലിയൊരു സ്നേഹം. മിന്നൂസ് എത്തുന്നുണ്ട്, ഭവൻ സ്കൂളിലാണ് മിന്നൂസ് പഠിക്കുന്നത്. റൈറ്റ് ആൻസർ അയക്കുന്നു. ഷാജഹാൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഐഷക്കുട്ടി മെസ്സേജ് ചെയ്യുന്നു, റൈറ്റ് ആൻസർ അയക്കുന്നു. അസ്പാക്കിൻ്റെ വക മോർണിംഗ് എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് ഹൈസ നസൽ ഐഡിയിൽ നിന്നും ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. ഷബാനയുടെ വക ഗുഡ് മോർണിംഗ് മെസ്സേജ് നമുക്ക് റൈറ്റ് ആൻസറും ആഹിൽ പറയുന്നുണ്ട്. ഗുഡ് മോർണിംഗ് നിസ ആൻഡ് റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാം എന്ന് പറഞ്ഞിട്ട് റിയാസ് പന്തലിങ്കിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് നല്ലൊരു മോർണിംഗ് വളരെ സ്പെഷ്യലായിട്ട് വിഷ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്, എ ടി എമ്മിൻ്റെ ഫൗണ്ടർ ആരാണ്? എ ടി എം എന്നുള്ളത് നമുക്കൊക്കെ അറിയാം, എ ടി എമ്മിൻ്റെ ഫൗണ്ടർ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. നിസാർ പാരമ്മയിൽ, ആളുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ അയേഷ എസ്സയും ഒരാളും കൂടി ഉണ്ടല്ലോ. ഓക്കെ, ഗുഡ് മോർണിംഗ് പറയുന്ന അയേഷ കുട്ടിയാണ്. വെരി ഗുഡ് മോർണിംഗ് അയേഷ. ലെഞ്ചുവിൻ്റെ വക ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് സിപ്പിൻ ആൻഡ് അഭിനവ്, ആദിൽ സിപ്പിൻ ആൻഡ് അഭിനവ് സിപ്പിൻ, സുഖമല്ലേന്ന് ചോദിക്കുന്നു. സുഖമാണ്, നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? സുഖമാണ്, സുഖമല്ലേ, അടിപൊളിയല്ലേ. ഓക്കെ, രണ്ടുപേർക്കും നല്ലൊരു മോർണിംഗ് ഫുൾ ഫാമിലിക്കും പറയുന്നു കേട്ടോ. സുനീഷ് കുമാറിൻ്റെ വക ഗുഡ് മോർണിംഗ്, വെരി വെരി ഗുഡ് മോർണിംഗ് സുനീഷേ. സജീഷ് സരീഷ, ഹായ് നിസ, ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ് സജീഷ്. സാജൻ, അവന്തിക്ക കുട്ടിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, എല്ലാവർക്കും ഒരു ഗുഡ് ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവന്തിക്ക സാജൻ ജോയിൻ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ്, കുഡ് യു പ്ലീസ് കൺഗ്രാജുലേറ്റ് ഓൾ ദി ചാമ്പ്യൻസ് ആൻഡ് മൈ ഡോട്ടർ അമേയ. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. ചന്ദ്രു, ഒലിവ് ഇന്റർനാഷണൽ സ്കൂളിലെ ഗ്രേഡ് വൈസ് ടോപ്പേഴ്സിൻ്റെ മോർണിംഗ് ഷിഫ്റ്റിലെ അവരുടെ പേരുകളും ആ ഒരു പോസ്റ്ററും ഒക്കെ അയച്ച് തന്നിട്ടുണ്ട്. അമ്മയെക്കുട്ടി ഉണ്ട്, നല്ല ചിരിച്ചിരിക്കുന്ന ഒരു ഫോട്ടോയൊക്കെ ആയിട്ട് അമ്മയെക്കുട്ടി എത്തിയിട്ടുണ്ട്. 99% ആണ് അമ്മയെക്കുട്ടി നേടിയിട്ടുള്ളത്. അപ്പോൾ അമ്മയ ചന്ദ്ര ഒരു സ്പെഷ്യൽ കൺഗ്രാറ്റ്സ് പറയുന്നു. വില്യം ടോം മാർട്ടിൻ ഉണ്ട്, എത്തിയിട്ടുണ്ട്. 99% ആണ് അമ്മയെക്കുട്ടി നേടിയിട്ടുള്ളത്. അപ്പോൾ അമ്മയ ചന്ദ്ര ഒരു സ്പെഷ്യൽ കൺഗ്രാറ്റ്സ് പറയുന്നു. വില്യം ടോം മാർട്ടിൻ

ജൂലി മരിയ ആൻഡ് ജൈൻ മരിയ, ഗുഡ് മോർണിംഗ് രണ്ടുപേർക്കും. നെക്സ്റ്റ് എത്തിയിരിക്കുന്നത് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടൊരു മെസ്സേജാണ്. വെരി ഗുഡ് മോർണിംഗ്. കൂടെ തന്നെ നമ്മളുടെ ഐഷക്കുട്ടി, ആസിയക്കുട്ടി, അമ്മക്കുട്ടി അവർ ജോയിൻ ചെയ്യുന്നുണ്ട്. അവർക്കും നല്ലൊരു മോർണിംഗ് ദാ സ്പെഷ്യലായിട്ട് ഞാൻ വിഷ് ചെയ്യുന്നു കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് അജീഷാണ്. അജീഷെ കറക്റ്റാണ് അയക്കുന്നത്. ഗുഡ് മോർണിംഗ് ആൻഡ് ഹാവ് എ നൈസ് ഡേ ബൈ അർണവ് ആൻഡ് അവാനി ആണ് ആ മെസ്സേജ് അയച്ചിട്ടുള്ളത്. വെരി വെരി ഗുഡ് മോർണിംഗ് അവർക്കും പറയുന്നു. നെക്സ്റ്റ് ഷംസ് ആണ് മെസ്സേജ് ചെയ്യുന്നത്. ഓക്കെ, ദോഹ എക്സ്പ്രസ് ലിമോസിൻ ആൻഡ് റെൻഡൽ കാർ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറയാമോ? തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലൊരു മോർണിംഗ്, സ്പെഷ്യലി ഷമാസിൻ്റെ വകയായിട്ടും ആ ഒരു വിഷസ് പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ അടുത്ത ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോട്ടെ. അതിനുശേഷം നമ്മളുടെ റൈറ്റ് ആൻസറിലേക്കും വിശേഷങ്ങളിലേക്കും നമുക്ക് വരാനായിട്ടുണ്ട്. അപ്പോൾ നേരെ നമ്മളൊരു കുഞ്ഞി ബ്രേക്കിലേക്ക് ഇപ്പോൾ പോവുകയാണ്. സമയം 6 മണി കഴിഞ്ഞ് 37 മിനിറ്റാണ്. ഞാൻ നിസയാണ് നിങ്ങൾക്കൊപ്പമുള്ളത് മോർണിംഗ് സവാരിയിൽ.

0: services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
4: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 39 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞാൻ നിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഇനിയും കുറച്ച് പേരുടെ മെസ്സേജുകൾ കൂടി എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് വിഷസ് ടു ഓൾ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ഓഫ് ഭവൻസ് പബ്ലിക് സ്കൂൾ ഫ്രം ജുവൽ മരിയ ജിതു എത്തിയിട്ടുണ്ട്. ജുവൽ കുട്ടി ഇന്നും നല്ലൊരു ഒരു ഡ്രോയിങ്ങുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ മോൾക്കൊരു ഒരു സ്പെഷ്യൽ കൈഡി ഒരിക്കൽ കൂടി പറയുന്നു. മിക്കവാറും എല്ലാ ദിവസങ്ങളിലും മോളുടെ ഒരുപാട് വർക്കുകൾ അയച്ചു തരാറുണ്ട്. അടിപൊളി. എനിക്ക് തോന്നുന്നു ഒന്നിലധികം, ഇപ്പോൾ 1, 2, 3, 4, 5, 6, 7 ഡ്രോയിങ്സ് ആളെനിക്ക് ഓൾറെഡി അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട്. ഓക്കെ, അപ്പോൾ മോൾക്കൊരു വലിയ സ്നേഹം സ്പെഷ്യലി അറിയിക്കുന്നു കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് സാജൻ, ഫാസിൽ, സലീം, സൽമാൻ, മുഹമ്മദ് നാദാപുരം, ടീം ഗറാഫ. അതാണ് ടീം ഗറാഫ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ടീം ഗറാഫയ്ക്ക് ഒരു സ്പെഷ്യൽ ഗുഡ് മോർണിംഗ് പറയുന്നു കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഹെവ്നിക്കാണ്. ഗുഡ് മോർണിംഗ് ഹെവ്നിക്. സിറാജ് മോർണിംഗ് പറയുന്നു. ഗുഡ് മോർണിംഗ് സിറാജെ. എബിൻ തോമസ് ജോയിൻ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് എബിൻ. നറ്റാഷ കുട്ടിയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് നറ്റാഷയ്ക്കും ഫാമിലിക്കും സ്പെഷ്യലി പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ അടുത്ത പാട്ടുകളിലേക്ക് കൂടി പോകാം. അതിനുമുമ്പ് നമ്മളുടെ റൈറ്റ് ആൻസർ അറിയണ്ടേ? ഓക്കെ, അപ്പം ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരാൾ ബാങ്ക് സമയം കഴിഞ്ഞിട്ട് 1 മിനിറ്റ് വൈകിയത് കൊണ്ട് ബാങ്കിലെത്തുന്നു. അത് ക്യാഷ് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാങ്കിലേക്ക് പോകുന്നത്. പക്ഷേ 1 മിനിറ്റ് വൈകിയത് കൊണ്ട് അദ്ദേഹത്തിന് ക്യാഷ് വിഡ്രോ ചെയ്യാൻ കഴിയാതെ ആൾ ഭയങ്കര നിരാശനായി. അങ്ങനെ പിന്നീട് അദ്ദേഹം വീട്ടിലെത്തി കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആൾക്കൊരു ചിന്ത വന്നത്. ഒരു ചോക്ലേറ്റ് ബാർ ഡിസ്പെൻസറൊക്കെ പോലെ എവിടെ നിന്നും പണം നൽകുന്ന ഒരു മെഷീൻ ഉണ്ടായാൽ എന്താണ് കുഴപ്പം? അങ്ങനെ ഒരു മെഷീൻ എന്തുകൊണ്ട് ഉണ്ടായിക്കൂടാ എന്നൊക്കെ ചിന്തിച്ചു. ആ ഒരു ചിന്തയിൽ നിന്നൊക്കെ സംഭവിച്ച ഒന്നാണ് നമ്മളുടെ ATM എന്ന് പറയുന്നത് കേട്ടോ. ആ ഒരു ചിന്തയിലേക്ക് എത്തിയ വ്യക്തിയുടെ പേര് ജോൺ ഷെപ്പേർഡ് ബാരൺ എന്നാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര്, നമ്മൾ ATMൻ്റെ ഫൗണ്ടേഴ്സിൻ്റെ പേരിൽ ഒരു പേര് അദ്ദേഹത്തിൻ്റെ പേരാണ്. അതോടൊപ്പം തന്നെ ATMൻ്റെ ഒരു ആധുനിക ഉപജ്ഞാതാവായിട്ട് കണക്കാക്കപ്പെടുന്നത് ജെയിംസ് ഗുഡ്ഫെല്ലോ ആണ് കേട്ടോ. ഇവരിൽ രണ്ടുപേരും, അല്ലെങ്കിൽ ആ 3 പേരും നമ്മൾ സെർച്ച് ചെയ്ത് പോകുന്ന സമയത്ത് കാണുന്ന 3 പേരും ഈ ഒരു കണ്ടുപിടുത്തത്തിൽ തുല്യ പ്രാധാന്യമുള്ള

0: ഉള്ളവർ തന്നെയാണ് കേട്ടോ. അതിൽ വേറൊരു രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എ ടീമിൻ്റെ പിൻ നമ്പേഴ്സ് ഉണ്ടല്ലോ, ആ പിൻ നമ്പറിൻ്റെ പിന്നിലും ഒരു കൗതുകം, ഒരു രസകരമായിട്ടുള്ള സംഭവം കൂടി ഉണ്ട്. അത് ഈ ജോൺ ഷെപ്പേർഡ് ബാരൺ അദ്ദേഹത്തിനെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു സ്റ്റോറിയാണ്. അതെന്താണെന്ന് ഞാൻ വഴിയെ പറയാം കേട്ടോ. അതിന് രണ്ടുപേരുടെ മെസ്സേജ് കൂടെ എത്തിയിട്ടുണ്ട്. മുജീബ് ഖത്തർ ഗുഡ് മോർണിംഗ് പറയുന്നു. ഓക്കെ, സിറാജ് പറയുന്നത് ഹായ് ഗുഡ് മോർണിംഗ്. അതുപോലെ തന്നെയാണ് ഊബറും എന്നുകൂടി സിറാജ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ പറഞ്ഞപോലെ തന്നെ ഈ പറഞ്ഞപോലെ ജോൺ ഷെപ്പേർഡ് ബാരൺ അദ്ദേഹത്തിൻ്റെ ചിന്തയിലേക്ക് എത്തിയ എ ടി എം മെഷീൻ്റെ കഥയെക്കുറിച്ചാണ് പറഞ്ഞത്. എ ടി എം എന്ന് പറയുന്ന സമയത്ത് എ ടി എം പിൻ നമ്പറിൻ്റെ പിന്നിലും ഇതുപോലെ രസകരമായിട്ടുള്ള ഒരു കുഞ്ഞി സ്റ്റോറി ഉണ്ട് കേട്ടോ. ആ സ്റ്റോറിയിലേക്ക് ഞാൻ വരാം. അതോടൊപ്പം തന്നെ ഇന്ന് നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും, മെയ് 6-ാം തീയതി ബുധനാഴ്ച ദിവസം, ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും സ്പെഷ്യലായിട്ടൊരു ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറിയോ അങ്ങനെ നല്ല നല്ല ആശംസകൾ എന്തെങ്കിലും പാസ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്ക് അയക്കാൻ പറ്റുന്ന ഒരു ടൈമാണ് ഈ ടൈം. മെസ്സേജിൽ അയക്കാം 5000 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ മെസ്സേജുകൾ വരേണ്ടത്. ഇതെല്ലാം ഇത്തൽ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. ഐഡിയൽ സ്കൂളിലാണ് ഇത്തൽ പഠിക്കുന്നത്. അപ്പോൾ ഇത്തലിനും നല്ലൊരു മോർണിംഗ് ഫാമിലിക്കും സ്പെഷ്യലി വിഷ് ചെയ്തുകൊണ്ട് ഞാൻ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. അതിനുശേഷം ബാക്കി വിശേഷങ്ങൾ നമ്മൾ കുറച്ച് സമയത്തിന് ശേഷം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എ ടി എമ്മിൻ്റെ പിൻ സ്റ്റോറീസിലേക്ക് നമുക്ക് വരാനായിട്ടുണ്ട്, പിൻ നമ്പർ സ്റ്റോറീസിലേക്ക് വരാനായിട്ടുണ്ട്. ഷാജിയുടെ മെസ്സേജ് ഉണ്ട്. എൻ്റെ സുഹൃത്ത് സുജിത്തിൻ്റെ നാട്ടിലേക്ക് പോവുകയാണ്, ഒരു ആശംസ കൊടുക്കാമോ എന്ന് ചോദിക്കുന്നു. തീർച്ചയായിട്ടും ഷിജിയാണ് മെസ്സേജ് ചെയ്യുന്നത്. സുഹൃത്തിൻ്റെ പേര് സുജിത്ത് എന്നാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഷിജിയുടെ വക സുജിത്തിന് ഒരു ഹാപ്പി ജേർണി ഒക്കെ അദ്ദേഹം വളരെ സ്നേഹത്തോടുകൂടി വിഷ് ചെയ്യുന്നു. വിഷ്ണു രമ്യ ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് വിഷ്ണു രമ്യ, ഒരു നല്ല ഡേ നിങ്ങൾക്കും സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും ഞാൻ നേരെ അടുത്ത പാട്ട് നിങ്ങൾക്ക് തരാമെന്ന് വിചാരിക്കുന്നു. ചെന്നൈ ബീച്ചിലേക്കാണ് ഇനി നമ്മൾ എത്താനായിട്ട് പോകുന്ന ഒരു അടിപൊളി പാട്ടിലേക്ക്, ജെന്റിൽമാൻ മൂവിയിലെ പാട്ട്. Chennai beats
1: Tamil head of the hour in the art of podumakkolanda

0: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
1: Grocery, bakery and hot food items. Foodware, bags and fashion items. Safari 10, 15, 20, 25, 30 Akosham. പോക്കറ്റ് സേഫ് ആക്കാം, ഷോപ്പിംഗ് ഉഷാറാക്കാം. അതെ, ഖത്തർ കാത്തിരുന്ന ആവേശകരമായ ഷോപ്പിംഗ് ഉത്സവം സഫാരിയിൽ മെയ് 4 മുതൽ 10, 15, 20, 25, 30 റിയാൽ ആഘോഷം. നിത്യോപയോഗ സാധനങ്ങൾ മുതൽ ഫാഷൻ ഐറ്റംസ് വരെ എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം.
2: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
5: നമസ്കാരം, ഞാൻ കാളിദാസ് ജയറാം.
6: ഞാനും എൻ്റെ ആളും
5: റേഡിയോ സുനോ 91.7.
7: മോർണിംഗ് സവാരി
8: ഓൺലി ഓൺ റേഡിയോ സുനോ 91.7.

0: This is Morning Safari, only on Radio Suno 91.7 FM. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
3: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like
4: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 കഴിഞ്ഞ് 2 ആണ്. കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയുടെ അടുത്ത മണിക്കൂറിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. May 6 ബുധനാഴ്ച ദിവസമാണ് അല്ലേ? അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ഡേ ഒരിക്കൽ കൂടി വിഷ് ചെയ്തുകൊണ്ട് കുറച്ച് പേരുടെ മെസ്സേജുകൾ കൂടി എനിക്ക് എത്തിയിട്ടുണ്ട്. സൈറ ഡെറിക്ക് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് സൈറ കുട്ടിക്കും സ്പെഷ്യലി പറയുന്നു. ഭവൻസിലാണ് സൈറ പഠിക്കുന്നത്. ജെന്റിൽമാനിലെ പാട്ട് എന്റെ സന്തോഷം. പ്രജിത്ത് എൻ്റെ മെസ്സേജായിട്ട് പ്രജിത്ത് അയക്കുന്നുണ്ട്. കൂടെ തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഒരു മെസ്സേജാണ്. അഭിജാനിക്സൺ മോർണിംഗ് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് അഭിജാനിക്സനും പറയുന്നു. കൂടെ തന്നെ ഓൺ ദ വേ ടു സ്കൂൾ ഇതാരാണ്, ഗുഡ് മോർണിംഗ് ഇറ്റ്സ് മൈ ഷിഹാബ്, ടുഡേ ഇസ് മൈ സൺ ബർത്ത്ഡേ, മുഹമ്മദ് മർസൂഖ് എന്നാണ് പേര്. അപ്പം മോനുള്ള സ്പെഷ്യൽ വിഷസ് കൊടുക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പം മോനുള്ള സ്നേഹത്തോടു കൂടിയുള്ള ആശംസകൾ.

ഹാപ്പി ബർത്ത് ഡേ മുഹമ്മദ് മർസൂഖ് വിഷസ് പറയുന്നത്. ഷഹാബുദ്ദീൻ, ഫത്തിഹ, സഫ്വാൻ, ലേഖ എല്ലാവരും ചേർന്നിട്ടാണ് വളരെ സ്നേഹത്തോടുകൂടി മുഹമ്മദ് മർസൂഖിനുള്ള സ്പെഷ്യൽ ഹാപ്പി ബർത്ത് ഡേ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ. കൂടെ തന്നെ സക്കീറിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് അദ്ദേഹത്തിനും അറിയിക്കുകയാണ് കേട്ടോ. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു വരുന്ന സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞു, നമ്മൾ ATM ഒക്കെ ആരാണ് കണ്ടുപിടിച്ചത്, അതിൻ്റെ കുറച്ച് സ്റ്റോറീസൊക്കെ ഷെയർ ചെയ്തു. ഇനിയിപ്പോൾ ATMൻ്റെ പിൻ നമ്പറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഷെപ്പേഡ് ബാരൻ എന്ന് പറയുന്ന അദ്ദേഹത്തെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ മണിക്കൂറിൽ സംസാരിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം ആദ്യം വിചാരിച്ചത് ഒരു 6 നമ്പറുള്ള ഒരു പിൻ നമ്പർ ആയിരിക്കാം, ATM മെഷീൻ പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താം, ഒരു 6 നമ്പർ ആയിരിക്കാം ഉപയോഗപ്പെടുത്താം എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച സമയത്ത് അദ്ദേഹം തൻ്റെ വൈഫിൻ്റെ അടുത്ത് ഇതൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. കരോളിൻ എന്നാണ് പേര്. അപ്പോൾ വൈഫിനോട് ചോദിച്ചു, എത്ര അക്കങ്ങൾ വരെ ഓർത്ത് വെക്കാൻ സാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് 4 മാത്രമേ തനിക്ക് ഓർമ്മിച്ച് വെക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ലോകമെമ്പാടും ഉപയോഗിക്കുന്ന പിൻ നമ്പറുകൾ 4 നമ്പറുകളിലേക്ക് എത്തിപ്പെടുകയായിരുന്നു. അവിടെ വൈഫിൻ്റെ ഒരു സാന്നിധ്യം കൂടി, ഒരു സംഭാവന കൂടി അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണ് 4 പിൻ നമ്പർ എന്ന് പറയുന്ന രീതിയിലേക്ക് ലോകം എത്തിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണല്ലേ ഓരോ കണ്ടുപിടുത്തങ്ങൾക്ക് പിന്നിലെ ഓരോ കൗതുകങ്ങൾ, എത്രമാത്രം രസകരമാണ് എന്നുള്ളതാണല്ലേ. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളിലേക്ക് വരാനായിട്ടുണ്ട്. അതിന് മുൻപായിട്ട് ഞാൻ അടുത്തൊരു പാട്ട് കൂടി നിങ്ങൾക്ക് തരാനായിട്ട് പോവുകയാണ്. താങ്ക്സ് ഫോർ ദ വിഷസ് എന്നുകൂടി ഷിഹാബ് പറയുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ബർത്ത് ഡേ ഒക്കെ നന്നായിട്ട് തകർക്കുക, അടിച്ചു പൊളിക്കുക. സ്പെഷ്യൽ വിഷസ് കൂടി പറയുന്നു. ഗുഡ് മോർണിംഗ് റേഡിയോ സുനോ, ഇന്ന് എൻ്റെ കൊളീഗ് അസ്മയുടെ ബർത്ത് ഡേ ആണല്ലേ. ഓക്കെ ഓക്കെ, HR ആണ്. ഓക്കെ, എനിക്ക് കമ്പനിയുടെ പേര് അങ്ങോട്ട് കിട്ടിയില്ല. ടെക്നി അങ്ങനെ എങ്ങനെയാണത് ഫുൾ പറയുക എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് HR ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. അസ്മ, വിഷിംഗ് ഹെയർ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ എന്ന് പറഞ്ഞിട്ട് ജേസൺ മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ടെക്നിപ്പ് അല്ലേ. ഓക്കെ ഓക്കെ, അടിപൊളി. ഓക്കെ, HR ആയിട്ട് വർക്ക് ചെയ്യുന്ന അസ്മയ്ക്ക് വളരെ സ്പെഷ്യലായിട്ട് സ്നേഹത്തോടു കൂടി ഒരു ഹാപ്പി ബർത്ത് ഡേ.

ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു എന്ന് പറഞ്ഞിട്ട് വീർ വിരാജ് അവരൊക്കെ എത്തിയിട്ടുണ്ട്. വീർ വിരാജ്, റാണി വേദിക, വിനോജ, നിരഞ്ജന, ഭഗത് കൃഷ്ണ നോബൽ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് ഇന്നാണ്. അപ്പൊ അവർക്കും ഒരു നല്ല മോർണിംഗ്. ഗുഡ് മോർണിംഗ് നിസ്സ എന്ന് പറഞ്ഞിട്ട് അഷ്കർ പി ഹംസയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. അപ്പൊ നേരെ ഇനിയിപ്പോ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയതിനു ശേഷം ബാക്കി വിശേഷങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നതായിരിക്കും. അതിനു മുൻപായിട്ട് നമ്മളിപ്പോ കേൾക്കുന്നത് രസതന്ത്ര മൂവിയിലെ പാട്ട്.

0: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
1: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: Hi, I'm Ningalde Mia.
4: Mia.
5: You're listening to Radio Suno
3: 91.7.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

മധുര നാരങ്ങ എന്ന സിനിമയിലെ പാട്ടായിരുന്നു അത്. സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റ് ആണ്. നമ്മൾ ATMന്റെ പിൻ നമ്പർ വന്നതും അതിന്റെ പിന്നിലെ സ്റ്റോറിയൊക്കെ പറഞ്ഞ സമയത്ത് അജീഷ് പറയുന്നത് എന്റെ വൈഫിന് 1 ഡിജിറ്റ് നമ്പറേ ഓർത്ത് വെക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാൻ ഈ ATM മെഷീൻ ഇൻവെൻഷൻ പാതി വഴിയിൽ ഉപേക്ഷിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നന്നായിട്ടോ. നെക്സ്റ്റ് ദിലീപ് മോഹന്റെ മെസ്സേജാണ് എത്തിക്കഴിഞ്ഞിട്ടുള്ളത്. വലിയൊരു കുറിപ്പാണ് ആൾ എഴുതി അയച്ച് തന്നിട്ടുള്ളത് നമുക്ക്. കുറിപ്പ് ഇങ്ങനെയാണ്: പുതിയ പുലരി, പുതിയ തുടക്കം. ഓരോ പുലരിയും നമുക്ക് ലഭിക്കുന്ന പുതിയ അവസരമാണ്. കടന്നുപോയ നിമിഷങ്ങൾ തിരിച്ചു വരില്ല, പക്ഷേ മുന്നിലുള്ള നിമിഷങ്ങൾ നമ്മുടെ കൈകളിലാണ്. നഷ്ടങ്ങളെ ഓർത്ത് വിഷമിക്കേണ്ട. നമ്മൾ സ്നേഹിക്കുന്നതും സന്തോഷം നൽകുന്നതുമായ കാര്യങ്ങളെ ചേർത്ത് മുന്നോട്ട് പോകാം. ജീവിതം തോറ്റുകൊടുക്കാനുള്ളതല്ല, വിജയിച്ച് തെളിയിക്കാനുള്ളതാണ്. നഷ്ടങ്ങളെ ഓർത്ത് ദുഃഖിക്കാതെ ഇഷ്ടങ്ങളുടെയും സ്വപ്നങ്ങൾക്കും വേണ്ടി പോരാടുക. വിജയം നിങ്ങൾക്കൊപ്പമാണ്. ഈ പൊൻകിരണവും പുതുപുലരിയും നിങ്ങളുടെ വിജയത്തിനായുള്ള തുടക്കമാകട്ടെ. എല്ലാ റേഡിയോ സുനോ ശ്രോതാക്കൾക്കും സന്തോഷം നിറഞ്ഞൊരു മനോഹര ദിനമാകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ദിലീപ് മോഹന്റെ മെസ്സേജ്. വലിയൊരു കുറിപ്പ് എത്തിക്കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു നല്ല ഡേ നമ്മൾ വിഷ് ചെയ്യുന്നു. ബാഹിസ് ഒരു ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ് അദ്ദേഹത്തിനും സ്പെഷ്യലി വിഷ് ചെയ്തുകൊണ്ട്. ഞാൻ ചിലപ്പോഴും ചില വാക്കുകളൊക്കെ പരിചയപ്പെടുത്താറുണ്ട്. നമ്മൾ ഇപ്പം നോക്കുവാണെങ്കിൽ ഓരോ വർഷം വരുന്ന സമയത്ത് പുതിയ പുതിയ വാക്കുകളും അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങളും ഒക്കെ സംഭവിക്കാറുണ്ട്. ഇപ്പോൾ ഓരോ വർഷം കഴിയുന്ന സമയത്ത് ഈ വർഷത്തിൻ്റെ വാക്ക് ഏതാണ് എന്നുള്ള ചർച്ചകളൊക്കെ പലപ്പോഴും നടക്കാറുണ്ട് അല്ലേ. അപ്പോൾ പുതിയ കാലത്തെ പ്രശ്നങ്ങൾക്ക് പുതിയ കാലത്തെ പരിഹാരങ്ങൾ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ശ്രദ്ധ നേടുന്ന ഒരു വേർഡുണ്ട്, റിട്ടയർഡ് മാക്സിംഗ് എന്നാണ് ഈ വാക്ക് കേട്ടോ. എന്താണ് ഈ ഒരു സംഭവം എന്നുള്ളത് ഞാൻ പറയാം. അതായത് ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് അതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും അമിതമായിട്ട് ചിന്തിച്ച് ഒടുവിലൊന്നും ചെയ്യാതിരിക്കുന്ന ഒരു രീതി അല്ലെങ്കിൽ ഒരു അവസ്ഥ പലർക്കും ഉണ്ടാവാറുണ്ടല്ലേ. നമ്മളിങ്ങനെ ആലോചിച്ച് കൂട്ടി കൂട്ടി കൂട്ടി അവസാനം ആ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആ ഒരു കാര്യത്തിലേക്ക് നമ്മളോട്ട് എത്തുകയുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊരു പരിഹാരം എന്നുള്ള രീതിയിലാണ് ഈ ഒരു റിട്ടയർഡ് മാക്സിംഗ് എന്ന് പറയുന്ന ആ ഒരു കാര്യം എത്തിക്കഴിഞ്ഞിട്ടുള്ളത്. അതായത് ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കാത്തിരിപ്പ് അവസാനിപ്പിക്കുക, നമ്മൾ ആക്ട് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് ഈ ഒരു തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എല്ലാം കൃത്യമായിട്ട് ഞാൻ ആ ഒരു കാര്യത്തിലേക്ക് ചെല്ലാം, അല്ലെങ്കിൽ എല്ലാം കൃത്യമായതിനു ശേഷം ഞാൻ ഈ ഒരു പുതിയ സ്റ്റെപ്പ് എടുത്ത് വെക്കാം എന്ന് കാത്തു നിൽക്കാതെ, ഇപ്പോൾ ആ ഒരു സ്റ്റെപ്സ് ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിലും കംപ്ലീറ്റ് ആവാത്ത രീതിയിലാണെങ്കിൽ പോലും ഒരു കാര്യം ഉടൻ ആരംഭിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്ന കാര്യം കേട്ടോ. പ്ലാനിങ്ങിന് അമിത പ്രാധാന്യം നൽകാതെ പ്രവൃത്തിയിലൂടെ കാര്യങ്ങളെ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഇത് ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യാനല്ല, മറിച്ച് അനാവശ്യ ചിന്തകളിൽ നമ്മൾ കുടുങ്ങിപ്പോകാതെ മുന്നോട്ട് നീങ്ങാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു റിട്ടയർഡ് മാക്സിംഗ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മളൊരു കാര്യം ചെയ്യണം എന്ന് വിചാരിക്കും, അതിനുശേഷം നമ്മൾ ഭയങ്കരമായിട്ട് ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ചിലപ്പോൾ ആ ഒരു ആക്റ്റിലേക്കോ അല്ലെങ്കിൽ നമ്മളൊരു നെക്സ്റ്റ് ലെവലിലേക്കോ നെക്സ്റ്റ് സ്റ്റെപ്പോ എടുക്കാനായിട്ട് മടിക്കുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയ്ക്ക് ഒരു മാറ്റം കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പ്രവർത്തികൾ, അതായത് നമ്മൾ ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ പോലും നമ്മളൊരു കാര്യത്തിലേക്ക് മുന്നിട്ടിറങ്ങുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഓവർ തിങ്കിങ് എന്ന് പറയുന്ന സംഭവം പലർക്കും ഉള്ളൊരു ഒരു ഒരു ഒരു പ്രശ്നമാണ്. ഇത് ആരോടെങ്കിലുമൊക്കെ ചോദിച്ചാലും പലരും പറയാറുണ്ട്, ഓ ഞാനും ഭയങ്കര ഓവർ തിങ്കിങ്, ഒരു രക്ഷയില്ല എന്ന് പലരും പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു ഓവർ തിങ്കിങ്ങിനെ ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും? ഓവർ തിങ്കിങ്ങിനെ മറികടക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അതിനെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കി വിജയിച്ചിട്ടുള്ള ഐഡിയാസ് ഉണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളെ ഓവർ തിങ്കിങ്ങിലേക്ക് പോകാതെ പിടിച്ചു നിർത്തുന്ന എന്തെങ്കിലും ഐഡിയാസോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ പരിശ്രമിച്ച് നോക്കിയിട്ടുള്ള കാര്യങ്ങളോ ഉണ്ടോ? ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്ന ആ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്, നിങ്ങളുടെ ടേക്ക് എന്താണ്? ഇതുപോലെ ഓവർ തിങ്കിങ് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അതൊക്കെ തന്നെയാണ് എനിക്ക് ഇന്ന് ചോദിക്കാനായിട്ടുള്ളത്. വിളിക്കാട്ടോ, വിളിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിളിച്ച് തന്നെ സംസാരിക്കാം. 444-99 എന്ന നമ്പറിലേക്ക് ഇപ്പം തന്നെ വിളിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി. 500-00-917 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ മെസ്സേജുകൾ വരേണ്ടത്. ഓവർ തിങ്കിങ്ങിനെ എങ്ങനെ ഒഴിവാക്കാം, നമുക്ക് അതിനൊരു ചെറിയ പരിഹാരമൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ള ഒരു ചെറിയ ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. മറുപടികൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇപ്പം തന്നെ വിളിക്കാവുന്നതാണ്. 444-99 എന്ന നമ്പറിലേക്ക്. പാവ എന്ന മൂവിയിലെ പി ജയചന്ദ്രൻ, അദ്ദേഹം പാടിയൊരു നല്ല ട്രാക്ക്, ആനന്ദ് മധുസൂദൻ ആണ് ഈ പാട്ടിന് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ഒരു നല്ല പാട്ടാണ് നിങ്ങൾക്ക് അരികിലേക്ക് വന്നിരിക്കുന്നത്. പൊടിമീശ മുളയ്ക്കണ കാലം, ആ ഒരു പാട്ട് നമ്മൾ കേൾക്കാൻ പോവാണ്. കൂടെ നിങ്ങൾക്ക് വിളിക്കാട്ടോ. 444-99 എന്ന നമ്പറിലേക്ക്. ഞാൻ നിസ്സ, നിങ്ങൾക്കൊപ്പം.

0: Services. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Uridu TV channel number 911. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ, കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
0: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
3: Malabar Golden Diamonds Morning Safari.
4: Brought to you by Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
7: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

0: इस दुनिया में अगर जन्नत है तो बस यही है, यही है, यही है।
1: അങ്ങനെ അങ്ങ് ഓവർ തിങ്കിങ്ങിലേക്ക് പോകേണ്ട എന്ന് ഓർമ്മപ്പെടുത്തിയാണ് ഇന്ന് മോർണിംഗ് സവാരി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു വേർഡിനെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് വരികയായിരുന്നു. റിട്ടാർഡ് മാക്സിംഗ് എന്ന് പറയുന്ന ആ ഒരു രീതിയെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. അതായത് ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് അതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും അമിതമായിട്ട് അങ്ങോട്ട് ചിന്തിച്ചിട്ട് ആ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ആ ഒരു ആക്റ്റിലേക്ക് നമ്മൾ എത്താതിരിക്കുക എന്നുള്ളത് മാറ്റിയിട്ട് ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു കാത്തിരിപ്പ് അവസാനിപ്പിച്ച് ചെയ്തു തുടങ്ങുക. ഇൻകംപ്ലീറ്റ് ആണെങ്കിലും എല്ലാം കൃത്യമാകാൻ വേണ്ടി നമ്മളങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാതെ അപൂർണമായിട്ടുള്ള രീതിയിലാണെങ്കിലും ഒരു കാര്യം ഉടൻ ആരംഭിക്കുക എന്നുള്ള ആ ഒരു ചിന്തയാണ് ഇന്നിങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഓവർ തിങ്കിങ് ഒക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ട് എന്തെങ്കിലും ഐഡിയാസൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ, ചിന്ന ചിന്ന ടിപ്സ് എന്തെങ്കിലും ഷെയർ ചെയ്യാനായിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ച സമയത്ത് നമ്മളുടെ കൂടെ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ പറഞ്ഞോളൂ, എന്താണ് ഓവർ തിങ്കിങ് ചെയ്യാറുള്ള ആളാണോ? ഓവർ തിങ്കിങ് എന്നുള്ള പരിപാടിയിലേക്ക് പോകാറുണ്ടോ?
2: അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടമുള്ള പാട്ട് വെക്കുകയൊക്കെ, പാട്ട് കേൾക്കുക, പഴയ പാട്ട്.
1: ആഹാ, അങ്ങനെ വരുന്ന സമയത്ത് ആ ചിന്തനെ മാറ്റാൻ പറ്റും.
2: നമുക്ക് ഇഷ്ടമുള്ള പഴയ പാട്ടുകൾ പാട്ട് തന്നെ ഒളിമ്പിക്സ് മുളയ്ക്കുന്ന കാര്യത്തുള്ള കാര്യങ്ങൾ ആലോചിക്കുക.
1: അടിപൊളി അടിപൊളി. അങ്ങനെ നമ്മുടെ ചിന്തനെ ഒന്ന് വഴിതിരിച്ചു വിടാനായിട്ട് ശ്രമിക്കുക അല്ലേ?
2: തീർച്ചയായിട്ടും.
1: ഓക്കെ, സക്കീർ എന്ത് ചെയ്യുന്നത്, എവിടെയാണ് വർക്ക് ചെയ്യുന്നത്?
2: ഞാന് ഇവിടെ കമ്പനിയിലെ ഡ്രൈവറാണ്.
1: എന്നാലും പരിചയപ്പെടാൻ പറ്റില്ല, ഒരുപാട് സന്തോഷം, അതൊരു നല്ല ടിപ്പാണ് കേട്ടോ. ഓക്കെ, ശരി ശരി, ബൈ ബൈ. സക്കീറായിരുന്നു നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല സുന്ദരമായിട്ടുള്ള ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കുക, അപ്പോൾ ഓവർ തിങ്കിങ് ഭയങ്കര പ്രശ്നമുള്ള ആളുകൾക്ക് ഒരു ചിന്ന ടിപ്പ് അദ്ദേഹം അങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ചെറിയ ടിപ്സ് ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്താനായിട്ടുണ്ടെങ്കിൽ വിളിച്ച് സംസാരിക്കാം, അല്ലെങ്കിൽ മെസ്സേജിൽ നിങ്ങൾക്ക് മറുപടി തരാം കേട്ടോ. വിളിക്കേണ്ട നമ്പർ 444-444-917 ആണ്, അല്ലെങ്കിൽ മെസ്സേജിലേക്ക് അയച്ചാലും മതി. 500-00-917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകളും നിങ്ങൾക്ക് അഭിപ്രായങ്ങളായിട്ട് അയക്കാവുന്നതാണ്. ഇവിടെ ഇപ്പം രാജേഷിന് ഗുഡ് മോർണിംഗ് ഉണ്ട്, അനീസ് എല്ലാവർക്കും ഒരു നല്ല മോർണിംഗ് വിഷ് ചെയ്യുന്നുണ്ട്, അജയ് കൊച്ചിൻ ഗുഡ് മോർണിംഗ് പറയുന്നു, ഷാജു ശ്രീധർ നൈജീരിയയിൽ നിന്ന് നമസ്കാരം എന്ന് പറയുന്നു. ഓക്കെ, അദ്ദേഹത്തിന് ഒരു നല്ല നമസ്കാരം. ഗുഡ് മോർണിംഗ് നിസാന്ന് പറഞ്ഞിട്ട് അൻസൽ ഹബീബും ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ ചോദിച്ചു വരുന്ന കാര്യം, ഓവർ തിങ്കിങ്ങിനെ ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാനായിട്ട് സാധിക്കും? ഇപ്പോൾ സക്കീർ പറഞ്ഞത് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ സുന്ദരമായിട്ടുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കുക എന്ന് പറയുന്ന ഒരു ആശയമാണ് ആള് മുന്നോട്ട് വെച്ചത്. അപ്പം നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ഏതൊക്കെ തരത്തിൽ നമുക്കതിനെ ഒന്ന് ഒഴിവാക്കി എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്. എന്തുകൊണ്ടായിരിക്കും നമ്മളിങ്ങനെ അമിതമായിട്ട് ചിന്തിക്കുന്നത്? അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ഞാനൊന്ന് അന്വേഷിച്ചു പോകുന്ന സമയത്ത് കണ്ടൊരു കാര്യം, അതിപ്പോൾ നമ്മുടെ ഒരു എന്താ പറയുക, നമ്മളൊരു പരാജയത്തെയോ അല്ലെങ്കിൽ നമ്മളൊരു അവഗണനയോ ഒക്കെ ഭയപ്പെടുന്ന മനസ്സ് സ്വയം ഒരുക്കുന്ന ഒരു പ്രതിരോധ സംവിധാനമാണ് ഈ ഒരു അമിത ചിന്ത എന്നാണ് പൊതുവെ വിദഗ്ധരായിട്ടുള്ള ആളുകൾ പറയുന്നത് കേട്ടോ. അതായത് ഒരു കാര്യത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും വീണ്ടും വീണ്ടും അങ്ങനെ ചിന്തിക്കുന്നതിലൂടെ കാര്യങ്ങൾ നിയന്ത്രണത്തിലാണ് എന്ന് പറയുന്ന ഒരു വ്യാജബോധം നമ്മുടെ തലച്ചോർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇത് ചില സമയങ്ങളിൽ നമ്മുടെ ഒരു സ്ട്രെസ് കൂട്ടാനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സമ്മർദ്ദം വർദ്ധിപ്പിക്കാനും തീരുമാനങ്ങൾ എടുക്കാൻ വൈകിക്കാനും മാത്രമേ സഹായിക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ പരിഹാരങ്ങളിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും, അതൊക്കെ ഞാൻ വഴിയെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഇപ്പം എന്തായാലും അങ്ങനെ കൂടുതൽ അധികമായിട്ട് ചിന്തിച്ച് അമിതമായിട്ട് ചിന്തിച്ച് അങ്ങോട്ട് പോകേണ്ട, കാട് കയറി ചിന്തിക്കുക എന്നൊക്കെ പറയുന്നില്ലേ, എന്ന് പറയുന്ന പോലെ തൽക്കാലം നമ്മൾ ഓവർ തിങ്കിങ് ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു നല്ല പാട്ട് കൂടി കേട്ടല്ലോ. കുറച്ച് മുമ്പ് സക്കീർ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ടൊരു പാട്ട് കേൾക്കുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടില്ല, ഒരു സന്തോഷം കിട്ടില്ലേ? അപ്പോൾ ആ ഒരു സന്തോഷം നമുക്ക് അടുത്ത പാട്ടിലൂടെ അതിലേക്ക് എത്താം. നമ്മൾ കേൾക്കാൻ പോകുന്നത് ഹരീഷ് രാഘവേന്ദ്ര പാടിയ ഒരു പാട്ടാണ് കേട്ടോ. ഏത് പാട്ടാണെന്നാണ് ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചല്ലേ. ഷാജഹാൻ മൂവിയിലെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കുണ്ട് മെല്ലിനമ്മ എന്നുള്ള പാട്ട്. ആ പാട്ടാണ് ഇതാ ഇപ്പം നമ്മൾ കേട്ട് മോർണിംഗ് സവാരിയിലൂടെ ആസ്വദിക്കാനായിട്ട് പോകുന്നത്. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
1: Grocery, bakery and hot food items. Foodware, bags and fashion items. Safari 10, 15, 20, 25, 30 Akosham. പോക്കറ്റ് സേഫ് ആക്കാം, ഷോപ്പിംഗ് ഉഷാറാക്കാം. അതെ, ഖത്തർ കാത്തിരുന്ന ആവേശകരമായ ഷോപ്പിംഗ് ഉത്സവം സഫാരിയിൽ മെയ് 4 മുതൽ 10, 15, 20, 25, 30 റിയാൽ ആഘോഷം. നിത്യോപയോഗ സാധനങ്ങൾ മുതൽ ഫാഷൻ ഐറ്റംസ് വരെ എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം.
2: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: Hi, this is Nadia.
5: Airam Kannumai.
4: You're listening to Radio Suno.
6: Radio Suno.
4: Qatar's favorite radio station.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.

0: 91.7 FM.
1: Kathos Happiness Frequency.
2: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
4: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
0: You're listening to Morning Safari.
1: Only on Radio Suno 90.

0: This is Morning Safari, only on Radio Suno 91.7 FM. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
0: home. Suno updates.
5: Suno updates like is swagatham. Updateukalumai Nisa. ഖത്തറ കൾച്ചറൽ വില്ലേജ് ഫൗണ്ടേഷനിൽ കണ്ടംപററി ഗ്രാഫിക് ആർട്ട് എക്സിബിഷൻ. ഈ പ്രദർശനത്തിൽ 29 ആർട്ടിസ്റ്റുകളുടെ 170 ആർട്ട് വർക്കുകളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. May 18 വരെ എക്സിബിഷൻ തുടരും. രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ ഖത്തറിലെ ഹാൾ നമ്പർ 18 പ്രദർശനം. ഖത്തറിലെ ഇന്ത്യക്കാർക്ക് ഇനി മുതൽ കോൺസുലർ രേഖകൾ തപാലിൽ വീട്ടിലെത്തും. ഇത് സംബന്ധിച്ച് ദോഹയിലെ ഇന്ത്യൻ എംബസി ഖത്തർ പോസ്റ്റുമായി കരാറിൽ ഒപ്പുവച്ചു. ഇന്ത്യൻ സമൂഹത്തിന് കോൺസുലർ രേഖകൾ തപാൽ വഴി ലഭ്യമാക്കുന്നതിനുള്ള സൌകര്യം ഏർപ്പെടുത്തിയതോടെ രേഖകൾ കൈപ്പറ്റുന്നതിനായി എംബസിയെ വീണ്ടും സന്ദർശിക്കേണ്ട ആവശ്യം ഒഴിവാക്കാം. ലോകത്തെ ഏറ്റവും കുറഞ്ഞ കാർബൺ പുറന്തള്ളുന്ന വിമാന കമ്പനികളിൽ ഖത്തർ എയർവേസ് ഒന്നാമത്. അവൈലബിൾ സീറ്റ് കിലോമീറ്റർ അടിസ്ഥാനമാക്കിയുള്ള റാങ്കിംഗിൽ ഖത്തർ എയർവേസ് ആഗോളതലത്തിൽ ഒന്നാമതെത്തി. സഞ്ജു സാംസൺ തകർപ്പൻ അർദ്ധ സെഞ്ചുറിയുമായി കത്തിക്കയറിയപ്പോൾ ഐ പി എല്ലിലെ നിർണായക മത്സരത്തിൽ ഡൽഹിക്കെതിരെ ചെന്നൈയ്ക്ക് 8 അനായാസ വിജയം. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഹൈദരാബാദ് പഞ്ചാബിനെ നേരിടും. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 37 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസ്.

0: Texas.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on
1: Huawei App Gallery.
0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യും, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.

സിനിമയിലെ പാട്ടായിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 8 മണി കഴിഞ്ഞു 13 മിനിറ്റ് ആണ്. മെയ് 6 തീയതിയാണ്, ബുധനാഴ്ച ദിവസമാണ്. റിട്ടയർഡ് മാക്സിംഗ് എന്ന് പറയുന്ന ആ ഒരു വേർഡിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ സംസാരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. ചില നല്ല നല്ല ടിപ്സൊക്കെ എനിക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അധികമായിട്ട് ചിന്തിച്ചു പോവുക, ഓവർ തിങ്കിങ് എന്ന് പറയുന്നതിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ തന്നെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും സംസാരിക്കാറുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു ഓവർ തിങ്കിങ് എങ്ങനെ ഒഴിവാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും അത് കംപ്ലീറ്റ് ആവാതെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നതിന് പകരമായിട്ട് ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ കാത്തിരിപ്പ് അവസാനിപ്പിച്ചുകൊണ്ട് ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ് ഈ ഒരു റിട്ടയർഡ് മാക്സിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എല്ലാം കൃത്യമാകാൻ വേണ്ടി നമ്മൾ അങ്ങനെ കാത്തു നിൽക്കാതെ ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ പോലും ഒരു കാര്യം ഉടൻ ആരംഭിക്കുക എന്ന് പറയുന്നതാണ് ഇതുകൊണ്ട് ഇതുകൊണ്ട് ബേസ് ചെയ്യുന്ന ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് കേട്ടോ. അനാവശ്യ ചിന്തകളിൽ കുടുങ്ങിപ്പോകാതെ നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. എന്തൊക്കെ പരിഹാര മാർഗങ്ങൾ ഉണ്ടാകും നമ്മളിങ്ങനെ അനാവശ്യ ചിന്തകളിലേക്ക് കൂടുതൽ കൂടുതൽ ചിന്തിച്ച് കാട് കയറുക എന്നൊക്കെ പറയാറില്ലേ, അങ്ങനെ പോകാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും. കുറച്ച് മുമ്പ് സക്കീർ വിളിച്ചിട്ട് പറഞ്ഞത് ഇഷ്ടപ്പെട്ടൊരു പാട്ടങ്ങട് കേൾക്കുക, ആ പാട്ട് കേൾക്കുന്ന സമയത്ത് ആ ഒരു ചിന്തകളൊക്കെ വഴി മാറിപ്പോകും. ഓവർ തിങ്കിങ് ഒക്കെ ചിലപ്പോൾ ഒന്ന് ചെറിയൊരു ചിന്ന ടിപ്പെന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹം അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ നമുക്ക് ചെയ്തു നോക്കാൻ പറ്റുന്ന മറ്റ് ചില കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കിക്കഴിഞ്ഞാൽ, ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് 10-15 മിനിറ്റ് മാത്രം മാറ്റിവെക്കുക. അതിനുശേഷം ചെറിയൊരു ചുവടുവയ്പ്പിലൂടെ നമ്മൾ ആ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ആ ഒരു ആക്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യം കംപ്ലീറ്റ് ആവാൻ കാത്തു നിൽക്കാതെ എല്ലാം പെർഫെക്റ്റ് ആവാൻ വേണ്ടി കാത്തു നിൽക്കുന്നത് ഒഴിവാക്കിയിട്ട് സ്റ്റാർട്ട് ബിഫോർ യു ആർ റെഡി എന്നതിന് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ ചെറിയ ലക്ഷ്യങ്ങൾ, വലിയ ജോലികളെ ചെറിയ ഭാഗങ്ങളായിട്ട് തിരിക്കുക, ഇത് നമ്മുടെ ഒരു കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനായിട്ട് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഇതുപോലെ ബ്രീതിങ് എക്സസൈസുകൾ പലരും പലപ്പോഴും ഓവറായിട്ട് നമുക്കങ്ങനെ ചിന്തിച്ചൊക്കെ പോകുന്ന സമയത്ത് പലരും ചെയ്തു നോക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ബ്രീതിങ് എക്സസൈസുകളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ കുറച്ച് സമയത്തേക്ക് നമ്മുടെ ചിന്തകളെ നമുക്കൊന്ന് മാറ്റി നിർത്തി ശ്രദ്ധേനെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് പോകാനായിട്ടും പിന്നെ നമ്മുടെ നിലവിലെ നിമിഷത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാനായിട്ടും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യം കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചിന്ന ചിന്ന ടിപ്സുകൾ ഞാനും ഷെയർ ചെയ്തുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. കൂടെ നമ്മളുടെ കൂടെ കുറച്ച് സമയങ്ങൾക്കുള്ളിൽ ഒരു അതിഥി കൂടി ജോയിൻ ചെയ്യുന്നതായിരിക്കും. വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു വിശേഷത്തിലേക്കായിരിക്കും നമ്മൾ വരാനായിട്ട് പോകുന്നത്. അതിനായിട്ട് വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ പാട്ട് സായ് പല്ലവിയുടെ ആദ്യത്തെ ഹിന്ദി മൂവിയിലെ പാട്ടാണ് കേട്ടോ. എക് ദിൻ എന്ന് പറയുന്ന മൂവിനെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പല പല റീൽസൊക്കെ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. സായ് പല്ലവിയുടെ ഫസ്റ്റ് മൂവിയാണ്. ആമിർ ഖാൻ്റെ മകൻ ജുനൈദ് ഖാൻ അഭിനയിച്ച, നായകനായിട്ട് അഭിനയിച്ച സിനിമയാണ്. ആ സിനിമയിൽ നല്ല നല്ല പാട്ടുകളുണ്ട് കേട്ടോ. അതിലൊരു നല്ല പാട്ടിലേക്കാണ് ഇനി മോർണിംഗ് സവാരി എത്തുന്നത്. ജനസ നിങ്ങൾക്കൊപ്പം കേട്ട് കേട്ട് കൂട്ടുകൂടാം. സമയം 8 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആണ്. മെയ് 6 തീയതി ബുധനാഴ്ച ദിവസത്തിൽ മോർണിംഗ് സവാരി കേൾക്കുന്നു ജനസ ഈ ടൈമിൽ നിങ്ങൾക്കൊപ്പം.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ അജി മർത്ത.
5: റേഡിയോ
4: സുനോ 91.7.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം ഡ്രീം ബിഗർ.
3: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
3: ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ് ഐറ്റംസ്, ഫുഡ്വെയർ, ബാഗ്സ് ആൻഡ് ഫാഷൻ ഐറ്റംസ്, 10, 15, 20, 25, 30 ആഘോഷം. നിത്യോപയോഗ സാധനങ്ങൾ മുതൽ ഫാഷൻ ഐറ്റംസ് വരെ എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം.
4: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
3: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
4: സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുകയാണ് റേഡിയോ സുനോ 91.7 എഫ്എമിലെ മോർണിംഗ് സവാരി വിശേഷങ്ങൾ. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ കൂടെ ഒരു അതിഥി കൂടി ഇനി ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നു എന്നുള്ള കാര്യം. നമ്മുടെ ഖത്തറിലെ ലുസൈൽ ആർട്ട് ഫാക്ടറിയിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. അതൊരുക്കിയിട്ടുള്ളത് അൻവർ സാദത്ത് ആണ്. ആർട്ട് എക്സിബിഷനാണ് ഒരുക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ചിത്രങ്ങൾ ഇത്ര മനോഹരമായിട്ട് ഹൃദ്യമായിട്ടുള്ള രീതിയിൽ വരച്ച അൻവർ സാദത്ത് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും അവർ എക്സിബിഷൻ്റെ വിശേഷങ്ങളും ഒക്കെ നമുക്ക് അദ്ദേഹത്തിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് നമുക്കൊന്ന് ചോദിച്ചറിയാം. എന്താണ് ആ ഒരു എക്സിബിഷൻ്റെ പ്രത്യേകതകൾ, എത്രമാത്രം ചിത്രങ്ങളുണ്ട്, അങ്ങനെയുള്ള വിശേഷങ്ങളിലേക്കാണ് ഇനി മോർണിംഗ് സവാരി ഇതാ എത്തുന്നത്. നമ്മുടെ കൂടെ അൻവർ സാദത്ത് ജോയിൻ ചെയ്യാണ്. അൻവർ സാദത്തിൻ്റെ അടുത്ത് ആ വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം. അൻവർ സാദത്ത്, ഗുഡ് മോർണിംഗ് ആൻഡ് സ്വാഗതം റേഡിയോ സുനോയിലേക്ക്.
5: ഗുഡ് മോർണിംഗ്.
4: മനോഹരമായിട്ടുള്ളൊരു എക്സിബിഷൻ ലുസൈഡിലെ ആർട്ട് ഫാക്ടറിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് എക്സിബിഷന്റെ പ്രത്യേകതകൾ, എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ, ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യാമോ?
5: പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നുമില്ല. എനിക്ക് ഒരു അവസരം ലുസൈൽ ആർട്ട് ഫാക്ടറിയിൽ, അതായത് ഇജാസ് അംശ എന്ന് പറഞ്ഞ ഒരാളുടെ പ്രൈവറ്റ് ഷോപ്പാണ്. അവിടെ ഫ്രെയിമിങ് അങ്ങനത്തെ പെയിന്റിങ്ങിന്റെ ഫ്രെയിമിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു വലിയ ഷോപ്പ്. അതോടനുബന്ധിച്ചൊരു സെയിൽ ചെയ്യാനൊക്കെ പിക്ചർ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു വാള്, അത് തുടർച്ചയായിട്ട് ഇങ്ങനെ എക്സിബിഷനൊക്കെ കൊടുക്കാറുണ്ട്. ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക്, കൾച്ചർ സെന്റർ, അങ്ങനെ ഒരുപാട് സംഘടനകൾക്കും പേഴ്സണലായിട്ടും കൊടുക്കാറുണ്ട്. അങ്ങനെ അവിടെ ഒരു അവസരം കിട്ടിയപ്പോ, പിന്നെ അവരെന്റെ ഒരു ഫ്രണ്ട് കൂടിയാണ്. അപ്പൊ ഞാനൊരു 3-3.5 വർഷമായിട്ടൊക്കെ ഇങ്ങനെ പിന്നെ അങ്ങനെ ഒരു തയ്യാറെടുപ്പ് ഉണ്ടായിരുന്നു മനസ്സിൽ. എപ്പോൾ അവസരം വരുന്നു എന്നറിയില്ലായിരുന്നു. പിന്നെ ഈ പുള്ളിക്കാരനോട് പറയാറുണ്ടായിരുന്നു എന്തായാലും ഒരു എക്സിബിഷൻ നടത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ചെറിയൊരു പ്രിപ്പയർ ഉണ്ടായിരുന്നു. എന്നാലും ജോലി സംബന്ധമായ ഇതുകൊണ്ട് അങ്ങനെ കഴിയാറില്ല. രാത്രി
4: ഇപ്പൊ എത്ര ചിത്രങ്ങൾ അവിടെ നമ്മൾ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്?
5: ഒരു 40 ചിത്രത്തിന്റെ മേലെ.
4: അതിന് കോമൺ ആയിട്ട് എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടോ ആ ചിത്രങ്ങൾക്ക്? അതോ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ടുള്ള വ്യത്യസ്തമായിട്ട് ഖത്തർ ബേസ്ഡ് ആണോ, എന്താണ് അതിന്റെ ഒരു തീം?
5: കുറച്ച് ഖത്തർ ബേസ്ഡ് ഉണ്ട്, കുറച്ച് ഖത്തർ ബേസ്ഡ് ഉണ്ട്. നമ്മളെ സൂക്ക്, പിന്നെ ഹെറിറ്റേജ് സിറ്റി, സൂക്ക് വാക്കബ്, കോർണേഷ്, അങ്ങനത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഒരു നല്ല സീനൊക്കെ കിട്ടിയത് അങ്ങനെ ഫോട്ടോ എടുത്തിട്ട് അത് ഞാൻ പെയിന്റിംഗ് ആക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് മോഡേൺ ആർട്ടുകൾ ഉണ്ട്, അങ്ങനെ കുറച്ച് എല്ലാം മിക്സ് ചെയ്തിട്ടാണ് ആക്കിയത്.
4: പണ്ട് തൊട്ടേ ഇൻട്രസ്റ്റ് ഉള്ള വരയിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണോ ചെറുപ്പം മുതലേ?
5: ഞാൻ ചെറുപ്പത്തിലെ സ്കൂളിലെല്ലാം ഇങ്ങനെ ഈ ലെവലിൽ തന്നെ പോകുന്നത്. പിന്നെ അത് പിന്നെ നമ്മളെ യൂണിവേഴ്സിറ്റി, നമ്മളെ ഇത് NCVT എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്, പെയിന്റിംഗ് കോഴ്സ്, സർട്ടിഫിക്കറ്റ്. അതിൽ 2 വർഷം പഠിച്ച് അതിനുശേഷം പിന്നെ ഒരു അവസരം ഇവിടെ ഖത്തറിൽ കിട്ടിയപ്പോ ഇങ്ങോട്ട് വന്നു.
4: എങ്ങനെയുള്ള ചിത്രങ്ങൾ വരയ്ക്കാനാണ് കൂടുതൽ ഇഷ്ടം? ഇതുപോലെ ഹെറിറ്റേജ് സെന്ററുകളാണോ, എങ്ങനെയാണ് അതിലൊരു പ്രത്യേക ഇൻട്രസ്റ്റ്, ഒരു സ്പെഷ്യൽ സെക്ഷൻ ഉണ്ടോ?
5: ഞാനൊരു ഒരു ഒരു സ്റ്റൈല്, അങ്ങനെ വലിയൊരു സ്റ്റൈൽ ഒന്നും ഫോളോ ചെയ്യില്ല. എന്നാലും ഞാനൊരു
4: സെന്ററുകളാണോ, എങ്ങനെയാണ് അതിലൊരു പ്രത്യേക ഇൻട്രസ്റ്റ്, ഒരു സ്പെഷ്യൽ സെക്ഷൻ ഉണ്ടോ?
5: ഞാനൊരു ഒരു ഒരു സ്റ്റൈല്, അങ്ങനെ വലിയൊരു സ്റ്റൈൽ ഒന്നും ഫോളോ ചെയ്യില്ല.

0: ഉണ്ടാവാറില്ല, അങ്ങനെ സ്റ്റോറികളൊന്നും അങ്ങനെ ബേസ് ചെയ്യാറില്ല, എന്നാലും ചിലപ്പോഴൊക്കെ ചെയ്യും.
1: ഓക്കെ, അപ്പം ലസൈൽ ആർട്ട് ഫാക്ടറിയിൽ എത്ര മണി ടു എത്ര മണി വരെയാണ് താല്പര്യമുള്ള ആളുകൾക്ക് അവിടേക്ക് എത്താമല്ലോ, അതിന്റെ ഡീറ്റെയിൽസ് ഉടനെ ഷെയർ ചെയ്യാമോ?
0: രാവിലെ 8 മണി മുതൽ രാത്രി 9 മണി വരെ ഉണ്ടാവും.
1: രാവിലെ 9 to 9:30 വരെ.
0: ലൊക്കേഷൻ ലുസൈൽ ആർട്ട് ഫാക്ടറി അടിച്ചാൽ അത് കറക്റ്റ് ആയിട്ട് അവിടെ എത്തും.
1: ഓക്കെ, അപ്പൊ ആർട്ട് ഫാക്ടറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ താങ്കളുടെ ഈ 40-ഓളം ചിത്രങ്ങൾ അവിടെ കാണാൻ സാധിക്കും.
0: കാണാം,
1: നല്ല റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കുന്നു അല്ലേ?
0: കുഴപ്പമില്ല, നല്ല നമുക്ക് സെയിൽസ് ചെയ്യാന്നുള്ളതല്ല, നമ്മള് ഒന്ന് പ്രദർശിപ്പിക്കുക, അത് ആളുകൾ കാണുക, അതിന്റെ അഭിപ്രായം പറയുമ്പോ ഒക്കെ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. പിന്നെ കൂടുതൽ സന്തോഷം ഈ റേഡിയോ ഒന്ന് വിളിച്ചതിലും വലിയ സന്തോഷം.
1: അപ്പൊ എന്തായാലും ചിത്രങ്ങളൊക്കെ എല്ലാരും ആസ്വദിക്കട്ടെ, അവര് ആഗ്രഹമുള്ളവരത് സ്വന്തമാക്കട്ടെ, എല്ലാവിധ ആശംസകളും പറയുന്നു. അതോടൊപ്പം നാട്ടിൽ എവിടെയാണ്?
0: നാട്ടില് കോഴിക്കോട് ഫറൂഖ് കഴിഞ്ഞ് ഫറൂഖ് കോളേജ് കഴിഞ്ഞ് തിരുത്തിയാട് നടന്ന സ്ഥലം.
1: അപ്പൊ എന്തായാലും ഗംഭീരമായിട്ട് എക്സിബിഷൻ മുന്നോട്ട് പോട്ടെ, ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു, ഇനിയും ഒരുപാട് എക്സിബിഷൻസ് വരട്ടെ.
0: താങ്ക് യു.
1: അൻവർ സാദത്ത്, അദ്ദേഹം ആയിരുന്നു നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ഒരു എക്സിബിഷൻ ഇപ്പോൾ ലുസൈൽ ആർട്ട് ഫാക്ടറിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രാവിലെ സ്റ്റാർട്ട് ചെയ്തിട്ട് രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു, രാത്രി 9 മണി വരെ ലുസൈൽ ആർട്ട് ഫാക്ടറിയിലാണ് ഈ ഒരു എക്സിബിഷൻ നടക്കുന്നത്. ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്കൊക്കെ തീർച്ചയായിട്ടും അവിടേക്ക് എത്താം എന്നുകൂടി പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്. ഒരു ആർട്ടിസ്റ്റാണ് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തത്, അപ്പോൾ എന്തായാലും ആർട്ടിസ്റ്റ് മൂവിയിലെ പാട്ട് നിങ്ങൾക്ക് അരികിലേക്ക് വരുന്നു. ചിത്രചേച്ചിയുടെ മനോഹരമായ ശബ്ദത്തിലാണ് നമ്മൾ ഈ പാട്ട് കേൾക്കുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 39 മിനിറ്റ് ആണ്. ഞാൻ നിസ ഈ ടൈമിൽ നിങ്ങൾക്കൊപ്പം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആവശ്യമുണ്ടോ?
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
3: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like
5: സമയം 9 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടിരിക്കുന്ന മോർണിംഗ് സവാരിയുടെ അടുത്ത മണിക്കൂറിലേക്ക് എത്തിക്കഴിഞ്ഞു. മെയ് 6 തീയതിയാണ്, ബുധനാഴ്ച ദിവസമാണ്. അപ്പൊ ഈ ഒരു ടൈമിൽ നമ്മളുടെ ഹൈഡ് ആൻഡ് സീക്കിന്റെ സമയമാണ്. കഴിഞ്ഞ മണിക്കൂറിലെ ഒരുപാട് വിശേഷങ്ങൾക്കൊക്കെ ശേഷം നമ്മൾ നേരെ ഹൈഡ് ആൻഡ് സീക്ക് ഓപ്പൺ ചെയ്യുകയാണ്. കുറച്ച് സിമ്പിൾ സൂചനകളിലൂടെ സിനിമ ഏതാണ് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുപിടിച്ച് പോകാം. ഈ സിനിമയെക്കുറിച്ച് ഞാൻ കഥാപാത്രങ്ങളെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, കാരണം എല്ലാവർക്കും അറിയുന്ന കഥാപാത്രങ്ങളാണ് ഈ സിനിമയിലേത്. ചില സിനിമകളിലേക്ക് പറഞ്ഞ പോലെ കാലത്തിനും അപ്പുറം സഞ്ചരിക്കും എന്നൊക്കെ പറയുന്നില്ലേ, എന്ന് പറയുന്ന പോലെ ഒരു സിനിമയാണ്. ചില സിനിമകൾ കാലത്തിനപ്പുറം സഞ്ചരിക്കും എന്ന് പറയുന്ന പോലെ വരുന്നൊരു മൂവിയാണ്. അപ്പം ഞാൻ ഇനി സൂചനകളിലേക്ക് വരാം. ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുള്ളത് ശ്യാം സാറാണ് ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. കാസിനോ പ്രൊഡക്ഷൻസ് ആണ് ഈ ചിത്രം നിർമ്മിച്ചത്. ശ്യാം സാർ മ്യൂസിക് ചെയ്തിരിക്കുന്നു. കാസിനോ പ്രൊഡക്ഷൻസ് ആണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. ഒരു ശരാശരി മലയാളിയുടെ പല പ്രശ്നങ്ങളും അക്കാലത്തെ പല പ്രശ്നങ്ങളും ഒക്കെ ഈ സിനിമയിൽ ഏറ്റവും അധികം സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ മാത്രമല്ല, ഈ സിനിമയുടെ പല ഭാഗങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഇത് കണക്റ്റായി കാണും എന്ന് വിചാരിക്കുന്നു. 17 ലക്ഷം മുടക്കി നിർമ്മിച്ച സിനിമ 100 ദിവസം തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാസിനോ പ്രൊഡക്ഷൻസ് നിർമ്മിച്ച്, ശ്യാം സാർ മ്യൂസിക് ചെയ്ത്, ഒരു ശരാശരി മലയാളിയുടെ പ്രശ്നങ്ങളൊക്കെ സംസാരിപ്പിക്കപ്പെട്ട, അതുമാത്രം ആ സിനിമയിലെ പല ഡയലോഗുകളും നമ്മളിപ്പോഴും നോർമലി സംസാരിക്കുന്ന കൂട്ടത്തിൽ പറയുന്ന ഒരുപാട് ഡയലോഗുകളുണ്ട്. ഈ കാലത്തിനപ്പുറം ഈ ഡയലോഗുകളൊക്കെ സഞ്ചരിക്കും എന്ന് പറയുന്നതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഈ മൂവി. ഏതാണ് ഈ മൂവി എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ? അതല്ല ബുവായ്ജർ, ആ മൂവി അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ എക്കാലവും നമ്മൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ എക്കാലവും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു സിനിമയാണ് ബുവായ്ജർ. സന്ദേശമാണോ എന്ന് ചോദിക്കുന്നു, അല്ല. സന്ദേശം പോലെ തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ഒരു ഒരു ആ സമയത്തെ ഒരു സിനിമ തന്നെയാണ് കേട്ടോ, ആ സമയത്തെ ഒരു ചിത്രം തന്നെയാണ്. ഏതാണ് ഈ ഒരു മൂവി എന്നുള്ളതാണ് ചോദ്യം. റൈറ്റ് ആൻസർ അതുൽ കൃഷ്ണ സമ്മതിച്ചു. കഴിഞ്ഞ ദിവസം അതുൽ കൃഷ്ണ ഞാൻ ഇതുപോലത്തെ ഒരു ഒടക്ക ചോദ്യമായിട്ട് വന്ന സമയത്ത് ഉത്തരം പെട്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നും ദ റൈറ്റ് ആൻസർ അതുൽ കൃഷ്ണയ്ക്കാണ് ആദ്യം ആ മൂവി ഏതാണെന്നുള്ളത് പിടികിട്ടിയിട്ടുള്ളത്. ശ്യാം സാർ മ്യൂസിക് ചെയ്ത മൂവിയാണ്. കാസിനോ പ്രൊഡക്ഷൻസ് ആണ് ഈ ചിത്രം നിർമ്മിച്ചിട്ടുള്ളത്. അക്കാലത്തെ ശരാശരി മലയാളിയുടെ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയാണ്. ആ സിനിമയിലെ ഡയലോഗുകളൊക്കെ ഇപ്പോഴും നമ്മൾ നോർമലി സംസാരിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു പോകുന്ന അതാണ് ഈ സിനിമയുടെ പല ഭാഗങ്ങൾ. 2 ഭാഗങ്ങൾ പിന്നീട് വന്നിട്ടുണ്ടായിരുന്നു. 17 ലക്ഷം മുടക്കി നിർമ്മിച്ച ഈ ചിത്രം തിയേറ്ററുകളിൽ 100 ദിവസം കടന്നുപോയ അല്ലെങ്കിൽ 100 ദിവസത്തിലധികം പ്രദർശിപ്പിക്കപ്പെട്ട ഒരു അതിഗംഭീരമായിട്ടുള്ള ഒരു സിനിമയാണ്. നല്ലൊരു മലയാളം പേരാണ് ഈ സിനിമയ്ക്ക്. എനിക്ക് തോന്നുന്നു ഒറ്റ സെൻറ്റൻസേ ഉള്ളൂ കേട്ടോ, ഒറ്റ സെൻറ്റൻസ് ഉള്ള ഒരു മൂവിയാണ്. ചെറിയൊരു പേര്, അത്ര വലിയ ചെറുതല്ല, നല്ല വലിയ കുഴപ്പമില്ലാത്തൊരു ചെറിയ പേരാണിത്. കറക്റ്റാണ്. ഓക്കെ, ഇതാരാണ്? പേരില്ലാതെ ഉത്തരം വന്നിട്ടുണ്ട്. നിസാം ആണല്ലേ? നിസാമേ കറക്റ്റാണ് കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്ന ആളും പേരില്ല, സർവീസ് സെക്ടർ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ആളുടെയും റൈറ്റ് ആൻസർ വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് കത്തി കേട്ടോ. റിയാസിൻ്റെ റൈറ്റ് ആൻസർ, റിയാസ് കൂർഗ് റൈറ്റ് ആണ് കേട്ടോ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, റൈറ്റ് ആൻസർ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് ഉത്തരങ്ങൾ അയച്ചിട്ടുള്ളൂ. കുറച്ച് പേർക്കെങ്കിലും കിട്ടും, പക്ഷേ ഞാനിത് സിമ്പിളാക്കി തരാം. ഈ ഒരു പാട്ടുകൾക്ക് ശേഷം വരുന്ന സമയത്ത് കുറച്ചുകൂടി സിമ്പിളായിട്ട് നമ്മളതിൻ്റെ ഉത്തരത്തിലേക്ക് വരുന്നതായിരിക്കും. ഈ സമയത്ത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കൂ. ഷിഹിൽ, അദ്ദേഹത്തിൻ്റെ ഷിഹാജ് ആണ് കേട്ടോ. ഷിഹാജ് റൈറ്റ് ആയിട്ട് അയക്കുന്നുണ്ട്, അടിപൊളി. ഓക്കെ, അപ്പോൾ എന്തായാലും റൈറ്റ് ആൻസേഴ്സ് പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് 5000097 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ മെസ്സേജുകൾ വരേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ട് പള്ളിച്ചട്ടം ഈ മൂവിയിലെ കാട്ടിച്ചെമ്പകം കേൾക്കാം. സമയം 9 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആണ്. കേൾക്കുന്നത് മോർണിംഗ് സവാരി. ഞാൻ നിസ ഈ ടൈമിൽ നിങ്ങൾക്കൊപ്പം.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
2: Hi, this is Pearly Mani.
3: You're listening to Radio Suno 91.7.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
3: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.

0: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 കഴിഞ്ഞ് 21 ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടു പോകുന്ന ടൈമാണ്. പുണ്യ, ഗുഡ് മോർണിംഗ്.
7: ഗുഡ് മോർണിംഗ്.
6: എങ്ങനെയുണ്ട്, പനിയൊക്കെ മാറിയോ?
7: പനി മാറിയിട്ടില്ല.
6: മാറിയിട്ടില്ല. എനിക്കൊന്നും എല്ലാവർക്കും ഇവിടെ അങ്ങനെ വൃത്തി. ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും അങ്ങനെ ചടപട ചടപടയെന്ന് വന്നുകൊണ്ടിരിക്കും.
7: ഇവിടെ നിന്ന് നമ്മൾ എടുത്തോണ്ട് പോകുന്നു,
6: വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നു,
7: വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നു,
6: വീട്ടുകാർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്.
7: ഏറ്റവും വലിയ വിഷമം എന്താന്ന് വെച്ചാൽ ഈ വെള്ളം കുടിക്കാൻ
6: വേണ്ടതാ. ഒരു വേദന ത്രോട്ടല്ലേ. അത് ഞങ്ങളെ സംബന്ധിച്ച് തൊണ്ടത്തൊഴിലാളികളായതുകൊണ്ട്,
7: തൊണ്ടത്തൊഴിലാളി യൂണിയനിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ തൊണ്ടവേദന, ഹാർട്ട് കഫ്.
6: അതെ, ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ളതാണ്. പക്ഷെ ഇത് അങ്ങോട്ട് മാറുന്നില്ല. കുറച്ച് ദിവസമായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ നമുക്കറിയാം, ഗംഭീരമായിട്ട് മത്സരങ്ങൾ മുന്നോട്ട് പോകുന്ന സമയമാണ്. ഇന്നലെ ഗംഭീരായിരുന്നു, ഇന്നലെ ചേട്ടൻ ഷോ ആയിരുന്നു. ഓക്കെ, ചെന്നൈക്ക് വേണ്ടിയിട്ട് സഞ്ജുവിന്റെ തകർപ്പൻ ഒരു പ്രകടനം ഇന്നലെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എന്തായാലും വിമർശകരുടെ ഇടയൊക്കെ വായങ്ങട് അടപ്പിച്ചു എന്ന് തന്നെ പറയാൻ പറ്റും.
7: അല്ല, ചേട്ടൻ ഫോം ആയ ചെന്നൈ ഫോം.
6: തീർച്ചയായിട്ടും. അതോടുകൂടി ചെന്നൈ ഇന്നലെ ഡൽഹിക്കെതിരെ അതിഗംഭീരമായിട്ടുള്ള ഒരു വിജയം സ്വന്തം, ഒരു 8 ഒരു അനായാസമായിട്ടുള്ള വിജയത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ടായിരുന്നു. ഡൽഹി ഫസ്റ്റ് ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവർക്ക് 185 റൺസ് എടുത്തു. പക്ഷെ അത് വളരെ ഈസി ആയിട്ട് ചെന്നൈ അത് മറികടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെന്നൈ പ്ലേ ഓഫ് പ്രതീക്ഷകൾ കുറച്ചുകൂടെ സജീവമാക്കി. 10 ചെന്നൈക്കുള്ളത്. 8 ഡൽഹി 7 സ്ഥാനത്താണ് കേട്ടോ. അടിവാരത്ത് ആരൊക്കെയുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ അടിവാരത്ത് നമുക്ക് മേലോട്ട് പോകാം. ഒരു സുഖം ഞാൻ പറയും, ഒരു സുഖമാണ്. അടിവാരത്ത് ഇപ്പൊ ലക്നൗ ഉണ്ട്, MI മുംബൈ ആണ്, മുംബൈ ഇന്ത്യൻസ് ഉള്ളത്. പിന്നെ കൊൽക്കത്തയുണ്ട്, ലാസ്റ്റ് 3. ഫസ്റ്റ് 3 പഞ്ചാബാണ് 1 13, ബാംഗ്ലൂർ 12, 2 ഹൈദരാബാദ് 12 3. അപ്പൊ ഇന്ന് ഹൈദരാബാദും പഞ്ചാബും, അതായത് 1-3 സ്ഥാനക്കാർ തമ്മിലുള്ള, ഇപ്പൊ പോയിന്റ് പട്ടികയിൽ 1-3 സ്ഥാനക്കാർ തമ്മിലുള്ള മത്സരമായിരിക്കും ഇന്ന് കാണാനായിട്ട് പോകുന്നത്.
7: ഓക്കെ, അപ്പൊ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ചേട്ടന് പ്രത്യേക ഒരു അഭിനന്ദനം.
6: മുഹമ്മദ് മുസ്തഫ ചോദിക്കുന്നു, ഹൈഡ് ആൻഡ് സീക്ക് കഴിഞ്ഞോ? സജീർ ചോദിക്കുന്നു, ഹൈഡ് ആൻഡ് സീക്ക് കഴിഞ്ഞോ?
7: ഇല്ല,
6: കഴിഞ്ഞിട്ടില്ല, തുടരുകയാണ്. ചുക്ക് കാപ്പ് കുടിക്കൂ, സെറ്റ് ആകും എന്ന് പറയുന്നുണ്ട്.
7: അല്ല, ഇത് കുറെ റെമഡീസ്, ഒരുപാട് പേര് മെസ്സേജ് ഒക്കെ ആയിട്ട് അയച്ചു തന്നിട്ട്. കാരണം നമ്മള് ഇലക്ഷൻ അപ്ഡേറ്റിന്റെ സമയത്ത്
6: ശബ്ദത്തിന്റെ ഒരു
7: പ്രശ്നം എന്താ വെച്ചാല്, നിസ വീഡിയോയിലിരിക്കുന്നു, ഞാൻ ഇവിടെ
6: ഓണെയറിലിരിക്കുന്നു,
7: ഓണെയറിലിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോ എനിക്ക് നിയന്ത്രിക്കാൻ
6: പറ്റാത്ത
7: ചുമയിലേക്ക് പോയി. അപ്പൊ അറിയാതെ നമ്മുടെ ഒരു ഓണറിൽ ചുമക്കുകയാണ്. ചുമച്ചതിന്റെ ഞാൻ ഒന്നും പറഞ്ഞ് അവസാനിപ്പിക്കാതെ ചെറിയ ബ്രേക്കിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് എലമെന്റ് പ്ലേ ചെയ്ത്. അപ്പൊ തന്നെ എനിക്ക് പേഴ്സണൽ മെസ്സേജ് വന്നു, ഇന്ന് ഇത് ചെയ്യൂ, നാരങ്ങയും തേനും കഴിക്കൂ, തേനും ഉള്ളിയും കഴിക്കൂ, കൽക്കണ്ടവും ഇതും കഴിക്കൂ, എല്ലാം കഴിച്ചു നോക്കി. മറ്റേ ബിജുമേനും പറഞ്ഞ പോലെ ഇനി ചായപ്പൊടിയും കൂടെ കൂടെ ഇടാനുള്ളൂ എന്ന് പറഞ്ഞ പോലെ
6: അതാണ് അവസ്ഥ
7: എല്ലാം ഇട്ടു.
6: ഓക്കെ, അപ്പൊ നമ്മുടെ ഹൈഡ് ആൻഡ് സീക്കിന്റെ സൂചനകൾ ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. പക്ഷെ എന്റെ ക്ലൂവിന്റെ പ്രത്യേകത കൊണ്ട് അതൊരു പ്രത്യേക തരത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കാസിനോ പ്രൊഡക്ഷൻസ് ആണ് ഈ സിനിമ നിർമ്മിച്ചത്.
7: ഓക്കെ,
6: ഒരു ശരാശരി മലയാളിയുടെ അക്കാലത്തെ പ്രശ്നങ്ങളൊക്കെ ഈ ചിത്രം സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ സിനിമയുടെ 2-3 ഭാഗങ്ങൾ വന്നിട്ടുണ്ട്. ശ്യാം സാറാണ് മ്യൂസിക് ചെയ്തത്. 17 മുടക്കി നിർമ്മിച്ച ചിത്രം 100 തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എന്നാ ഈ സിനിമയിലെ എല്ലാ ഡയലോഗും നമ്മൾ നോർമൽ സാധാരണ സംസാരത്തിൽ ഇപ്പോഴും സംസാരിക്കുന്നത്. എനിക്കൊന്നിത് കാലങ്ങൾ എത്ര കഴിഞ്ഞാലും ഇതിങ്ങനെ എവർഗ്രീൻ ആയിട്ട് നിൽക്കുന്ന ഒരു സിനിമയാണ്. എനിക്ക് ശബ്ദ സൂചന ഞാൻ സത്യം പറഞ്ഞ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷെ അത് പ്ലേ ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല.
7: എന്താ, എന്തൊരു മാനസികാവസ്ഥയാണ് നോക്കണേ.
6: പ്രത്യേക തരം മാനസികാവസ്ഥയാണ്, പക്ഷെ പ്ലേ ചെയ്യാല്ലേ.
7: ഓക്കെ
6: ഓക്കെ, പെട്ടെന്ന് കിട്ടും. ഇത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ സിനിമ ഏതാണെന്ന് നിങ്ങക്ക് ആലോചിക്കേണ്ട കൂടെ വരത്തില്ല എന്നുള്ളതാണ്. ഇത്രയും പോരെ,
7: കൂടുതൽ
6: ഞാൻ എന്ത് പറയാൻ.
7: നിസയല്ലാതെ ആര്?
6: ഓക്കെ, ഞാൻ മനസ്സിൽ വിചാരിച്ച ഡയലോഗ് എങ്ങനെ പറയാന്ന് ചിന്തിക്കായിരുന്നു. ഓക്കെ, അപ്പൊ വേഗം ഉത്തരങ്ങൾ അയച്ചിട്ട് 5000097 എന്ന നമ്പറിലേക്ക്. വൗ സോങ് വരുന്നു, സിതാരയുടെ കവ് വേർഷൻ ആണ് നമ്മൾ കേൾക്കുന്നത്. 7:25

0: ചെന്നൈ ബീറ്റ്സ്
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കൊള്ളണ്ട്.

0: Morning Safari. Only on Radio Suno 91.7 FM. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 കഴിഞ്ഞ് 34 ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്.
1: ശരിയായ ഉത്തരങ്ങളുടെ പ്രവാഹമാണ് ഇവിടെ.
0: അതെ, കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്താണ് കഥ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്നാൽ ഇനി ഒരു അപ്ഡേറ്റിലേക്ക് കൂടി പോകാനായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ നമുക്ക് ലഭ്യമായിട്ടുള്ള അപ്ഡേറ്റാണിത്. നമ്മളപ്പോൾ ആ സമയത്ത് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ ആ വിശേഷങ്ങൾ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ എംബസിയും ഖത്തർ പോസ്റ്റുമായിട്ടുള്ള ഒരു ധാരണയെക്കുറിച്ചുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് ഇന്ത്യക്കാർക്ക് ഇനിയിപ്പോൾ കോൺസുലർ രേഖകൾ തപാലിൽ നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതായത് ഇത് സംബന്ധിച്ച കരാറിൽ ഇന്ത്യൻ എംബസിയും ഖത്തർ പോസ്റ്റുമായിട്ടുള്ള കരാറിൽ ഒപ്പിട്ടിരിക്കുന്നു. അപ്പോൾ ഇനി ഇന്ത്യൻ സമൂഹത്തിന് കോൺസുലർ രേഖകൾ, പാസ്പോർട്ട് അടക്കമുള്ള കോൺസുലർ രേഖകൾ തപാൽ വഴി ലഭ്യമാക്കുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയതോടുകൂടി രേഖകൾ കൈപ്പറ്റുന്നതിനായിട്ട് നമ്മൾ എംബസിയെ വീണ്ടും സന്ദർശിക്കേണ്ട ആവശ്യം നമുക്ക്
1: ഉണ്ടാകില്ല,
0: ഒഴിവാക്കാം എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലൊരു വലിയ സൗകര്യം നമുക്ക് അരികിലേക്ക് ഇന്ത്യൻ എംബസിയും ഖത്തർ പോസ്റ്റും എത്തിക്കുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് കേട്ടോ.
1: ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ മേൽവിലാസത്തിലേക്ക് എത്തുന്ന ഒരു കരാറിലേക്കാണ് എത്തിയിട്ടുള്ളത്. ദോഹയിലെ ഖത്തർ പോസ്റ്റ് ആസ്ഥാനത്ത് വെച്ചിട്ടായിരുന്നു ഇതിന്റെ ഒരു കരാർ ഒപ്പിടലും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കരാർ പ്രകാരം പാസ്പോർട്ടുകൾ അതുപോലെ തന്നെ മറ്റ് കോൺസുലർ രേഖകൾ ഇനി എംബസിയിൽ എത്തി കൈപ്പറ്റുന്നതിന് പകരം ഖത്തർ പോസ്റ്റ് വഴി വീട്ടിലെത്തുന്നതിനുള്ള സൗകര്യം.
0: തീർച്ചയായിട്ടും ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ക്രമീകരണം അല്ലേ. ഒപ്പം തന്നെ GCC ഗെയിംസിന് വേണ്ടിയിട്ട് ഖത്തർ ഒരുങ്ങി നിൽക്കുന്ന ഒരു സമയമാണ് ഇത്. May 11 മത്സരങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 22 വരെയായിരിക്കും ഈ ഒരു GCC ഗെയിംസ് നടക്കാൻ പോകുന്നത്. 100 താരങ്ങൾ നമ്മുടെ ദോഹയിലേക്ക് എത്താനായിട്ട് പോവാണ് കേട്ടോ.
1: ഓക്കെ, അപ്പൊ അതിനും എല്ലാവിധ ആശംസകളും നമ്മൾ അറിയിക്കുകയാണ്. അതിന്റെ അപ്ഡേറ്റുകളും നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും കേട്ടോ. ടാറ്റാ
0: ടാറ്റാ. ബൈ ബൈ പറയാൻ സമയമായിട്ടില്ല. 9 കഴിഞ്ഞ് 36 ആണ്.
1: എന്റെ വാച്ചിന്റെ പ്രശ്നമായിരുന്നേ.
0: ഓ ശരി, വാച്ചും ഇവിടുത്തെ ക്ലോക്കും സ്റ്റുഡിയോ ക്ലോക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. ആരും ചോദിച്ചില്ലേ സ്റ്റുഡിയോ ക്ലോക്ക് ഒന്ന് കാണാൻ പറ്റുമെന്ന്.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
2: Hi everyone, I'm Ranjini Haridas.
3: You are listening to Radio Suno 91.7 Kids.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're സമയം 9 മണി കഴിഞ്ഞ് 42 മിനിറ്റാണ്. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഖത്തറിൻ്റെ റിച്ച് ആയിട്ടുള്ള ഒരു മാരിടൈം ഹെറിറ്റേജ് അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ്

ഈ അതിഗംഭീരമായിട്ടുള്ള ഒരു ഇവന്റ് കൂടി വരികയാണ്. ഓൾഡ് ദോഹ പോർട്ട് സംഘടിപ്പിക്കുന്ന മൂന്നാമത് ഫിഷിംഗ് കോമ്പറ്റീഷൻ. കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കോമ്പറ്റീഷനാണല്ലേ ഫിഷിംഗ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓൾഡ് ദോഹ പോർട്ട് സംഘടിപ്പിക്കുന്ന ഈ ഒരു തേർഡ് എഡിഷൻ ഫിഷിംഗ് കോമ്പറ്റീഷൻ മെയ് 13 തീയതി സ്റ്റാർട്ട് ചെയ്യുകയാണ്. മെയ് 13-16 തീയതി വരെയായിരിക്കും ഓൾഡ് ദോഹ പോർട്ടിൽ രാജ്യത്തിൻ്റെ സമ്പന്നമായിട്ടുള്ള ഈ ഒരു ഹെറിറ്റേജ് അല്ലെങ്കിൽ മത്സ്യബന്ധന പാരമ്പര്യം ആഘോഷിക്കുന്ന ആ ഒരു മത്സരത്തിൻ്റെ മൂന്നാമത്തെ പതിപ്പ് തിരിച്ചു വരികയാണ്. ഖത്തറിലുള്ള ടീമുകളൊക്കെ അണിനിരക്കും. അപ്പോൾ അതിഗംഭീരമായിട്ടുള്ള സമ്മാനങ്ങളൊക്കെ വിജയികളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഓൾഡ് ദോഹ പോർട്ടിലെ ആ ഒരു ഫിഷിംഗ് കോമ്പറ്റീഷൻ മെയ് 13 തീയതി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നു എന്നുള്ള ആ ഒരു വിശേഷം കൂടി പങ്കുവയ്ക്കുന്നു. കൂടെ നമ്മുടെ ഇന്നത്തെ സൂചനയിൽ നിന്നും സിനിമകൾ ആർക്കൊക്കെ കിട്ടി അതുകൂടി നമുക്കൊന്ന് നോക്കി പോകേണ്ട സമയമാണ്. വിനീത മോഹന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, റൈറ്റ് ആൻസറാണ്. ഫരീസാദ് റൈറ്റ് ആൻസറാണ്. അല്ലമീൻ റൈറ്റ് ആൻസർ. മുഹമ്മദ് മുസ്തഫ റൈറ്റ് ആൻസർ അയക്കുന്നു. സജീർ കറക്റ്റാണ്. സുനിൽ കുമാറിന്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. ദൃശ്യയുടെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് സന്തോഷാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. നിർമ്മിച്ചത് കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ല, വേറൊരു പേരാണ് എൻ്റെ അടുത്ത് സന്തോഷ് പറയുന്നത്. പക്ഷെ ഞാൻ അന്ന് വിക്കിപീഡിയൊക്കെ നോക്കി പോകുന്ന സമയത്ത് അങ്ങനെ തന്നെയാണ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആ പേര് കാസിനോ പ്രൊഡക്ഷൻസ് എന്ന് തന്നെയാണ് സെർച്ച് ചെയ്ത് പോയ സമയത്ത് വിക്കിപീഡിയയിൽ നമുക്ക് പ്രൊഡക്ഷൻ കമ്പനി എന്നുള്ള ഭാഗത്ത് കാസിനോ പ്രൊഡക്ഷൻസിൻ്റെ പേരാണ് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് സെഞ്ച്വറി ഫിലിംസ് ആയിരുന്നു കേട്ടോ. ആ ഒരു മൂവി 87 റിലീസായ ഇപ്പോഴും ഈ സിനിമയിലെ ഡയലോഗുകൾ പറയുന്ന ആ ഒരു ചിത്രം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റാതെ എല്ലാവരും പറഞ്ഞു. ആ ഒരു ശബ്ദ സൂചന കൂടി കിട്ടിക്കഴിഞ്ഞു പിന്നെ അധികം ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അല്ലേ. നാടോടിക്കാറ്റ് തന്നെയായിരുന്നു ഇന്നത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അങ്ങനെ ശരിയായിട്ടുള്ള വിശേഷങ്ങളും ഇന്നത്തെ ദിവസത്തിൻ്റെ അപ്ഡേറ്റുകളും ഒക്കെ പങ്കുവെച്ചുകൊണ്ട്, ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത ഇന്ന് ഇൻ്റർനാഷണൽ നോ ഡയറ്റ് ഡേ ആണ് കേട്ടോ. അങ്ങനെ ഒരു ദിവസമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിൽ നിന്നും ഞാൻ പതുക്കെ ഗുഡ് ബൈ പറയുകയാണ്. കൂടെ ഈ ദിവസം മെയ് 6 തീയതി ബുധനാഴ്ച ദിവസം നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും നല്ലൊരു ദിവസമായി മാറട്ടെ. ഒരുപാട് നല്ല കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കട്ടെ എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് ടാറ്റാ ബൈ ബൈ പറയുന്നു. ഇനി ഹോം ഡെലിവറി വിശേഷങ്ങളുമായിട്ട് നിങ്ങളുടെ കൂടെ അഷ്ടമി കുറച്ച് സമയത്തിനുള്ളിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Spotify and Ghana.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: ആക്ഷൻ മുന ദിനേശ അതിമോഹമാണ് അതിമോഹം.
5: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല.
6: ഓ ഡ്രാമ
7: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്യം.
6: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
8: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
9: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
10: സുനോ ബോളിവുഡ്.

0: കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: This is home delivery only on Radio Suno 91.7 FM. Suno updates.
2: Suno updates ലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. കത്താറ കൾച്ചറൽ വില്ലേജ് ഫൗണ്ടേഷനിൽ കണ്ടംപററി ഗ്രാഫിക് ആർട്ട് എക്സിബിഷൻ. ഈ പ്രദർശനത്തിൽ 29 ആർട്ടിസ്റ്റുകളുടെ 170 ആർട്ട് വർക്കുകളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. May 18 വരെ എക്സിബിഷൻ തുടരും. രാവിലെ 10 മുതൽ രാത്രി 10 വരെ കത്താറയിലെ ഹാൾ നമ്പർ 18 പ്രദർശനം. ഖത്തറിലെ ഇന്ത്യക്കാർക്ക് ഇനി മുതൽ കോൺസുലർ രേഖകൾ തപാലിൽ വീട്ടിലെത്തും. ഇത് സംബന്ധിച്ച് ദോഹയിലെ ഇന്ത്യൻ എംബസി ഖത്തർ പോസ്റ്റുമായി കരാറിൽ ഒപ്പുവച്ചു. ഇന്ത്യൻ സമൂഹത്തിന് കോൺസുലർ രേഖകൾ തപാൽ വഴി ലഭ്യമാക്കുന്നതിനുള്ള സൌകര്യം ഏർപ്പെടുത്തിയതോടെ രേഖകൾ കൈപ്പറ്റുന്നതിനായി എംബസിയെ വീണ്ടും സന്ദർശിക്കേണ്ട ആവശ്യം ഒഴിവാക്കാം. ലോകത്തെ ഏറ്റവും കുറഞ്ഞ കാർബൺ പുറന്തള്ളുന്ന വിമാന കമ്പനികളിൽ ഖത്തർ എയർവേസ് ഒന്നാമത്. അവൈലബിൾ സീറ്റ് കിലോമീറ്റർ അടിസ്ഥാനമാക്കിയുള്ള റാങ്കിംഗിൽ ഖത്തർ എയർവേസ് ആഗോളതലത്തിൽ ഒന്നാമതെത്തി. സഞ്ജു സാംസൺ തകർപ്പൻ അർദ്ധ സെഞ്ചുറിയുമായി കത്തിക്കയറിയപ്പോൾ IPLലെ നിർണായക മത്സരത്തിൽ ഡൽഹിക്കെതിരെ ചെന്നൈയ്ക്ക് 8 അനായാസ വിജയം. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഹൈദരാബാദ് പഞ്ചാബിനെ നേരിടും. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 37 degrees Celsius, കുറഞ്ഞ താപനില 28 degrees Celsius.
0: വെദർ റിപ്പോർട്ട് പവർഡ് ബൈ ഖത്തർ മെറ്റീരിയോളജി ഡിപ്പാർട്ട്മെന്റ്.
3: To you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
4: സമയം 10 കഴിഞ്ഞ് 2 അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM ഹോം ഡെലിവറി വിശേഷങ്ങളുമായിട്ട് നിങ്ങളുടെ കൂടെ അഷ്ടമിയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. രാവിലെ ഈ ഒരു സമയം, അതായത് ഏകദേശം 8 to 9 ഒക്കെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയവരും ഉണ്ടാവും, അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ജോലിയിലിടയിൽ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നവരുണ്ടാവും. ചില സമയത്തുണ്ടല്ലോ നമ്മൾ മോർണിംഗ് തന്നെ ഇറങ്ങുന്നൊരു ടൈം ഉണ്ടാവില്ലേ, അതായത് വീട്ടിൽ നിന്നും ഓൾ സെറ്റായിട്ട് ജോലിക്ക് വേണ്ടി ഇറങ്ങുന്നൊരു മൊമെന്റ്. ഇറങ്ങിക്കഴിഞ്ഞ് വണ്ടിയിൽ കയറുമ്പോഴത്തേക്കും ചില ദിവസങ്ങൾ നമ്മൾ പാട്ടൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് പോകും. അതിപ്പോൾ ഓരോ ദിവസം ഓരോ മൂഡായിരിക്കുമല്ലോ. അപ്പോൾ ചില സമയത്ത് തോന്നും ഓ എന്താണ് ഭയങ്കര ഹെവി സോങ്സ് ഒക്കെ ഇട്ടിരുന്നെങ്കിൽ, കേട്ട് നല്ല എനർജറ്റിക് ആയിട്ട് പോയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന്. ചില സമയത്ത് നമുക്ക് തോന്നും എന്തിനാ ഇത്ര എനർജി, കുറച്ച് സ്ലോ ആയിട്ടുള്ള പാട്ടായിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു എന്ന്. നേരെ ചിലപ്പോൾ ചില ഡേയ്സിലൊക്കെ നമുക്ക് ഒരു സൈലന്റ് മോഡിലൊക്കെ ഇരിക്കാൻ തോന്നും. അതായത് പാട്ടോ ശബ്ദമോ ഒന്നും വേണ്ട, ജസ്റ്റ് നമ്മളിങ്ങനെ വണ്ടി ഓടിച്ച് പതിയെ സ്ലോ ആയിട്ടൊരു ദിവസം തുടങ്ങാന്ന് പറയില്ലേ, അങ്ങനെ അങ്ങനെ ഒരു ദിവസമായിരുന്നു ബേസിക്കലി എനിക്കിന്ന്. എല്ലാ ദിവസവും പാട്ടും കേട്ട് സുഖമായിട്ട് എന്താ പറയുക, ഒന്നൊന്ന് മൂഡ് ആക്ടിവേറ്റ് ചെയ്ത് വരുന്ന ഞാൻ ഇന്ന് ഭയങ്കര സൈലൻ്റായിട്ട് ഒരു പാട്ടും ഒന്നും വേണ്ട എന്ന് വിചാരിച്ച് വന്നൊരു ദിവസം. അങ്ങനെ ഏതെങ്കിലും ദിവസം നിങ്ങളും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. കാരണം ചില ടൈമിലൊക്കെ നമ്മൾ ഈവൻ വണ്ടി ഓടിക്കുമ്പോൾ മാത്രമല്ല, അല്ലാതാണെങ്കിൽ പോലും നമ്മൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ സൈലൻ്റായിട്ട് എവിടെയെങ്കിലും ഭയങ്കരമായിട്ട് ആ നേച്ചറിൻ്റെ ശബ്ദം മാത്രം കേട്ടൊക്കെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ, അതേ ടൈമിൽ തന്നെ കുറച്ച് മെഡിറ്റേഷനും കൂടി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഒന്ന് ബ്രീത്തിങ് എക്സസൈസൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഇറ്റ് ഇസ് എ ബെസ്റ്റ് തിങ് ദാറ്റ് യു ക്യാൻ ഡു ഫോർ യുവർ സെൽഫ്. അങ്ങനെ കുറച്ച് ടൈമൊക്കെ ഫോർ യുവർ സെൽഫ് കണ്ടെത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ദാ ഇപ്പോൾ ദാ എനിക്ക് ഗുഡ് മോർണിംഗ് മെസ്സേജ് ആദ്യം ഇവിടെ അയച്ചിരിക്കുന്ന അമീനാണ്. നാളെ ആദ്യം തന്നെ എത്തുമല്ലോ. ഹൗ ആർ യു? ഐ ആം റിയലി റിയലി റിയലി ഗുഡ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിഷ് പറയാമോ? ഉറപ്പായിട്ടും പറയാം. പക്ഷേ വെഡിങ് ആനിവേഴ്സറി ആരുടെയാ, എന്താ, എന്തൊക്കെയാ പറയേണ്ടത്, അതൊക്കെ അയച്ചു നാടോ? അല്ലാതെ ഞാൻ ആർക്ക് വേണ്ടി പറയാനാ? പേരുണ്ടെങ്കിലല്ലേ വിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അതെന്തായാലും അയച്ചോളൂ. അടുത്ത ഗുഡ് മോർണിംഗ് മെസ്സേജസ് ഒക്കെ ദൈവം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ മോർണിംഗ് മെസ്സേജസ് പോന്നോട്ടെ. ഒപ്പം തന്നെ നിങ്ങൾ എവിടെ നിന്നാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് കൂടി ഒന്ന് പറയുക. ഇൻ ബിറ്റ്വീൻ വർക്കിലാണോ, ഏത് സ്ഥലത്ത് നിന്നാണ്, വക്രയിലാണോ, ലുസൈലാണോ, ദഫ്നയിലാണോ, ഇനി അതപ്പോൾ കോർണിഷിലാണോ, നേരെ തിരിച്ച് പാസ്പേർ സോണിൻ്റെ ആ ഭാഗത്താണോ, എവിടെയാണെങ്കിലും ജസ്റ്റ് മെസ്സേജ് മീ റൈറ്റ് നൗ ഫ്രം വേ യു ആർ ലിസ്ണിംഗ് ടു മീ ഓൺ കഥേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സോൺ 91.7 FM. ഒരുപാട് വിശേഷങ്ങളും പറയാനായിട്ടുണ്ട് നിങ്ങളുടെ കൂടെ. ഒരുപാട് കാര്യങ്ങളായിട്ട് നമുക്ക് ഈ ഒരു മോർണിംഗ് ഡ്രൈവ് തുടങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ട്, പണ്ടത്തെ പാട്ടാണോ എന്ന് വെച്ചാൽ ആണല്ലോ, പക്ഷെ അതിനൊരു ന്യൂ വേർഷൻ ആണല്ലോ ഇത്. അതുകൊണ്ട് തന്നെ നമുക്ക് തുടരും സിനിമയിൽ നിന്നുമുള്ള ശാന്തമി രാത്രിയിൽ കേട്ട് തുടങ്ങാം. രാത്രി അല്ലെങ്കിലും പകലാണെങ്കിലും ഈ ഒരു സമയത്ത് ഈ ഒരു പാട്ട് കേൾക്കുക ഭയങ്കര രസമാണെന്നേ.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം റിമി ടോമി.
4: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ 91.7.

നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ് ആണ് ഇപ്പൊ നമ്മൾ കേട്ട് കഴിഞ്ഞത്. എന്തായാലും ആ ഒരു പാട്ട് ഞാൻ രണ്ടുപേർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തു കേട്ടോ. ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞിരുന്നു വിഷ അയച്ചാൽ മാത്രം പോരാ, പേരും കൂടി പറയണേന്ന്. അപ്പൊ ദാ അത് കഴിഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചത്, ഒരു നല്ല സോങ്ങും ഡെഡിക്കേറ്റ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിലാണ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി നിതിൻ ദാസ് ആൻഡ് സ്നേഹ, ഇവർക്ക് രണ്ടുപേർക്ക് വേണ്ടിയിട്ടാണ് വെഡിങ് ആനിവേഴ്സറി അറിയിക്കാനായിട്ട് അൽഅമീനും റബിനയും അതുപോലെ തന്നെ അർസാനും മെസ്സേജ് അയച്ചിരിക്കുന്നത്. മൂന്ന് പേരുടെയും വക വെഡിങ് ആനിവേഴ്സറി വിഷസ് ഞാൻ അങ്ങോട്ടേക്ക് തരുന്നു കേട്ടോ. എന്തായാലും നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു ഒരു ബ്യൂട്ടിഫുൾ ഒരു റൊമാൻറ്റിക് സോങ്ങും കൂടി അവർക്ക് കൊടുത്താലോ, ഒരു തമിഴ് പാട്ട്.

എന്നാലും സിത് ശ്രീറാം പാടി ഈ ഒരു പാട്ട് വെയിറ്റ് ചെയ്തിരുന്നോളൂ കാരണം ഉടനെ തന്നെ വരുന്നുണ്ട് റേഡിയോ സ്നോയിൽ. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ മറ്റ് ചിലരൊക്കെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു. ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് ഷാസിന്റെ മെസ്സേജ് ആണ്. ഷാസ് എന്നല്ല കേട്ടോ, ഷയാൻ ആബിസ് എന്നാണ് ഫുൾ നെയിം. മിസൈദ് റോഡിലൂടെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ കേട്ടുകൊണ്ട് എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിരിക്കുന്നു. അതിനോടൊപ്പം ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു, സൂപ്പർ പാട്ടുകൾ വന്നോട്ടെ എന്ന് പറഞ്ഞ് തത്തയുടെ മെസ്സേജ് ആണ്. ഗുഡ് മോർണിംഗ്, ടീ കുടിച്ചോ എന്നും കൂടി ചോദിച്ചിട്ടുണ്ട്. ചായ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുടിച്ചിട്ടില്ല, പക്ഷെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ചായ കുടിക്കാൻ മറന്നുപോയി കേട്ടോ. ഇനി നല്ലൊരു കാപ്പി കുടിക്കണം എന്നുണ്ടെന്നേ സത്യം കിട്ടും, പക്ഷേ എന്ത് ചെയ്യാനാ, നിസ നോക്കുമ്പോൾ നല്ല കടുംകാപ്പി ഇട്ടിട്ട് വരുന്നു. അത് പറഞ്ഞപ്പോഴാണ് നമുക്ക് കടുംകാപ്പി സോങ്.

ഈ കട്ടൻ കാപ്പി കടും കാപ്പി എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ, രാവിലെ തന്നെ കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര എനർജി ആയിരിക്കും, അതൊരു വല്ലാത്തൊരു ഇതാണ്. എന്തായാലും അതിനിടയിൽ ജ്യോതി ബാസിന്റെ ഒരു ഗുഡ് മോർണിംഗും ആഷിയുടെ ഗുഡ് മോർണിംഗ് ഒക്കെ തന്നെ വന്നിട്ടുണ്ട്. സജീഷ് ഹേയ് ഹലോ, എന്നാ ഉണ്ട് വിശേഷമെന്നേ. അതുപോലെ സനീഷ് പോൾ മെസ്സേജ് അയച്ചിരിക്കുകയാണ് ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട്. ആബിദിന്റെ ഗുഡ് മോർണിംഗ് വന്നിരിക്കുന്നു. ഡോൺ ബോസ്കോയുടെയും ഗുഡ് മോർണിംഗ് വന്നിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ പാട്ടൊക്കെ അങ്ങോട്ടേക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നേരെ ഇനി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സോങ് കൂടി നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഈ മണിക്കൂറിൽ തന്നെ നിങ്ങൾ കേൾക്കാൻ പോകുന്ന പാട്ടാണ്. അപ്പൊ എല്ലാം മിസ്റ്റർ പെർഫെക്ട്സിന് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് രാവിലെ തന്നെ ചായയൊക്കെ കുടിച്ച് സുഖമായിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ദാ ഈ പാട്ടൊക്കെ ആയിട്ട് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഒപ്പം ഒരുപാട് വിശേഷങ്ങൾ പറയാനായിട്ടുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്, ദിസ് ഈസ് ഖത്തേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ, റേഡിയോ സനോ 91.7 FM.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ, കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
2: എല്ലാവർക്കും നമസ്കാരം, ഇത് സച്ചിൻ വാര്യരാണ്.
3: റേഡിയോ
2: സുനോ 91.7.

അറിയാ അലോഷൻ ആൻഡ് ഡി എസ് പി മ്യൂസിക് സൂപ്പർ സോങ് കേട്ട് ഇങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ എന്താ കുറച്ച് മുൻപ് ഇങ്ങനെ കടുങ്കാപ്പിയെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാന്നിരുന്നു. ഞാൻ ഇപ്പോൾ ഒരു കട്ടൻ അടിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. മീൻ ആൻഡ് ഡോൺ ബോസ്കോ ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞ ഒരു കാര്യത്തിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ചില ദിവസങ്ങളിൽ അങ്ങനെയാണ്, ആ ദിവസത്തെ ഷെഡ്യൂളൊക്കെ ഓർക്കുമ്പോൾ പാട്ടും ഒന്നും വേണ്ട എന്ന് തോന്നിപ്പോകും. പക്ഷേ ആർ ജെയുടെ വോയിസ് കേൾക്കുമ്പോൾ വീണ്ടും ഉഷാറാകും, ഷെഡ്യൂള് ടാസ്ക് ബോസ് ഒക്കെ മറക്കും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനിടയിൽ നഖീലിൻ്റെ ഒരു ഗുഡ് മോർണിംഗ് ഉണ്ടായിരുന്നു. ഓഫ്കോഴ്സ് ചില സമയത്ത് നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മൈൻഡിൽ ഇട്ടുകൊണ്ടിരിക്കും, പക്ഷെ അതിനിടയിൽ വേറെ എന്തെങ്കിലും ഒരു ഡൈവേർഷൻ കിട്ടുമ്പോഴത്തേക്കും നമ്മളതൊക്കെ അങ്ങോട്ട് മറക്കുമേ. ചില ആൾക്കാർക്ക് അത് ചിലപ്പോൾ സിനിമ കാണുന്നതാവാം, ചിലപ്പോൾ പാട്ട് കേൾക്കുന്നതാവാം, ചിലപ്പോൾ ആരെങ്കിലും പറയുന്ന കേൾക്കുന്നതാവാം, നമ്മൾ റേഡിയോ കേൾക്കുന്നതാവാം മേ ബി, അല്ലെങ്കിൽ മറ്റു ചിലർക്ക് ഈ പറഞ്ഞ പോലെ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോഴായിരിക്കും അല്ലേ. അങ്ങനെ പല പല പല പല റീസൺസ് ഉണ്ടാവും. എന്തായാലും ഇപ്പോൾ നമ്മൾ മിസ്റ്റർ പെർഫെക്റ്റ് പെർഫെക്റ്റ് എന്ന് കേട്ടോണ്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്, ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഒരു ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയായിരിക്കും. ഞാൻ അതിനെ ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാൻ നോക്കുമായിരുന്നു, ഒരു പെർഫെക്റ്റ് ലൈഫ് സ്റ്റൈൽ. ചിലപ്പോൾ രാവിലെ കറക്റ്റ് ടൈമിന് എഴുന്നേക്കുക, അടിപൊളിയായിട്ട് രാവിലെ തന്നെ ജസ്റ്റ് കുറച്ച് എക്സസൈസൊക്കെ ചെയ്യുക, എന്നിട്ട് രാവിലെ ഭയങ്കരമായിട്ട് ജങ്ക് ഫുഡൊന്നും കഴിക്കാതെ ഭയങ്കര നോർമലി വീട്ടിലുണ്ടാക്കുന്ന ഫുഡൊക്കെ കഴിക്കുക, അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വർക്കിനെത്തുക, വർക്കിനാണെങ്കിലും ഇൻ ബിറ്റ്വീനും നമ്മൾ നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുക, ആൻഡ് ജസ്റ്റ് എല്ലാ ടാസ്കും ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ദെൻ വൈകുന്നേരം ഓർ മോർണിംഗ് ആണെങ്കിലും കുഴപ്പമില്ല, യു ഹിറ്റ് ടു ദ ജിം ആൻഡ് ദെൻ ജിമ്മും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എഗെയിൻ കമ്മിങ് ബാക്ക് ഒരുപാട് സ്പെൻഡ് ചെയ്യുക ടൈം ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട്, എന്നിട്ട് ജസ്റ്റ് ആ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് അതാണോ ഒരു ഒരു പെർഫെക്റ്റ് ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഒരു രീതി ഉണ്ടല്ലോ, അതായത് ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലായിരിക്കും അവരുടെ ലൈഫ് സ്റ്റൈൽ ഉണ്ടാവുക. എവറിത്തിങ് ഈസ് സോ പെർഫെക്റ്റ് ഇൻ ദെയർ ഓൺ വേ, അത്രമാത്രം ചിന്തിച്ചാൽ മതി. അല്ലാതെ ഓവർ തിങ്ക് ചെയ്തിട്ട് അയ്യോ എനിക്ക് ഇന്ന ആളെ പോലെ ജിമ്മിൽ പോകാൻ പറ്റുന്നില്ലല്ലോ, അയ്യോ എനിക്ക് അപ്പുറത്തെ മറ്റേ താമസിക്കുന്ന ആളുടെ പോലെ രാവിലെ എഴുന്നേറ്റിട്ട് ഇന്ന ഇന്ന സാധനങ്ങളൊക്കെ ടാസ്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അയ്യോ എനിക്ക് എൻ്റെ ഫ്രണ്ടിനെ പോലെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ തന്നെ സെറ്റ് ചെയ്ത് ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുന്നില്ലല്ലോ, മറ്റു ചിലർക്കൊക്കെ അയ്യോ എൻ്റെ വർക്ക് ലൈഫും പേഴ്സണൽ ലൈഫും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് കമ്പാരിസൺസൊക്കെ നിർത്തിയിട്ടേ സ്വന്തമായിട്ട് സ്വന്തം ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണോ അതിനെ നമ്മൾ തന്നെ ബെറ്റർ വേർഷൻസ് ആക്കാൻ നോക്കുക എന്നല്ലാതെ അത് പെർഫെക്റ്റ് അല്ല പെർഫെക്റ്റ് അല്ല എന്ന് പറഞ്ഞ് തല പൊക്കച്ചിരുന്ന് ആലോചിച്ചാകെ പ്രശ്നമാക്കി എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കരുത്. ജസ്റ്റ് ടേക്ക് ഇറ്റ് ഇൻ എ പോസിറ്റീവ് വേ ആൻഡ് തിങ്ക് വൺ ആൻഡ് ഓൺലി മോട്ടീവ് ഓഫ് യുവർ ലൈഫ്. ഓക്കെ, അതിപ്പം വർക്ക് റിലേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ റിലേറ്റഡ് ആയിരിക്കാം, നിങ്ങളുടെ ഓൺ മൈൻഡ് നല്ല പീസ്ഫുള്ളി പോകുന്ന പോലെ എന്താണോ നിങ്ങൾക്ക് ബെസ്റ്റ് തോന്നുന്നത് ദാറ്റ് ഇസ് ദ പെർഫെക്റ്റ് ലൈഫ് സ്റ്റൈൽ എന്ന് ഒന്ന് ആലോചിക്കുക കേട്ടോ. അത് പറഞ്ഞുകൊണ്ട് നേരെ അടുത്ത് ബ്യൂട്ടിഫുൾ മറ്റൊരു പാട്ടിലേക്കും കൂടി പോകണം. ഇത് ദാസേട്ടനും ചിത്രശേഷിയും പാടിയൊരു പാട്ടാണ്. കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടനിൽ നിന്നും ഈ ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അഷ്ടമിയാണ് കൂടിയുള്ളത്. കത്തൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM.

നല്ലൊരു പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരുന്ന സമയം പാട്ട് കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണെന്ന് മെസ്സേജ് അയക്കാൻ പറഞ്ഞപ്പോൾ ദോഹയിൽ നിന്നും കോർണിഷിൽ നിന്നും ഒക്കെ എനിക്ക് കുറെ ഫോട്ടോസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹിയറിംഗ് യു ഫ്രം കോർണിഷ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചപ്പോൾ കോർണിഷ് വെസ്റ്റ് ബേ ഏരിയ ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടോ. കോർണിഷ് ഏകദേശം കോർണിഷ് എന്ന് പറയാം, പക്ഷെ എന്നാലും വെസ്റ്റ് ബേയിലേക്കാണ് ഓൾമോസ്റ്റ് എത്തിയിരിക്കുന്നതെന്ന് തോന്നുന്നു. ആൻഡ് അതിനോടൊപ്പം ഗുഡ് മോർണിംഗ് മെസ്സേജസിനോടൊപ്പം ഈ പാട്ടുകൾ വെച്ച്

ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് എൻ്റെ മോനെ എത്രയാണ് സോങ് ചോദിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും ഇതിൽ എന്തായാലും ഏതെങ്കിലും ഒരു പാട്ട് ഞാൻ ഇപ്പോൾ വയ്ക്കുന്നതായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടുകളിൽ ഒന്ന് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും വയ്ക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ ഈ ഒരു സോങ്, ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ്, പ്രത്യേകിച്ചും ഹിന്ദി സോങ്സ് ഒക്കെ കേൾക്കാൻ ഇഷ്ടമുള്ളവർക്ക്.

അടിപൊളി സോങ് അല്ലേ? എന്തായാലും ഈ ഒരു പാട്ട് ഞാൻ വെച്ചിരുന്നായിരിക്കും കേട്ടോ അമീനെ. അതിനിടയിൽ എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഇന്റർനാഷണൽ നോ ഡയറ്റ് ഡേ ആണ്. അതായത് നമുക്കിപ്പം ഡയറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ തന്നെ ഇന്നൊരു ചീറ്റ് ഡേ അല്ലെങ്കിൽ ഒരു നോ ഡയറ്റ് ഡേ കൈൻഡ് ഓഫ് ഇത് നമുക്ക് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ്. പക്ഷേ അതല്ല എൻ്റെ ചോദ്യം. ഇപ്പം നമ്മൾ ഡയറ്റ് ഉണ്ടോ ഇല്ലയോ അതൊന്നും അല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട ചർച്ച. നമുക്ക് ചില സമയത്തുണ്ടല്ലോ ഡയറ്റ് ഉള്ളവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഒരു ലേറ്റ് നൈറ്റ് ക്രേവിങ്സ് വരും. ഈ ലേറ്റ് നൈറ്റ് ക്രേവിങ്സ് അല്ലെങ്കിൽ രാത്രിയാകുമ്പോൾ വരുന്നൊരു വിശപ്പ്, ആ വിശപ്പിനകത്ത് സാധാരണ തോന്നുന്ന പോലെ ഒന്നുമില്ല, ചിലപ്പോൾ ഒരു ബിരിയാണി കഴിക്കാനൊക്കെ ആയിരിക്കും ഫീൽ ചെയ്യുന്നത്. നമുക്ക് മാത്രമല്ല, ചിലപ്പോൾ സെലിബ്രിറ്റീസിന് വരെ തോന്നാറുണ്ട്. അതിൻ്റെ ഒരു വലിയ എക്സാമ്പിളായിരുന്നു നയൻതാര. കുറച്ച് നാൾ മുൻപ് ദുബായിലെത്തിയപ്പോൾ പാരഗൺ, അവിടുത്തെ പാരഗണിൽ ഏകദേശം രാത്രി 12 മണി കഴിഞ്ഞപ്പോഴത്തേക്കും ബിരിയാണി കഴിക്കാനായിട്ട് പോയത്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ പക്ഷെ ബിരിയാണി ഇല്ലായിരുന്നു, തീർന്നുപോയി. പക്ഷെ ബാക്കി സാധനങ്ങളൊക്കെ കഴിച്ചിട്ടൊക്കെയാണ് ഇറങ്ങിയത്, അടിപൊളിയൊക്കെയാന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ അങ്ങനെയാണ് സെലിബ്രിറ്റീസിന് വരെ ആ ഒരു ലേറ്റ് നൈറ്റ് ബിരിയാണി ക്രേവിങ് ചിലപ്പോൾ വന്നേക്കാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബിരിയാണി രാത്രി കഴിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടോ? അല്ലെങ്കിൽ അതുപോലെ രാത്രിയിൽ ലേറ്റ് നൈറ്റ് 12 മണിക്ക് ശേഷം ഭയങ്കരമായിട്ട് കഴിക്കാൻ വിശപ്പ് തോന്നുമ്പോൾ കഴിക്കാൻ തോന്നുന്ന സാധനം എന്താണ്? അതാണ് നിങ്ങളിപ്പോൾ പറയേണ്ടത്. 5000917 ലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചു. അതിനിടയിൽ കിച്ചൺ ഡീലർ സമീർ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സുഖമാണോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അമൃത. ഹായ്. ഓക്കെ, അതിനുള്ള മെസ്സേജിനുള്ള റിപ്ലൈയും കൂടി വന്നിട്ടുണ്ട്. ആബിദിൻ്റെ മെസ്സേജും വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിനിടയിൽ നിങ്ങൾക്ക് ലേറ്റ് നൈറ്റ് 12 മണിക്ക് ശേഷം കഴിക്കാൻ തോന്നുന്ന ഒരു ഫുഡ് ഐറ്റം എന്താണ്? കറക്റ്റായിട്ട് മെസ്സേജ് 5000917 ലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ലേറ്റ് നൈറ്റ് കഴിക്കാൻ തോന്നുന്ന ഒരു ഐറ്റം എനിക്കെന്തായിരിക്കും? ഓർമ്മയിൽ വരുന്നില്ല, ആലോചിച്ചിട്ട് പറഞ്ഞുതരാം.

0: കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is home delivery only on Radio Suno 91.7 FM.
1: Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
3: സമയം 11 മണി കഴിഞ്ഞു ഒരു മിനിറ്റ്. ആ ഒരു മന്തിയുടെ കാര്യം ആലോചിച്ചപ്പോൾ തന്നെ ഇവിടെ മന്തിയുടെ മെസ്സേജ് വന്നിരിക്കുകയാണ്. വെൽക്കം ബാക്ക്. ഇത് കഥൻ്റെ ഫേവറേറ്റ് വീഡിയോ സ്റ്റേഷൻ ഹോം ഡെലിവറിയാണ്. ഞാൻ കുറച്ച് മുമ്പ് ചോദിച്ചിരുന്നു, നമ്മൾ ഡയറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് ഒരു ദിവസം രാത്രി വിശന്നു കഴിഞ്ഞാൽ പുറത്തിറങ്ങിപ്പോയിട്ട് ഒരു 12 മണി കഴിഞ്ഞ് കഴിക്കാൻ നിങ്ങൾക്ക് തോന്നുന്ന ഫുഡ് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഡോൺ ബോസ്കോ ആദ്യം തന്നെ മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു, പഴങ്കഞ്ഞി. രാത്രിയിലോ രാവിലെയല്ലേ കൂടുതലും ആൾക്കാർ പഴങ്കഞ്ഞി ചോദിക്കാറ്? ഓക്കെ, ശരി, എനിക്ക് അത്രയ്ക്ക് കൊതി തോന്നാറില്ല. അടുത്ത ആളുടെ മെസ്സേജ് സിദ്ദീഖാണ്. സിദ്ദീഖ്, ലേറ്റ് നൈറ്റ് തട്ടുകട ഫുഡ് ഇഷ്ടം. അത് ശരിയാട്ടോ. കൊള്ളി ബീഫ്, ഓംലെറ്റ്, തട്ടുദോശ. ആഹ്, എന്താണ്, നാട്ടിലാണെങ്കിൽ പിന്നെ അത്രയും സൂപ്പർ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇരിക്കുകയാണ്. അടുത്തൊരാളുടെ മെസ്സേജ് ഇതാകണ്ടാവും. ലേറ്റ് നൈറ്റിൽ ബിരിയാണി, മന്തി, ഗ്രീൻ ചില്ലി ബാർബിക്യൂ, പൊറോട്ട, BDF, അടിപൊളി, സൂപ്പർ. ഓ, ഇതിലേതെങ്കിലും മതി അല്ലേ? ഒന്നെങ്കിൽ ബിരിയാണി, അല്ലെങ്കിൽ മന്തി, അല്ലെങ്കിൽ ഗ്രീൻ ചില്ലി ബാർബിക്യൂ, അല്ലെങ്കിൽ പൊറോട്ട BDF. ഓക്കെ, അത് ശരിയാണ്. ഇതിലേതെങ്കിലും ഒന്ന് ഓക്കെയാണ്. ഇതിൽ ചില സമയത്ത് നമുക്ക് അങ്ങനെയാണ് ഇങ്ങനത്തെ ഫുഡ് കഴിക്കാൻ തോന്നും. എനിക്ക് ചില സമയത്തുണ്ടല്ലോ, അറിയില്ല, ഈ പറഞ്ഞ പോലെ നല്ല തട്ടുദോശയും, എനിക്ക് രാത്രി ആകുമ്പോഴത്തേക്ക് ദോശയും, അതുപോലെ പിന്നെന്താ കഴിക്കാൻ തോന്നാറ്, പൂരിയൊക്കെ ഇല്ലേ, ആ പക്ഷെ രാത്രി പൂരി ഇട്ടത്തില്ല, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും ഈ തട്ടുദോശയും അതിൻ്റെ കൂടെ നല്ല ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കാനാണ് എനിക്ക് തോന്നാറുള്ളത്. അതിൻ്റെ കൂടെ നല്ല ഓംലെറ്റും. ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസൊക്കെ, ലേറ്റ് നൈറ്റ് ക്രേവിങ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് നോ ഡയറ്റ് ഡേ ആണ്. ഇന്ന് ആരെങ്കിലും ഡയറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ വല്ലാണ്ട് ഈ പറഞ്ഞ പോലെ ടെംപ്റ്റ് ചെയ്യിപ്പിക്കുകയാണ്. ഇന്ന് ഡയറ്റും വേണ്ടെന്ന് വയ്ക്കാൻ വേണ്ടിയിട്ട്, ബിക്കോസ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത തന്നെ അതാണ്, അതുകൊണ്ടാണ് കേട്ടോ. സോ അതിനിടയിൽ ഈ പറഞ്ഞ പോലെ മറ്റ് വിശേഷങ്ങളൊക്കെ പറയാനായിട്ടുണ്ട്. നമുക്ക് ക്രിക്കറ്റ് വിശേഷത്തിലേക്ക് എത്താനായിട്ടുണ്ട്. ഇന്നലത്തെ വിജയത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ടുണ്ട്. പക്ഷെ അതിനു മുൻപ് പറവയിൽ നിന്നൊരു ബ്യൂട്ടിഫുൾ സോങ്, ദുൽഖർ സൽമാൻ പാടിയ പാട്ട്.

0: This
1: Radio Suno 91.7 FM
0: Qatar's happiness frequency.
2: Now available on Apple Podcast
1: and
2: Google Podcast.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
4: ഹായ്, ഞാൻ സലീം കൊടുത്തു.
1: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ 91.7.
1: Chennai beats.
5: Tamil, head of the hour.
6: In the art of Podumakulanda.

0: വെൽക്കം ബാക്ക്. ഇത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM. ആഹാ, ഇവിടെ ഫുഡിന്റെ കാര്യം പറഞ്ഞാൽ പിന്നെ മെസ്സേജസ് നിൽക്കില്ലല്ലോ. തട്ടുദോശ, ബീഫ് ഓംലെറ്റ്, ഓഹ്, ഒരു കട്ടൻ അടിപൊളി എന്ന് പറഞ്ഞ മെസ്സേജ് ഇരിക്കുകയാണ്. അത് പറഞ്ഞപ്പോഴും ഒരു കട്ടൻ ചായ കുടിക്കാൻ എനിക്കും തോന്നുന്നു. സമയം 11:15. ഏകദേശം ഈ ടൈമിൽ കട്ടൻ ചായ കുടിച്ചാൽ കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടാവില്ലായിരിക്കും അല്ലേ. അതിനിടയിൽ നമുക്കൊരു കട്ടനും കുടിച്ച് വൈകുന്നേരം സമയമാകുമ്പോൾ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് IPL എന്ന് പറയുന്നത്. ഇന്നലെ കുറച്ചധികം ഫാൻസിന് ഒരു സമാധാനം കിട്ടിയ ദിവസമാണ്.
1: Presented by Crease il boundarygal payumbol asal DC rujiyumai DC daba bin mohammed thawol mall and mall of qatar
0: സോ ഇന്നലത്തെ മാച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെന്നൈയുടെ വിജയം. ചെന്നൈ ഈ പറഞ്ഞ പോലെ 17-ാമത്തെ ഓവറിൽ തന്നെ 17.3 ബോളും കൂടി കഴിഞ്ഞപ്പോൾ തന്നെ 159 റൺസ് എടുത്താണ് ഇന്നലെ ഡൽഹിക്കെതിരെ ജയിച്ചിട്ടുണ്ടായിരുന്നത്. ഡൽഹി 155 റൺസ് മാത്രമേ എടുക്കാൻ ഡൽഹിക്ക് സാധിച്ചുള്ളൂ. പക്ഷേ 159 എത്തിക്കാനായിട്ടും അതിനോടൊപ്പം ജസ്റ്റ് 2 വിക്കറ്റ് നഷ്ടത്തിൽ മാത്രം CSK ഇന്നലത്തെ വിജയം കൈവരിക്കാൻ പറ്റി. ആൻഡ് സഞ്ജു പ്ലെയ്ഡ് റിയലി വെൽ. 87 റൺസാണ് 52 ബോളിൽ നിന്നും എടുത്തത്. സഞ്ജു ഈ പറഞ്ഞ പോലെ ചില മാച്ചസിൽ നന്നായി കളിക്കുന്നു, സെഞ്ചുറി എടുക്കുന്നു, മറ്റ് ചില മാച്ചസിൽ ഒത്തിരി കളിക്കാൻ പറ്റാതാകുന്നു. ആ ഒരു കൺസിസ്റ്റൻസി കുറച്ചും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ചെന്നൈ ചിലപ്പോൾ കുറച്ചും കൂടി മുന്നിലേക്ക് എത്തിയേനെ. ആൻഡ് അതിനോടൊപ്പം തന്നെ ബാക്കി കെ ശർമ്മ 41 റൺസ്. ആൻഡ് ഈവൻ നമ്മുടെ ഇത് ചെന്നൈയുടെ തന്നെ ബോളേഴ്സ് നോക്കിക്കഴിഞ്ഞാലും അതിഗംഭീരമായിട്ട് ബോളിംഗ് കാഴ്ചവെച്ചു. ബോളിംഗിൽ നോക്കുമ്പോൾ നമുക്ക് അറിയാം ഡൽഹിക്ക് 7 വിക്കറ്റുകളാണ് നഷ്ടമായത്. സോ ഒരു 7 വിക്കറ്റുകൾ എടുക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം വീണ്ടും സ്കോർ എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ പടിവാളും. അപ്പോൾ അതായിരുന്നു അവസ്ഥ. എനിവേ, നല്ലപോലെ ഇന്നലത്തെ ആ ഒരു മാച്ച് കഴിഞ്ഞതോടുകൂടി തന്നെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടേബിളിൽ ചില മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. ടേബിളിൽ ഈ പറഞ്ഞ പോലെ 10 പോയിന്റോടുകൂടി ഡൽഹിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു ചെന്നൈ സൂപ്പർ കിങ്സ്. അങ്ങനെ 10 പോയിന്റിൽ നിൽക്കുന്ന സമയത്ത് പക്ഷെ മുകളിൽ ഇനിയുമുണ്ട്. 12 പോയിന്റോടുകൂടി തന്നെ ഗുജറാത്ത് ആണെങ്കിലും ഈവൻ രാജസ്ഥാൻ ആണെങ്കിലും എല്ലാ ടീമുകളും ഇങ്ങനെ നിൽക്കുകയാണ്. മാച്ചസ് നോക്കിക്കഴിഞ്ഞാൽ RCBയും അതുപോലെ പഞ്ചാബും ഒഴിച്ച് ബാക്കി ടീംസൊക്കെ തന്നെ ഏകദേശം 10 മാച്ചസ് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു. അതായത് ഹൈദരാബാദ്, രാജസ്ഥാൻ, ഗുജറാത്ത്, ചെന്നൈ, ഡൽഹി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിനി എന്താകുമെന്ന് കണ്ടറിയാം. ഓരോ മാച്ചസും ഓരോ ദിവസവും നടക്കുമ്പോൾ ഒരു ഒരു ഒരു ഹാർട്ട് ബീറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്.
1: Presented by Crease il boundarygal payumbol asal DC rujiyumai DC daba bin mohammed thawol mall and mall of

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
1: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
2: പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
3: Joy Alukas 917 evenings
4: presented by
5: Joy Alukas, world's favorite jeweler,
6: powered by
7: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707.
8: In association with
9: Commercial Bank, your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
10: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
11: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവരി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ.
12: ആൻഡ്
13: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
1: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: വചനങ്ങളിലൂടെ. തന്റെ ഭാഗത്താണ് ന്യായമെന്നറിഞ്ഞിട്ടും തർക്കം ഉപേക്ഷിക്കുന്നവന് സ്വർഗത്തിൽ ഒരു ഭവനം ഞാൻ ഉറപ്പു നൽകുന്നു.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ലഹരി മാങ്ങിനുള്ള സമയം.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: നമസ്കാരം, ഞാൻ സുരഭി ലക്ഷ്മിയാണ്.
4: You're listening to Radio Suno 91.7.

വെൽക്കം ബാക്ക് അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 എഫ്എമ്മിൽ അഷ്ടമിയാണ് കൂടെയുള്ളത്. എന്തായാലും ഈ ഒരു സമയം നല്ല രീതിയിൽ ചൂടൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്നു അല്ലെ. ഇപ്പൊ നാട്ടിലാണെങ്കിലും ചൂട് അതിഗംഭീരമായിട്ട് ഹൈ ലെവലിലാണ്. ഇവിടെയും ആ ഒരു സമ്മർ ടൈം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഉച്ചയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല വെയിലൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് സ്കിൻ കെയർ ഇസ് വെരി വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഈ ഒരു ഭയങ്കര ഹ്യൂമിഡ് ആൻഡ് ആ ഒരു ഡ്രൈ ആയിട്ടുള്ള ക്ലൈമറ്റ്

അല്ലെങ്കിൽ ഭയങ്കര ചൂടേറിയ ക്ലൈമറ്റിൽ നിന്നും ഈ ഒരു ചൂട് സമയത്ത് രാവിലെ മുതൽ ഏകദേശം വൈകുന്നേരം വരെ ഒക്കെ വർക്ക് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് എത്തുമല്ലോ. ഈ വീട്ടിലേക്ക് എത്തുമ്പോൾ പെട്ടെന്നൊരു ഈ സൺ ടാൻ അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് സ്കിന്നിനൊക്കെ ഒരു കൂളിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിൽ എത്തിയ ഉടനെ തന്നെ കൈയൊക്കെ പോയി കഴുകുമ്പോൾ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് തക്കാളി നീരും തൈരും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അതൊന്ന് മിക്സ് ചെയ്തിട്ട് മുഖത്തൊന്ന് ചെറുതായിട്ടൊന്ന് പുരട്ടിയതിന് ശേഷം ഈ പറഞ്ഞ പോലെ വെയിൽ കൊണ്ടുള്ള കരിവാളിപ്പും കാര്യങ്ങളൊക്കെ തന്നെ മാറാനായിട്ട് നന്നായിട്ട് സഹായിക്കും. ഇത്ര മാത്രം ചെയ്താൽ മതി, രണ്ട് മിക്സ് ചെയ്യാം, മുഖത്ത് തേക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒരു 15-20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നല്ലപോലെ വാഷ് ഔട്ട് ചെയ്യുക. സോ വിറ്റാമിൻ സിയും കാര്യങ്ങളൊക്കെ തന്നെ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് തക്കാളി. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അതിനെ ഹെൽപ്പ് ചെയ്യും നമ്മുടെ മുഖത്തെ ഓരോ കരിവാളിപ്പും കാര്യങ്ങളൊക്കെ മാറ്റാനും ഒക്കെ, അതിനോടൊപ്പം ഒരു ബ്ലീച്ചിങ് എഫക്റ്റും തരും എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. നല്ല രീതിയിൽ ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഈ സ്കിൻ ഒന്ന് ക്ലെൻസ് ചെയ്യാനായിട്ടൊക്കെ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്യണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് മടി പിടിക്കുക. പക്ഷെ നേരെ തിരിച്ച് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇൻ ബിറ്റ്വീൻ ചെയ്യുന്നതിനിടയിൽ തന്നെ ഒരു 15-20 മിനിറ്റ്സ് ഇതിങ്ങനെ മുഖത്ത് പുരട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്കത് വാഷ് ഔട്ട് ചെയ്തിട്ട് പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനും പറ്റും. ഇപ്പോൾ വീട്ടിൽ എത്തിയ ഉടനെ നമ്മൾ ചായ ഇടാനായിരിക്കുമല്ലോ നോക്കുക. അപ്പോൾ ആ ചായ ഇടുന്ന സമയം കൊണ്ടൊന്ന് പുരട്ടിയിട്ടൊന്ന് ചായ ഇട്ടാൽ മതി എന്നേ. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് മുഖം വാഷ് ചെയ്ത് സുഖസുന്ദരമായിട്ടിരുന്നാൽ മതി. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഡെയിലി പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതിനിടയിൽ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ബ്യൂട്ടിഫുൾ സോങ്. ഈ ഒരു പാട്ട് വെച്ച് തന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാന്നേ. ആ മ്യൂസിക് കേട്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ ഏതാണ് സോങ് എന്ന്. യെസ്, കവി ഖുഷി കവി ഹമ്മിൽ നിന്നും അൽക യാഗ്നിക്കും സോനു നിഗവും പാടിയ ബ്യൂട്ടിഫുൾ സോങ് തന്നെയാണ്. അപ്പൊ ഇതിനിടയിൽ ഞാൻ ഈ സ്കിൻ കെയർ ഒക്കെ പറഞ്ഞിരുന്നില്ലേ, സോ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് സ്ഥിരമായി യൂസ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും സ്കിൻ കെയർ ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഷെയർ ചെയ്യൂ കേട്ടോ. സോ ദാറ്റ് വി ക്യാൻ ഓൾസോ ടെൽ ടു എവ്രി വൺ. ഇതിപ്പം ഞാൻ പെണ്ണുങ്ങൾ ആണുങ്ങൾ എന്നൊന്നും പറയുന്നില്ല, എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ കെയർ ആണിത്. സോ പ്ലീസ് ഡു ലെറ്റ് മീ നോ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ പൊട്ടിക്കൈകൾ ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി 5000917 ലേക്ക്.

0: കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: This is home delivery only on Radio Suno 91.7 FM.
1: To you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
2: സമയം 12 മണി കഴിയുമ്പോൾ അഷ്ടമിയാണ്. കൂടെയുള്ളത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ. അങ്ങനെ ഈ ഒരു ടൈമിൽ എന്തായാലും ഇന്നത്തെ ദിവസത്തെ മാച്ചിനെ കുറിച്ചിട്ട് പറയണം. കാരണം ഇന്ന് 49-ാമത്തെ മാച്ച് നടക്കുകയാണ്. കാരണം 70 മാച്ചസ് ഉണ്ടല്ലോ, അതിൽ 49 പെട്ടെന്ന് പെട്ടെന്നാണേ ഓരോരോ മാച്ചും കഴിഞ്ഞ് ഓരോ ദിവസങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്.
1: Presented by ക്രീസിൽ ബൗണ്ടറികൾ പായുമ്പോൾ അസൽ ദേസി രുചിയുമായി ദേസി ദാബ ബിൻ മുഹമ്മദ് തവോൾ മോൾ ആൻഡ് മോൾ ഓഫ് ഖത്തർ.
2: സോ സ്നാക്സ് സ്കോറിൽ ഇനി ഇന്നത്തെ മാച്ചിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ന് ഹൈദരാബാദും പഞ്ചാബും തമ്മിലുള്ള മാച്ചാണ് നടക്കാനായിട്ട് പോകുന്നത് വൈകുന്നേരം. അതിൽ ഹൈദരാബാദ് ജയിക്കുമോ അതോ നേരെ തിരിച്ച് പഞ്ചാബ് ജയിക്കുമോ എന്നുള്ളത് കാര്യത്തിൽ മാത്രം നമ്മൾ ഉറപ്പുവരുത്തിയാൽ മതി. എന്തായാലും ഹൈദരാബാദ് ജയിച്ചാൽ 14 പോയിന്റോടുകൂടി തന്നെ അവർ ടേബിൾ ടോപ്പേഴ്സ് ആയി നിൽക്കും. നേരെ തിരിച്ച് പഞ്ചാബ് ജയിച്ചാൽ അവർ 15 പോയിന്റോടുകൂടി തന്നെ കുറച്ച് നാളുകളായി നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഫസ്റ്റ് പൊസിഷൻ നിലനിർത്തി ആ ഒരു ടേബിൾ ടോപ്പേഴ്സായി നിൽക്കും. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ മാച്ച് ഈ പറഞ്ഞ പോലെ പഞ്ചാബ് ജയിക്കുമോ ഹൈദരാബാദ് ജയിക്കുമോ അതോ ഹൈദരാബാദ് ജയിക്കുമോ പഞ്ചാബ് ജയിക്കുമോ, ഈ ഒരു വലിയ ചോദ്യത്തിനുള്ള ആൻസർ തരുന്നൊരു ദിവസമായിരിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്ന് പഞ്ചാബ് ജയിക്കണം എന്ന് തന്നെയാണ്. എനിക്കെന്തോ ഇത്തവണത്തെ IPL പഞ്ചാബ് അല്ലെങ്കിൽ ബാംഗ്ലൂർ കൊണ്ടുപോകണം എന്നാണ്. ഈവൻ ദോ ഞാനൊരു ചെന്നൈ ഫാൻ ആണെങ്കിലും ചെന്നൈ മുന്നോട്ട് വരണം, ചെന്നൈ സൂപ്പർ ഒരു ഫോറിലേക്ക് എത്തണം, ഫസ്റ്റ് ഫോറിലേക്ക് എത്തണം എന്നുള്ളൊരു വലിയൊരു ഒരു എക്സ്പെക്ടേഷനും ഉണ്ട്, അതിനോടൊപ്പം പ്രാർത്ഥനയും ഉണ്ട്. പക്ഷെ എന്നാൽ പോലും എന്തോ എവിടെയോ പഞ്ചാബിനൊരു ട്രോഫി എന്നുള്ളൊരു ഇത് അതാണ്. എന്തായാലും ഇതേപോലെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ആ ഒരു മാച്ചിൽ ആര് ജയിക്കുന്നു എന്ന് നമുക്ക് കണ്ടറിയാം.
1: Presented by ക്രീസിൽ ബൗണ്ടറികൾ പായുമ്പോൾ അസൽ ദേസി രുചിയുമായി ദേസി ദാബ ബിൻ മുഹമ്മദ് തവോൾ മോൾ ആൻഡ് മോൾ ഓഫ് ഖത്തർ.
2: അങ്ങനെ നമ്മൾ ഈ ക്രിക്കറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കര രസകരമായി എല്ലാവരും ഷെയർ ചെയ്തുകൊണ്ടിരുന്ന ഒരു വീഡിയോയെ കുറിച്ചിട്ട് എനിക്ക് പറയാനുണ്ട് കേട്ടോ. എത്ര പേര് കണ്ടു കാണുമെന്ന് എനിക്ക് അറിയില്ല, എന്തായാലും ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. 90s എഡിഷനിൽ വാഴ 2 സിനിമയുടെ ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ വാഴ 2 മൂവിയിലെ ആക്ടേഴ്സൊക്കെ തന്നെ 90s കാലഘട്ടത്തിലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ബാബു ആൻ്റണിയുടെ ഒരു വിറക്കുണ്ട് മോനെ, എൻ്റെ പോനോ, ഒരു വല്ലാത്ത വീഡിയോ ആണ്. എന്തായാലും കണ്ടവരുണ്ടെങ്കിൽ ഡു മെസ്സേജ് മീ 5000917-ലേക്ക്. ആ ഒരു വീഡിയോയുടെ പിന്നിലെ വിശേഷങ്ങളുമായിട്ട് ആ ഒരു പേജ് എൻ്റെ കൂടെ അല്ലെങ്കിൽ ആ പേജിൻ്റെ അഡ്മിൻസ് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പേജ് ബേസിക്കലി ആദ്യത്തെ AI ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ തുടങ്ങിയ ഒരു പേജാണ് ഇൻസ്റ്റഗ്രാമിൽ. സോ നമുക്ക് ആ വിശേഷങ്ങൾ അറിയാം. സോ കേട്ടോണ്ടിരിക്കുന്ന ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽ വഖറയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽ ബഹാറിൽ എന്നും ജ്യൂജിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽ ബഹാർ ബാർബിക്യൂ ഫിഷ്.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
6: പ്രിയമുള്ളവരെ, മൈലാരശ്ശര ചന്ദ്രവർമ്മയാണ് ഞാൻ. മൈലാരശ്ശര ചന്ദ്രവർമ്മയാണ്
7: ഞാൻ.
6: 91.7 റേഡിയോ സുനോ. 91.7

0: വാഴ 2 ഫിലിമിന്റെ ഒരു 90s വേർഷൻ, ആ ഒരു വീഡിയോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതിന്റെ വിശേഷങ്ങളുമായി എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് കാശിനാഥ് ആണ്. ഹായ്, ഹലോ, വെൽക്കം ടു റേഡിയോ സുനു.
1: ഹായ് ഹായ് ഹായ് അശ്വമി.
0: ഓരോ കോണ്ടന്റുകളും മില്യൺ വ്യൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ് കാശിനാഥ്, സോ ഹൗ ആർ യു ഫീലിംഗ് അബൌട്ട് ഇറ്റ്?
1: അതെ അതെ, റീച്ച് മാത്രമല്ല, നമുക്ക് ആ ടീമിൽ നിന്നുള്ള ആളുകളുടെ കമന്റ്സും വന്നു. പിന്നെ മെയിൻലി വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ആദ്യം കമന്റ് ചെയ്തത് അജോർഗിസ് ആണ്. 50K റീച്ച് ആകുമ്പോഴേക്കും അജോർഗിസ് കമന്റ് ചെയ്തു, പിന്നെ അതല്ലാതെ സ്റ്റോറി ഇടും ചെയ്തു, ഇത് ഫോളോ ചെയ്യുകയും ചെയ്തു. അത് നല്ലൊരു മൊമെന്റ് ആയിരുന്നു. പിന്നെ അങ്ങോട്ട് നല്ല വൈറലായി വീഡിയോ, നല്ല റീച്ച് ആയി.
0: അതെ, ഈ ഒരു ഐഡിയ കുറിച്ചിട്ട് പറയൂ, ലൈക്ക് എങ്ങനെയാണ്, ആരാണ് ഈ ഒരു ഐഡിയയുടെ പിന്നിൽ?
1: നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു നല്ല വൈറൽ വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. സോ അതിനായിട്ട് ട്രെൻഡായി നിൽക്കുന്ന ഒരു ടോപ്പിക് ആണല്ലോ വാഴ 2. വാഴ 2 എടുത്ത് നമുക്ക് എങ്ങനെ വൈറൽ കോണ്ടന്റ് ചെയ്യാം എന്നായിരുന്നു ആദ്യം വിചാരിച്ചത്. അപ്പോഴാണ് ടീമിൽ നിന്ന് തന്നെ ഡിസ്കഷൻസ് വന്നത്, നമുക്ക് വാഴ 2 ആക്ടേഴ്സിനെ റീപ്ലേ ചെയ്ത് മറ്റു ആക്ടേഴ്സ് ആയിട്ട് ചെയ്താലോ, അപ്പോഴാണ് ഓൾഡ് ആക്ടേഴ്സിലേക്ക് പോയാലോ എന്നും, പിന്നെ അതല്ലാതെ പ്രത്യേകിച്ച് ആ ഒരു ചേട്ടന്റെ കൂട്ടുകാരൻ എന്നുള്ളൊരു ഭാഗം വരുമ്പോൾ അവിടെ ബാബു ആന്റണി സാറിനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ആളുകൾക്ക് ഇഷ്ടാവും എന്ന് മനസ്സിലാവുകയും ചെയ്തു.
0: ഓ, അത് ഭയങ്കര ഒരു ലുക്കാണ്. അതായത് റഹ്മാൻ വരുന്നു, ചേട്ടനായില്ല മമ്മൂക്ക വരുന്നു, അത് ഞാൻ ചേട്ടന്റെ സുഹൃത്തായിട്ട് ബാബു ആന്റണി, വല്ലാത്തൊരു കോമ്പിനേഷൻ ആയിപ്പോയി അത്.
1: അതെ അതെ, അത് നമ്മള് കമന്റ്സിലെല്ലാം കാണാറുണ്ടല്ലോ. ഇപ്പൊ മെയിൻ ഹീറോയുടെ ഫ്രണ്ട് ആയിട്ട് ബാബു ആന്റണി സാർ വരാണെന്നുണ്ടെങ്കിൽ പിന്നെ പേടിക്കേണ്ട എന്നുള്ള കമന്റും അതൊക്കെ കാണാറുണ്ടല്ലോ.
0: അതെ അതെ,
1: അത് വെച്ച് റിലേറ്റ് ചെയ്ത് ഒരു കോണ്ടന്റ് അങ്ങനെ പ്ലാൻ ചെയ്തു.
0: മുജീബ് സാറായിട്ട് വരുമ്പോ തിലകൻ ചേട്ടനെ കൊണ്ടുവരാനായിട്ട് തോന്നി. അതിനോടൊപ്പം ലാസ്റ്റ് ചോദ്യം കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു, സേവിയർ DYSP ആയിട്ട് ആര് വരും?
1: ഞങ്ങളുടെ മനസ്സിൽ ആക്ച്വലി എന്താന്ന് വെച്ചാൽ ആരും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾക്കും അത് ഒരു ചോദ്യം പോലെയായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങളത് അങ്ങനെ ഇട്ടത്.
0: എനിക്കത് കുറെ പേര് ജഗതി ചേട്ടനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ?
1: അതെ അതെ, പിന്നെ അതല്ലാതെ ലാലു അലക്സ് സാറിനെ പറഞ്ഞവരുണ്ട്.
0: അതെ അതെ, ആൻഡ് അതിനോടൊപ്പം ഈവൻ ലോക്കയുടെ നിങ്ങൾ ചെയ്ത സമയത്തും ഇതുപോലെ തന്നെ 90s എഡിഷനിലേക്കാണ് പോയത്. ആൾക്കാർക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അതോ വേറെ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടോ ഇങ്ങനെ തന്നെ 90s എഡിഷൻ തന്നെ പിടിക്കാനായിട്ട്?
1: ടൂൾസ് ആകുമ്പോൾ കൂടുതൽ റിയലിസം കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. സോ ഈ വീഡിയോ നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ മൂവ്മെന്റ്സ് എല്ലാം പക്ക റിയൽ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. സോ അത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് കൂടുതൽ പേർക്കും ബെറ്റർ ആയി ഫീൽ ചെയ്ത് 90s കറക്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്യാനും പറ്റി ആ ഒരു റിയലിസം വന്നപ്പോൾ.
0: ഉറപ്പായിട്ടും അത് ഒരുപാട് പേർക്ക് അതുകൊണ്ട് തന്നെയാണ് കണക്ട് ആയത്. എന്തായാലും അതിന്റെ സെക്കൻഡ് പാർട്ടിലേക്കും എത്തിയിട്ടുണ്ടായിരുന്നു, അതായത് വാഴ 2 സെക്കൻഡ് പാർട്ടിലേക്കും ആൾക്കാരുടെ ഇത്രയും വലിയ റെസ്പോൺസ് കാരണം തന്നെയാണ്. സോ നമ്മൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. കാശിനാഥ് ആണ് എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് from the AI influencer page, Ashwathi Achu AI-il ninnum. So ketonde irike kathante favorite radio station il iniyum korchu adhigam visheshangal koodi parayanund. Ketu ketu kootu kooda.

0: ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ് ഐറ്റംസ്, ഫുഡ് വെയർ, ബാഗ്സ് ആൻഡ് ഫാഷൻ ഐറ്റംസ്. 10, 15, 20, 25, 30 ആഘോഷം. നിത്യോപയോഗ സാധനങ്ങൾ മുതൽ ഫാഷൻ ഐറ്റംസ് വരെ എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം.
1: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ. ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
2: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
1: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.

0: വാഡ ടു ആക്ടേഴ്സ് ഒക്കെ തന്നെ 90s കാലഘട്ടത്തിലായിരുന്നെങ്കിൽ എന്നുള്ള ഒരു കോൺസെപ്റ്റോട് കൂടി ചെയ്തൊരു വീഡിയോ. അതിന്റെ ആദ്യത്തെ പാർട്ട് അതിഗംഭീരമായിട്ട് ഹിറ്റായി, അതിനുശേഷം സെക്കൻഡ് പാർട്ട് ചെയ്തു. അതിനു മുൻപ് അവര് ലോക വെച്ചിട്ടും ഇതേപോലെ ഒരു എഡിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ വിശേഷങ്ങളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാശിനാഥാണ് എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ഫ്രം ദാറ്റ് പേജ് അശ്വതി അച്ചു AI. അതിനോടൊപ്പം തന്നെ ഇവർക്കൊരു വലിയ AI മാർക്കറ്റിംഗ് ടീം കൂടിയുണ്ട്. ഫുൾ AI ടൂൾ വെച്ചിട്ട് തന്നെ ഇതേപോലെ കോണ്ടന്റ് ക്രിയേഷൻസ് ആണോ ഫോക്കസ് ചെയ്യുന്നത്?
1: അതെ അതെ, AI ടൂൾസ് വെച്ച് മാത്രമാണ് കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നത്. ലൈക്ക് വീഡിയോ പ്രൊഡക്ഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ് AI മാത്രം. ഇതിപ്പോ എന്ത് ടൈപ്പ് വീഡിയോസ് വേണമെങ്കിലും, ഇപ്പൊ ബ്രാൻഡ്സിന് നോർമലി ഉള്ള ആഡ്സ് പോകാനാണെങ്കിലോ, അതല്ലാതെ ഒരു ബ്രാൻഡ് സ്റ്റോറി പറയാനായിട്ടോ, ഒരു കോർപ്പറേറ്റ് ഫിലിം ചെയ്യാനായിട്ടോ, അല്ലെങ്കിൽ ഈവൻ ഇഫ് വെഡിങ് വീഡിയോസ് ആണെങ്കിൽ പോലും പ്രൊവൈഡ് ചെയ്യാറുണ്ട്, അത് ഏത് ലെങ്ത് ആണെങ്കിലും.
0: എന്തായാലും അങ്ങനത്തെ ഓരോ നിങ്ങളുടെ ക്രിയേറ്റീവ്സും സോഷ്യൽ മീഡിയയിലൂടെ ഇത്രയധികം ആൾക്കാരിലേക്ക് എത്തി അവർ അക്സെപ്റ്റ് ചെയ്യുന്ന കാണുമ്പോഴത്തേക്കും അതും ഒരു വലിയ സന്തോഷം തന്നെയാണല്ലോ അല്ലേ?
1: എക്സാക്ട്ലി. വൺ ഡേക്കുള്ള അറൌണ്ട് ഒരു 5 മില്യൺ വ്യൂസും പിന്നെ ഒട്ടുമിക്ക ബിഗ് മീഡിയ ഹൗസസും അതിനെപ്പറ്റി സ്റ്റോറിയും ചെയ്തിരുന്നു. സോ അതുകൊണ്ട് തന്നെ ടീമും വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഇതെല്ലാം കാണുമ്പോൾ.
0: സ്കിൽസ് ക്ലബിനെ കുറിച്ചിട്ടും കൂടി ഒന്ന് പറയും.
1: ഞങ്ങളിപ്പോ കറന്റ്ലി ഒരു 10 അല്ലെങ്കിൽ 11 മെമ്പേഴ്സ് ആണ് വരുന്നത് ടീമിൽ. കൊച്ചിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ ഒരു 2.5 ഇയേഴ്സ് ആവുന്നു. അശ്വതി അച്ഛനാണ് കേരളത്തിലെ ഫസ്റ്റ് AI ഇൻഫ്ലുവൻസർ. ക്രിയേറ്റ് ചെയ്യുന്നതിൽ നിന്നാണ് ഇതെല്ലാം സ്റ്റാർട്ട് ആവുന്നത്. പിന്നീടാണ് ലൈക്ക് AI കോണ്ടന്റ് ക്രിയേഷനിലേക്ക് ഫുള്ളി ഫ്ലഡ്ജഡ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്.
0: ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ ഒരു സോഷ്യൽ മീഡിയ കണ്ടന്റ് ആണ് ഉദ്ദേശിച്ചത് അല്ലേ?
1: എക്സാക്ട്ലി എക്സാക്ട്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈ ഒരു വാഴ ടു 90s വീഡിയോന് ശേഷമാണ് ഒരുപാട് പേര് നോട്ടീസ് ചെയ്യുന്നത്. സ്റ്റോറീസ് എല്ലാം വരുന്നത്, ന്യൂസ് എല്ലാം വരുന്നത്, ന്യൂസ് ആർട്ടിക്കൽസ് വരുന്നത് ഇതിന് ശേഷമാണ്.
0: ലോക വന്നപ്പോഴും എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ തുടങ്ങി വെക്കുന്നു, അത് കഴിഞ്ഞ് ഒരുപാട് ആൾക്കാർ അത് വീണ്ടും റീക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, ഒരുപാട് പേര് വീണ്ടും അത് യൂസ് ചെയ്യുന്നു. അപ്പം നമുക്ക് ഡിജിറ്റൽ വേൾഡ് ആണ്, വി കെ നോട്ട് ടേക്ക് എവറി കോപ്പി റൈറ്റ്. അവർ തന്നെ എടുത്തിട്ട് പോകും.
1: എനിക്ക് അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല അതുകൊണ്ട്. ഇപ്പൊ നമ്മളൊരു നല്ല കോണ്ടന്റ് ചെയ്യുന്നു, മറ്റുള്ളവർ അത് റീപോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ കോണ്ടന്റ് നല്ലതാണ് എന്ന് ഒരു വാലിഡേഷൻ ആണല്ലോ ബേസിക്കലി.
0: ഓക്കെ,
1: ഇപ്പോ ബട്ട് ചിലരെല്ലാം റീപോസ്റ്റ് ചെയ്യുമ്പോ വാട്ടർമാർക്ക് ബ്ലർ ചെയ്തും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അത് ഇപ്പൊ നമ്മുടെ വാഴറ്റുവിന്റെ വീഡിയോ പോലും ചെയ്തിട്ടുണ്ട്. ബട്ട് അതങ്ങനെ ഇഷ്യൂ ഉള്ള കാര്യമല്ല. ഇപ്പൊ ഇന്റർനെറ്റ് ആണ്, നമുക്ക് ഒരിക്കലും ഇങ്ങനത്തെ റീപോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അലവ് ചെയ്യാതിരിക്കാൻ പറ്റില്ല, കാരണം അങ്ങനെയാണല്ലോ.
0: അതെ അതെ അതെ. സോ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ ആസ് വെൽ.
1: താങ്ക് യു അശ്വതി. താങ്ക് യു.
0: താങ്ക് യു സോ മച്ച്.

ഇന്നും ക്ലോസർ. അയ്യോ, വൺ സെക്കൻഡ്, ഐ വിൽ ഷോ യു. അജിത്, കം ഹിയർ. സീ, യു കൻ ടേക്ക് ഹിസ് ഹാൻഡ്.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
1: Action.
2: Mone Dinesha, Adimohamana, Adimoham.
1: Horror. Tanikyu Pogan, Anuadilla. Or drama.
3: എന്റെ കുടുംബം എന്റെ സ്വർഗരാജി
1: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
0: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
4: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: ഹരിചരന്റെ വോയിസ് എന്ത് രസമല്ല കേൾക്കാൻ. ചില സമയത്ത് ചില പാട്ട് ഉഫ് വേറെ ലെവലാണ്. എന്തായാലും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് നേരമായി നമ്മുടെ കൂടെ ഒരു ഗസ്റ്റൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വൈറൽ വീഡിയോയിന്റെ കഥകളും കാര്യങ്ങളും ഒക്കെ തന്നെ പറഞ്ഞു. ഇനി എന്തായാലും ചെറുതായി വിശപ്പടിക്കുന്നു എന്ന് വെച്ചുകഴിഞ്ഞാൽ വല്ലാത്തൊരു വിശപ്പ്. അപ്പൊ ഈ ഒരു സമയത്ത് ഞാൻ ആലോചിക്കായിരുന്നു, ഇതിൽ ഒരു ലഞ്ച് ഐറ്റത്തിന്റെ റെസിപ്പി നിങ്ങൾക്ക് പറഞ്ഞു തന്നാലോന്ന്. പിന്നെ ആലോചിച്ചു ലഞ്ച് ഐറ്റം എന്തായാലും നിങ്ങൾ പ്ലാൻ ചെയ്ത് കാണും. പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ ബി എം ആറിലേക്ക് വിട്ടോ. പക്ഷെ അല്ലാതെ പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് സെറ്റായിട്ട് ഇപ്പം ഉച്ചയ്ക്കത്തെ കാര്യങ്ങളൊക്കെ മൈൻഡിൽ സെറ്റായി കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ നമുക്ക് വൈകുന്നേരത്തേക്ക് ചിന്തിക്കാം, അല്ലെങ്കിൽ രാത്രിയിലത്തേക്ക് ചിന്തിക്കാം. ഈവൻ നാളെ രാവിലെ ആണെങ്കിൽ പോലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പി, അത് ചമ്മന്തിയാണ്. ഈ ഒരു ചമ്മന്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദോശ ഇഡ്ഡലി എന്തിൻ്റെ കൂടെ പോവും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ചമ്മന്തിയുടെ റെസിപ്പി ആക്കിയാലോ എന്ന്
1: വിചാരിക്കാം.
0: സോ ബി എം ആറിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുക. നമ്മുടെ ബർവ വില്ലേജിന്റെ അടുത്തൂടെയൊക്കെയാണ് ഇപ്പൊ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ബർവ വില്ലേജിലേക്ക് ചെല്ലുക. സഫാരിയുടെ തൊട്ടപ്പുറത്താണ് ബി എം ആർ. അവിടെ ചെന്നിട്ട് അവിടുത്തെ ബിരിയാണി ആണെങ്കിലും അതുപോലെ ഇന്നലെ ഞാൻ പറഞ്ഞു തന്നെ പള്ളിച്ചോറാണെങ്കിലും ഒക്കെ തന്നെ കിട്ടുന്നതായിരിക്കും. അവിടെ ചെന്നിട്ട് അത് കഴിക്കാൻ മറക്കണ്ട. അതിനോടൊപ്പം പിന്നത്തെ, അതായത് ഇപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഈവൻ ഡിന്നറിനോ ഒക്കെ തന്നെ ദോശ ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചമ്മന്തി, അതായത് തക്കാളി ഉപയോഗിച്ചിട്ടുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ തക്കാളിയുടെ ചെറിയൊരു പുളിയും പിന്നെ തേങ്ങയുള്ളത് കൊണ്ട് ഒരു നാടൻ രുചിയും ചേർന്നിട്ടുള്ളൊരു രുചിക്കൂട്ട്, ഇങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. അതിനെ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെന്താ ഇതിന് വേണ്ട സാധനങ്ങൾ എന്ന് ചോദിച്ചാൽ, തക്കാളി ഒരു രണ്ടെണ്ണം മുറിച്ചെടുത്തത്, അതുപോലെ തന്നെ തേങ്ങ ചിരവിയത് കുറച്ചൊരു അരക്കപ്പ് മതി. ഇപ്പോൾ തേങ്ങയ്ക്ക് ഭയങ്കര പൈസയാണല്ലോ, അപ്പോൾ കുറച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ ഉടക്കമുളക് അല്ലെങ്കിൽ വറ്റൽ മുളക്, പിന്നെ ചെറിയുള്ളി ഒരു അഞ്ചാറെണ്ണം വേണം, വെളുത്തുള്ളി വേണം ഒരു രണ്ടല്ലി, പുളി ചെറിയൊരു പീസ് മതി, ഉപ്പ് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഇത്രയാണ് വേണ്ട, പിന്നെ കറിവേപ്പിലയും കടുകൊക്കെ വേണം. സോ ബേസിക്കലി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാൻ എടുക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഒഴിക്കുക, അതിലേക്ക് ഞാൻ പറഞ്ഞ വറ്റൽ മുളകും ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴട്ടുക. അതിലേക്ക് കുറച്ച് കഴിയുമ്പോൾ തക്കാളി ഇട്ടതിന് ശേഷം അതൊന്ന് ചെറുതായി സോഫ്റ്റ് ആകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. തക്കാളി സോഫ്റ്റ് ആയതിന് ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ആഡ് ചെയ്തിട്ട് ആ തേങ്ങ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരുമല്ലോ, ആ ഒരു കളർ വരെ വരുന്നവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. കൂടുതൽ കരിയാൻ പാടില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ഗോൾഡൻ

0: കളർ അടിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ അത് ഓഫ് ചെയ്ത് തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മിക്സിയിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് ആ പറഞ്ഞ പുളിയും ഉപ്പും കൂടി ആവശ്യത്തിന് ചേർത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. അരച്ചെടുക്കുന്ന സമയത്ത് ആവശ്യത്തിന് കുറച്ച് വെള്ളം മാത്രം ചേർത്താൽ ഒന്ന് കുറുകി കിട്ടും ബേസിക്കലി അത്. അപ്പോൾ ഇതാണ് ബേസിക് നമ്മുടെ കൂട്ടെന്ന് പറയുന്നത്. എന്നിട്ട് ഈ ഒരു കൂട്ടിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കടുകും ഒക്കെ ഒന്ന് താളിക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. അത് ഈ പറഞ്ഞ പോലെ അതിലേക്ക് കുറച്ച് വറ്റൽമുളകും കൂടി ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കടുക് പൊട്ടിയതിന് ശേഷം അതൊന്ന് താളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ചമ്മന്തി റെഡിയാണ്. ഈ ഒരു ചമ്മന്തി സത്യം പറയാലോ ഭയങ്കര ടേസ്റ്റിയാണ്. ഈ പറഞ്ഞ പോലെ എരിവും ഉണ്ടാവും, അതിനോടൊപ്പം തന്നെ കുറച്ച് പുളിയും ഉണ്ടാവും. പിന്നെ കുറച്ച് എരിവ് കുറച്ചുകൂടി, അതായത് കുറച്ച് പീക്ക് എരിവൊക്കെ വേണം എന്ന് തോന്നുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ഇത് ഗ്രീൻ ചില്ലി കൂടെ ചേർക്കാവുന്നതാണ്. അതിനോടൊപ്പം അല്ലെങ്കിൽ കുറച്ച് മുളക് കൂടി ചേർത്താലും മതി. പക്ഷേ എന്നാലും ആ പുളിപ്പും ലൈറ്റ് എരിവും തന്നെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആരും മറക്കരുത് കേട്ടോ, ടേസ്റ്റ് ഈ പറഞ്ഞ പോലെ ബ്യൂട്ടിഫുൾ ആയിട്ടൊന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഈ ദോശ അല്ലെങ്കിൽ ഇഡ്ലിയുടെ കൂടെ ഈ അടിപൊളി ചമ്മന്തി.
1: ടേസ്റ്റ് ഓഫ് ദി ആവർ ബ്രോട്ട് ടു യു ബൈ മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR വർവ വില്ലേജ്. സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ. കോൾ 666-14-884.
0: ഒരു ദിവസത്തെ കുറേ സമയം തന്നെ പോകുന്നത് എന്ത് കഴിക്കും എന്ത് കഴിക്കും ഈ ഒരു ചിന്തയിൽ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇപ്പം ഞാനത് ആലോചിച്ചിട്ടുണ്ട്, പറഞ്ഞു പറഞ്ഞ ദിവസം എനിക്ക് വിശക്കുന്നു. അപ്പം ഞാൻ പോയിട്ട് എന്താ കഴിക്കേണ്ടതെന്ന് ആലോചിക്കട്ടെ. അപ്പോഴത്തേക്ക് നിങ്ങളും ഈ പറഞ്ഞ പോലെ ആലോചിച്ച് സെറ്റാണെങ്കിൽ പോയി ഫുഡൊക്കെ കഴിച്ചോളൂ, ഹാപ്പി ആയിട്ടിരിക്കൂ. വൈകുന്നേരം അടുത്ത ഗെയിമുമായിട്ട് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൻഡ്. ദിസ് ഈസ് കഥാസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
1: ആകെ സെഡാണ് മോനെ.
2: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
0: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്. മാറ്റിനി ക്ലാസിക്സ്.

0: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
1: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: നമസ്കാരം, ഞാൻ കുഞ്ചാക്കോ ബോബൻ.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, CBSE ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Salon 91.7 FM. Matinee Mashup. Brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

സിനിമയുടെ നേരമാണ്, മാറ്റിനി മാഷപ്പ് ആണ്. എല്ലാവർക്കും സ്നേഹത്തോടുകൂടി സ്വാഗതം. ഞാൻ നിസ നിങ്ങളുടെ കൂടെ ഇതാ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ വിചാരിച്ചു മലയാളികൾക്ക് പരിചിതമായിട്ടുള്ള ഒരു താരത്തെ കുറിച്ച് സംസാരിക്കാം. ആ ഒരു താരത്തിന്റെ അഭിനയ ജീവിതത്തിലെ കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം എന്ന് വിചാരിക്കായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു നായികയും മറ്റൊരു നായികയും തമ്മിൽ തെറ്റിപ്പോവാറുണ്ട്. വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞു വരുന്ന ഗീത എന്ന് പറയുന്ന താരത്തെ കുറിച്ചാണ് കേട്ടോ. ഗീതയും സുകന്യയും എനിക്ക് രണ്ടുപേരെയും ചിലപ്പോൾ മാറിപ്പോവാറുണ്ട്. ആർക്കെങ്കിലും അങ്ങനെയൊക്കെ ഉള്ള ചിന്ത വരാറുണ്ടോ? ഇത് ഗീത സുകന്യ മാത്രമല്ല, മറ്റേതെങ്കിലും താരങ്ങൾ തമ്മിൽ എനിക്ക് ഇവരെ രണ്ടുപേരും തമ്മിൽ ഇടയ്ക്ക് തെറ്റിപ്പോവും എന്ന് നമ്മൾ ചിലരെ കുറിച്ച് പറയാറില്ലേ. അപ്പൊ എന്നാലും നമ്മൾ ഇന്ന് സംസാരിച്ചു തുടങ്ങുന്നത് ഗീത എന്ന് പറയുന്ന ആ ഒരു പ്രിയപ്പെട്ട താരത്തെ കുറിച്ചാണ്. ഗീതയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുഖപുരയുടെ ആവശ്യമില്ല. ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടായിരിക്കും. മലയാളി അല്ലാതിരുന്നിട്ടും മലയാള സിനിമാ ഹിസ്റ്ററിയിലേക്ക് നോക്കുവാണെങ്കിൽ ഏറ്റവും ശക്തമായിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങളിലൂടെ സ്വയം അടയാളപ്പെടുത്തിയ ഒരു അഭിനേത്രിയാണ് ഗീത. എം ടി ഹരിഹരൻ ടീമിനൊപ്പം പഞ്ചാഗ്നി എന്ന് പറയുന്ന ചിത്രം എത്തിയ സമയത്ത് ആ സിനിമയിലെ ഇന്ദിര എന്ന് പറയുന്ന അതിശക്തമായിട്ടുള്ള കഥാപാത്രത്തെ അവതരിപ്പിച്ചതും ഗീത തന്നെയായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാഗ്നിക്ക് ശേഷം ഇന്ദിര എന്ന് പറയുന്ന കഥാപാത്രത്തെ മറികടക്കാൻ പ്രാപ്തമായിട്ടുള്ള കഥാപാത്രമൊന്നും ഗീതയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവർക്ക് ലഭിച്ച എല്ലാ കഥാപാത്രങ്ങളും ഏറ്റവും മികച്ചതാക്കാനായിട്ട് ശ്രമിച്ച ഒരു അഭിനേത്രിയാണ് ഗീത. ഗീത എന്ന താരത്തിന്റെ അഭിനയ ജീവിതത്തിലെ ബാക്കി വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുൻപായിട്ട് നമുക്ക് പഞ്ചാഗ്നിയിലെ ഒരു പാട്ട് തന്നെ കേട്ടാലോ, മാറ്റിനി മാഷപ്പിൽ.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്, റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. Nyayar mudal gaadam vare vaigittu 5 mani mudal. 917 evenings.
3: Joy Alukas 917 evenings presented by
4: Joy Alukas, world's favorite jeweler.
5: Powered by
6: Khattarinde Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000 1707.
7: In association with
8: Commercial Bank, your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
9: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
10: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവരി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ.
11: ആൻഡ്
12: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മക്ബി, മക്ഫൂൻ, മക്കൂ തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: Hi, this is Navya Nair.
4: You're listening to
3: Radio Suno. Radio Suno, Kettu Kettu.
5: This is Matinee Masha, only on
4: Radio Suno 91.7 FM.
5: Brought to you by
6: Safari, world-class shopping experience, Doha, Qatar,
5: and
7: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
8: മലയാളം, തെലുങ്ക്, കന്നഡ, തമിഴ്, ഹിന്ദി ഭാഷകളിലായിട്ട് 200+ ചിത്രങ്ങളിൽ അഭിനയിച്ച ഗീത എന്ന താരത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് മാറ്റിനി മാഷപ്പിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കേരള കർണാടക സംസ്ഥാന പുരസ്കാരങ്ങളും ഫിലിം ഫെയർ അവാർഡുകളും ഒക്കെ ഗീത സ്വന്തമാക്കിയിട്ടുണ്ട്. ഗീത ജനിച്ചത് ബാംഗ്ലൂരിലായിരുന്നു കേട്ടോ. പിന്നീട് ഫാമിലി തമിഴ്നാട്ടിലേക്ക് വരികയായിരുന്നു. ഗീത കടമ്പി എന്നായിരുന്നു അവരുടെ ഔദ്യോഗിക നാമം എന്ന് പറയുന്ന, ഔദ്യോഗികമായിട്ടുള്ള പേര് അങ്ങനെയായിരുന്നു. ശിവാജി ഗണേശന്റെയും പത്മിനിയുടെയും ഒക്കെ കടുത്ത ആരാധികയായിരുന്നു ഗീതയുടെ അമ്മ. അതുകൊണ്ട് തന്നെ ഗീതയൊരു നടിയാകാനായിട്ട് അവർ ഏറ്റവും അധികം ആഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് രജനീകാന്തിന്റെ സഹോദരിയായിട്ട് അഭിനയിക്കാനായിട്ട് ഗീതയ്ക്ക് അവസരം ലഭിക്കുന്നു. ഭൈരവി എന്ന് പറയുന്ന ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ അഭിനയിച്ചെങ്കിലും സിനിമാ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ള ആശയക്കുഴപ്പത്തിൽ അവർ നിന്നു. കാരണം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. പക്ഷേ പിന്നീട് അവർ വളരെ വേഗം തീരുമാനത്തിലേക്ക് എത്തുന്നു, സിനിമയിലേക്ക് തന്നെ ശ്രദ്ധിക്കാം എന്ന് കരുതുന്നു. അങ്ങനെ ആ ഒരു സമയത്ത് തന്നെ ഒരുപാട് സിനിമകളിൽ അഭിനയിക്കുന്നു. പക്ഷേ ഗീത എന്ന താരത്തിലെ അഭിനയ സാധ്യതകൾ ഏറ്റവും മനോഹരമായി കണ്ട ചിത്രം നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത പഞ്ചാഗ്നി എന്ന് പറയുന്ന ആ സിനിമ തന്നെയായിരുന്നു കേട്ടോ. ഗീതയുടെ മലയാളത്തിലേക്കുള്ള കടന്നുവരവ് എന്ന് പറയുന്നത് ദ്വിഭാഷ ചിത്രമായിട്ടുള്ള ഗർജനം എന്ന് പറയുന്ന സിനിമയിലൂടെയായിരുന്നു. ജയനായിരുന്നു ആ സിനിമയിലെ നായകനായിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് രജനീകാന്തിനെ നായകനാക്കിയാണ് നിർമ്മാതാക്കൾ ആ പടം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തമിഴിലും മലയാളത്തിലും കന്നഡയിലും ഒരേ സമയം ഷൂട്ട് ചെയ്ത പടം തിയേറ്ററിൽ അത്രമാത്രം ഒരു വലിയ വിജയത്തിലേക്കൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് സുഖമോ ദേവി, ആവനാഴി, ഗീതം, ക്ഷമിച്ചു എന്നൊരു വാക്ക്, അങ്ങനെ ഒരുപാട് സിനിമകളിൽ ഗീത അഭിനയിക്കുന്നു. എന്നാൽ ഗീത ഏറ്റവും അധികം ശോഭിച്ചത് എം ടിയുടെ കഥാപാത്രങ്ങളിലാണ്. ആ വിശേഷങ്ങളിലേക്ക് നമുക്ക് വരാം. അതിനു മുൻപായിട്ട് അടുത്ത പാട്ട് കൂടി എത്തുന്നു.

happiness frequency. Now, available on Vodafone Shuf app. This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today. നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
0: ചെന്നൈ ബീറ്റ്സ്.
3: തമിഴ് ഹിറ്റ് ഓഫ് ദി ഹവർ.
4: എന്താ ആട്ടം പോതുമാക്കുള്ളണ്ട്.

മലയാളത്തിലെ നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച ഗീത എന്ന് പറയുന്ന താരത്തെ ഓർമ്മയുണ്ടോ? ആ താരത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. എം ടിയുടെ കഥാപാത്രങ്ങളിലാണ് ഗീത ഏറെ ശോഭിച്ച് അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കഥാപാത്രം ഒരുപക്ഷെ വടക്കൻ വീരഗാഥയായിരിക്കും അല്ലേ? അതെ, ഒരു വടക്കൻ വീരഗാഥയിലെ കുഞ്ഞി എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം ഗീതയിലെ നടിയുടെ സാധ്യതകൾ ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയ ഒരു ചിത്രം കൂടിയായിരുന്നു. രണ്ടാമത്തെ മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം അന്ന് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വൈശാലിയിലെ മാലിനി എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രവും വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു. ഏതാണ്ട് ഇതേ സമയത്ത് തന്നെ കന്നഡയിലും വളരെ ശക്തമായിട്ടുള്ള കഥാപാത്രങ്ങളെ ഗീത അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ തമിഴിൽ ദളപതി, അഴകൻ, പുതുപുതു അർത്ഥങ്ങൾ അങ്ങനെയുള്ള സിനിമകളിലും ഗീത സാന്നിധ്യമായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഗീത എന്ന് പറയുന്ന താരത്തിന്റെ ആ ഒരു മികവ് ഏറ്റവും അധികം കണ്ടത് മലയാള സിനിമയിലായിരുന്നു. അവർക്ക് മികച്ച വേഷങ്ങൾ നൽകിയതും മലയാള സിനിമ തന്നെയായിരുന്നു. എം ടിയുടെ രചനയിൽ പ്രതാപോത്തൻ സംവിധാനം ചെയ്ത ഋതുപേദം, എം ടി ഭരതൻ ടീമിന്റെ വൈശാലി, സായം സന്ധ്യ, നിറഭേദങ്ങൾ, എം ഡി ഹരിഹരൻ ടീമിന്റെ അമൃതം ഗമയ, ഇന്ദ്രജാലം, അയ്യർ ദ ഗ്രേറ്റ്, പ്രിയദർശന്റെ അഭിമന്യു എന്ന് പറയുന്ന സിനിമ, ഐ വി ശശിയുടെ ഇൻസ്പെക്ടർ ബൽറാം, ലോഹിതദാസിന്റെ മൂന്ന് കഥാപാത്രങ്ങളിൽ ഗീത എത്തിയിട്ടുണ്ട്. ആധാരവും വാത്സല്യവും രാധാമാധവുമാണ്. അതുപോലെ കമലിന്റെ പൂക്കാലം വരവായി, ഷൈജി കൈലാസിന്റെ സ്ഥലത്തെ പ്രധാന പയ്യൻസ്, മാഫിയ, തലസ്ഥാനം, ഏകലവ്യൻ, ഉപ്പുകണ്ടം ബ്രദേഴ്സ്, പിന്നെ ജയരാജന്റെ പൈതൃകം, സി ബി മലയിലിന്റെ രാരീരം, ബാലചന്ദ്ര മേനോന്റെ കുറിപ്പിന്റെ കണക്ക് പുസ്തകം, അങ്ങനെ ഒരുപാട് ഒരുപാട് ചിത്രങ്ങളുണ്ട് കേട്ടോ. അക്കാലത്ത് ഒന്നാം നിര സംവിധായകരുടെ ഒക്കെ എല്ലാ സിനിമകളിലും നായികയായിട്ട് വരിക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമായിരുന്നില്ല. കരുത്തുറ്റ കഥാപാത്രങ്ങളൊക്കെ തന്നെ ഗീതയെ വിശ്വസിച്ച് ഏൽപ്പിക്കാം എന്നുള്ള വിശ്വാസമായിരുന്നു അതിനു പിന്നിൽ. അക്കാലത്തെ സിനിമകൾ മാത്രമല്ല, പിന്നീട് മാസ്റ്റേഴ്സ് പോലുള്ള, മല്ലു സിംഗ് പോലുള്ള, നോർത്ത് 24 കാദം, സലാല മൊബൈൽസ് അങ്ങനെയുള്ള സിനിമകളിലുമൊക്കെ ഗീത അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഗീത എന്ന പ്രിയ താരത്തിന്റെ അഭിനയ ജീവിതത്തിലെ കുറച്ച് കഥാപാത്രങ്ങളും കുറച്ച് വിശേഷങ്ങളും ഷെയർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു മണിക്കൂറിലെ വിശേഷങ്ങൾ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നത്. ഇനിയും ഒത്തിരി ഒത്തിരി സിനിമാ വിശേഷങ്ങൾ നിങ്ങൾക്ക് അരികിലേക്ക് എത്തുന്നുണ്ട്. മാറ്റിനി മാഷപ്പിലൂടെ കേട്ടുകൊണ്ടേയിരിക്കാം റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: ഹായ്, ഞാൻ ഫിലിം ഡയറക്ടർ സജി സുരേന്ദ്രൻ. ഖത്തറിന്റെ ഏറ്റവും ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM കേട്ട്

0: കളിത്തോഴി മുറ്റത്തെത്തും തെന്നലേ.
1: പുണ്യവചനങ്ങളിലൂടെ നിങ്ങളുടെ അടുത്ത് കൊച്ചുകുട്ടികളുണ്ടെങ്കിൽ നിങ്ങളും കുട്ടികളെപ്പോലെയാവുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഗുഡ് ആഫ്റ്റർനൂൺ. ഒരു അടിമനോഹരമായിട്ടുള്ള ഗുഡ് ആഫ്റ്റർനൂൺ വിഷസ് ദാ പറഞ്ഞുകൊണ്ട് മാറ്റിനി മാഷപ്പിൽ സിനിമാ ലോകത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് സന്ദീപാണ് ജോയിൻ ചെയ്യുന്നത്. ആൻഡ് വണ്ടർഫുള്ളി ദാ എല്ലാവരും തന്നെ ഇപ്പോൾ നമ്മുടെ സിനിമാ വിശേഷങ്ങൾ അറിയാനായിട്ട് റെഡി ആവുകയാണ്. ഒത്തിരി കാര്യങ്ങളൊക്കെ തന്നെ കുറച്ച് മുന്നേ കേട്ട് പോയിട്ടുണ്ടാവും. നിസ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കാനായിട്ട് ഞാനും കൂടെ ജോയിൻ ചെയ്യുന്ന ഈ ഒരു ടൈം. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഉഷാറായിട്ടിരിക്കുകയല്ലേ? അപ്പോൾ ആരോഗ്യപരമായിട്ട് തന്നെ ഇരിക്കാം വൈ, ബിക്കോസ് ആ ക്ലൈമറ്റൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. അപ്പോൾ ചൂടും അതിൻ്റെ കൂടെ തന്നെ വെള്ളം കുടിക്കാൻ മറക്കലൊക്കെ സ്ഥിരമായിട്ടുള്ള കാര്യമാണ്. സ്റ്റേ ഹൈഡ്രേറ്റഡ് എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു ടൈമിൽ എനിക്ക് പറയാനുള്ളത്. അത് ഒരുപാട് മാറ്റങ്ങൾ ബോഡിയിൽ കൊണ്ടുവരും. ഈ ഒരു ടൈമിൽ തീർച്ചയായിട്ടും നമ്മൾ കുറച്ചധികം തന്നെ വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ വെള്ളത്തിൻ്റെ ആ ഒരു ബോഡി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹൈഡ്രേറ്റഡ് ആക്കി വെച്ചിരുന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ദാഹം തോന്നാനായിട്ടുള്ള സാധ്യതകൾ വളരെ കുറവാണ്, വളരെ വളരെ കുറവായിരിക്കും. കാരണം ബോഡിക്ക് അകത്തുള്ള ആ ഒരു വെള്ളം കംപ്ലീറ്റും നമ്മുടെ ബോഡിയും മൈൻഡും ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദാ ഈ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ സിനിമ വിശേഷത്തിന് മുന്നേ ഒരു ഹെൽത്ത് അപ്ഡേറ്റ് പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. സോ വി വിൽ ബി ഗെറ്റിംഗ് ഇൻ ടു എ പോസിറ്റീവ് ന്യൂസ്. ശരിക്കും ഈ ഇൻഡസ്ട്രിയിൽ ഏതൊരു ഇൻഡസ്ട്രി ആണെങ്കിൽ പോലും, വെതർ ഇറ്റ് ഇസ് മീഡിയ, വെതർ ഇറ്റ് ഇസ് ടെക്നിക്കൽ, ഏതൊരു ഇൻഡസ്ട്രിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അപ്രിസിയേഷൻ എന്നുള്ളത്. അത് നമ്മുടെ ആ ഒരു ചെയ്യുന്ന വർക്ക്, പീസ് ഓഫ് ഹാർട്ട്, വാട്ട് എവർ ദാറ്റ് യു മേ ഡു, ഗ്ലോബൽ സ്റ്റേജിൽ അല്ലെങ്കിൽ ഗ്ലോബലി അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരുപാട് സന്തോഷമാണ്. ആ ഒരു സന്തോഷം തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞറിയിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് വളരെയധികം മോശപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ ഒരു സന്തോഷ വാർത്തയാണ് നിങ്ങളുടെ അരികിലേക്ക് ഇനി എത്താൻ പോകുന്നത്. ആ ഒരു വാർത്തയായിട്ട്, ആ ഒരു കഥയായിട്ട് എന്തായാലും ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും. ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM, മാറ്റിനി മാഷപ്പിൽ സിനിമാ ലോകത്തെ പുതിയ കഥകൾ വിശേഷങ്ങൾ ഒക്കെ പങ്കുവയ്ക്കാനായിട്ട് ഐ ബി ജോയിനിങ് ഫ്രം നൗ. ദ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് തന്നുകൊണ്ട് തന്നെ ലെറ്റ്സ് ബിഗിൻ ദ ഷോ.

0: This is
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on
0: Uridu TV channel number 911. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: This is only on
1: Radio Suno 91.7 FM.
2: Brought to you by
3: Safari. World-class shopping experience. Doha, Qatar.
2: And
4: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

വാട്ട് എ ബ്യൂട്ടിഫുൾ സോങ്. തീർച്ചയായിട്ടും ഉച്ച സമയത്ത് ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് നേരം ഉറങ്ങിയാലോ എന്ന് ആലോചിക്കുന്നവരോട് ഉറങ്ങിയിട്ട് കാര്യമില്ല, പക്ഷെ വേണമെങ്കിൽ ഒരു പവർ നാപ്പ് എടുത്തോളൂ കേട്ടോ. ആ ഒരു പവർ നാപ്പൊക്കെ എടുത്ത് ഉഷാറായിട്ട് തന്നെ നമുക്ക് വീണ്ടും വർക്കിലോട്ടൊക്കെ തിരിച്ച് കിടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വർക്കിൻ്റെ കാര്യം പറഞ്ഞ് ഇപ്പം ഞാൻ മൂഡ് ഔട്ട് ആക്കുന്നില്ല, വർക്കൊക്കെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കട്ടെ. നിങ്ങളുടെ കൂടെ ബ്യൂട്ടിഫുൾ ട്രാക്കുകളൊക്കെ ഷെയർ ചെയ്ത്, സിനിമാ ലോകത്തെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്ത് ഈ ഒരു ടൈമിൽ ഞാനും കൂടെ ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞൊരു കാര്യം, ഏതൊരു ഇൻഡസ്ട്രി ആണെങ്കിലും, ലെറ്റ് ഇറ്റ് ബി ഫിലിം, ലെറ്റ് ഇറ്റ് ബി എനി ടെക്നിക്കൽ ഇൻഡസ്ട്രി, നമ്മൾ ചെയ്യുന്ന ഒരു പീസ് ഓഫ് ആർട്ട്, ആ ഒരു വർക്കിനൊരു അപ്രിസിയേഷൻ കിട്ടുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. നോ മാറ്റർ വാട്ട് എക്സാക്ട്ലി ഓർ വെയർ എക്സാക്ട്ലി വി ഗെറ്റ് ഇറ്റ് ഫ്രം, അതിപ്പോൾ ആര് തന്നെ ആ ഒരു എന്താണ് ഒരു ഒരു അപ്രിസിയേഷൻ തന്നാലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഒരു സന്തോഷം. ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നത് ഈ ഒരു അപ്രിസിയേഷൻ തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ അപ്രിസിയേഷൻ്റെ പുറകെ പോയി നോക്കുമ്പോൾ ദാ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ശ്രദ്ധേയമാകുന്ന ഒരു കുറിപ്പ്, ആ ഒരു കുറിപ്പിൻ്റെ പുറകെയാണ് ഞാൻ പോകുന്നത്. പ്രശസ്ത സംവിധായകൻ പ്രിയദർശനെ പ്രശംസിച്ചുകൊണ്ട് ബോളിവുഡ് നിർമ്മാതാവ് ഏക്ത കപൂർ കുറിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഇതാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയം ഇൻസ്റ്റാഗ്രാമിൽ എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കുന്നു. ശരിക്കും ഓരോ നിർമ്മാതാക്കളും ഓരോ പ്രൊഡ്യൂസേഴ്സും ഒക്കെ ആയിട്ട് തന്നെ വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ അവരുമായിട്ടുള്ള ആ ഒരു ലെറ്റ് ബി ഡയറക്ടേഴ്സ്, ലെറ്റ് ഇറ്റ് ബി ആക്ടേഴ്സ് അവർ എന്താണ് എന്ന് മനസ്സിലാക്കുന്നത് അവരുടെ കൂടെ കുറച്ച് സമയം ചെലവിടുമ്പോൾ തന്നെയാണ്. അപ്പോൾ ആ ഒരു അനുഭവം പങ്കുവെച്ചാണ് ഏക്ത കപൂർ ഈ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. വളരെയധികം സേഫായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പ്രിയദർശൻ. സിനിമയുടെ തുടക്കത്തിൽ തന്നെ പ്രിയദർശൻ തന്നോട് ചോദിച്ച ആദ്യ ചോദ്യം തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്ന് ഏക്ത പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ പ്രോജക്റ്റ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ പ്രൊഡ്യൂസർ സേഫാണ് എന്നുള്ള ആ ഒരു രീതിയിൽ ആ ഒരു ഉറപ്പ് അദ്ദേഹം നൽകും. ബിക്കോസ് സിനിമയാണ് ഒരുപാട് കാശ് ചിലവുള്ള ഫീൽഡാണെന്നുള്ളതൊക്കെ നമുക്ക് അറിയാമെന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എത്രത്തോളം ആ സിനിമ സിനിമയുടെ ചിലവാക്കുന്ന പണവും ഒക്കെ സുരക്ഷിതമായ കൈകളിൽ തന്നെയാണ്, ആ ഒരു വിശ്വാസം കൊടുത്തുകൊണ്ടാണ് എല്ലാ രീതിയിലും എനിക്ക് തോന്നുന്നു പ്രിയദർശൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ആ ഒരു ക്യാരക്ടറും അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതിയൊക്കെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടുള്ള മെസ്സേജ് ഇങ്ങനെ പോവുകയാണ്. ആൻഡ് അൺഡൗട്ടഡ്ലി വൺ ഓഫ് ദ ഫൈനസ്റ്റ് ഫിലിം മേക്കേഴ്സ് ആണെന്നുള്ളത് നമുക്ക് അറിയാമെന്നുള്ള ഒരു കാര്യമാണ്. ഇനി ഞാൻ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഈവൻ ഏക്ത കപൂർ ആണെങ്കിൽ പോലും വെൻ ഷീ വാസ് മെൻഷനിങ് അബൌട്ട് ദിസ് വി നോ വാട്ട് എക്സാക്ട്ലി പ്രിയദർശൻ ഈസ് അല്ലേ. അപ്പോൾ ഇതുപോലുള്ള ഓരോ അപ്രിസിയേഷൻസും അക്സെപ്റ്റ് ചെയ്യുന്നത് ശരിക്കും നല്ല രീതിയിൽ തന്നെയാണ്. അത് ഡിഫറെൻ്റ് ഇൻഡസ്ട്രി വെൻ ഇറ്റ് കംസ് ടു നോട്ട് സോ ഫ്രം മലയാളം ഇൻഡസ്ട്രിയിൽ നിന്നൊരു വ്യക്തി അല്ലാത്തത് കൂടിക്കൊണ്ട് തന്നെ ആ ഒരു അപ്രിസിയേഷന് മാറ്റിക്കൂടുന്നു എന്നുള്ള ഒരു സംഭവം കൂടിയുണ്ട്. അങ്ങനെ അത് ആ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ അരികിലേക്ക് പങ്കുവെക്കുമ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കൂടി കമ്മിങ് അപ്പ്. ഇന്ന് സൺഡേ അല്ല, ബട്ട് ദെൻ സൺഡേ ഹോളിഡേ ആണല്ലോ. കാർത്തിക്കിൻ്റെ ഒരു വണ്ടർഫുൾ ട്രാക്ക് കമ്മിങ് അപ്പ് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. വീക്കെൻഡൊക്കെ എത്താറായി, എന്താണ് പ്ലാൻസ്?

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station. Grocery, bakery and hot food items. Foodware, bags and fashion items. Safari 10, 15, 20, 25, 30 Akosham. പോക്കറ്റ് സേഫ് ആക്കാം, ഷോപ്പിംഗ് ഉഷാറാക്കാം. അതെ, ഖത്തർ കാത്തിരുന്ന ആവേശകരമായ ഷോപ്പിംഗ് ഉത്സവം സഫാരിയിൽ മെയ് 4 മുതൽ 10, 15, 20, 25, 30 റിയാൽ ആഘോഷം. നിത്യോപയോഗ സാധനങ്ങൾ മുതൽ ഫാഷൻ ഐറ്റംസ് വരെ എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം.
1: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
2: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ, കേട്ട് കേട്ട് കൂട്ടുകൂടും സവാരി. മോർണിംഗ് സവാരി,
3: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ
2: മോർണിംഗ് സവാരി.
4: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
0: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
7: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
8: Just feel like you're home.
9: Hi, this is Arya.
0: You're listening to
10: Radio Suno.
9: Radio Suno. Get to get to Utabula.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: Welcome, welcome, welcome back once again to Radio Sun 91.7 FM Matinee Mashup in the time. Sandeep Anand Kude join cheyyunnathu on your favorite FM station. Samayam 3 mani kazhinju 32 minutum 48 secondum. ഈ ഒരു ടൈമിൽ പറയാനുള്ള വിശേഷം എന്ന് പറയുന്ന കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം ആൻഡ് ഓൾസോ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ ഈസ് ഒബ്സെസ്ഡ് അല്ലേ. ഇത്രമാത്രം ഫോട്ടോസാണ്. അതുമല്ല ഇന്ത്യൻ ആർട്ടിസ്റ്റിക് ടാലൻസിന്, സ്പെഷ്യലി ക്രാഫ്റ്റ്മാൻഷിപ്പിന് ഒരുപാട് വാല്യൂ കൊടുത്തുകൊണ്ട് കഴിഞ്ഞ ദിവസവും ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ ഒരു മെറ്റ് ഗാല ഇവൻറ്റിനെ പറ്റിയിട്ട്. ഇന്നിപ്പോൾ മെറ്റ് ഗാല ഇവൻറ്റിനെ പറ്റിയിട്ട് തന്നെയാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. പക്ഷേ അതിൽ അറ്റൻഡ് ചെയ്ത സെലിബ്രിറ്റീസിനെ പറ്റിയിട്ടല്ല. ഈ ഒരു സെലിബ്രിറ്റി എന്ന് പറയുന്നത് കുറച്ചധിക നാളുകളായിട്ട് തന്നെ നമ്മുടെ മെറ്റ് ഗാല ഇങ്ങനെ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് ഇറ്റ്സ് റോൾഡ് ഔട്ട് ഫോർ ദ പാസ്റ്റ് 4 years. 4 വർഷങ്ങളായിട്ട് മെറ്റ് ഗാല എന്നുള്ള ആ ഒരു ഗംഭീരമായിട്ടുള്ള വേദിയിൽ സ്ഥിരം വിസിറ്ററാണ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ന്യൂയോർക്ക് മെട്രോപൊളിറ്റൻ മ്യൂസിയം ഓഫ് ആർട്ടിൽ സ്ഥിരമായിട്ട് കഴിഞ്ഞ 4 വർഷമായിട്ട് കേരളത്തിൽ നിന്ന്, എസ്പെഷ്യലി ആലപ്പിയിൽ നിന്ന്, ചെറിയൊരു സ്ഥലത്ത് നിന്നും എത്തുന്ന അത്രയും വലിയ ഒരു സെലിബ്രിറ്റിയെ പറ്റിയിട്ടാണ് ഈ വർഷവും എനിക്കിതാ സംസാരിക്കാനുള്ളത്. 2026 മെറ്റ് ഗാല വാക്കിംഗ് കാർപെറ്റ് ചെയ്തിരിക്കുന്നത് നെയ്ത്ത് എന്നുള്ള ആ ഒരു ബ്രാൻഡ് തന്നെയാണ്. കഴിഞ്ഞ വർഷവും ഈ ഒരു ഇൻഫർമേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ലക്കിലി വി ആർ ഫോർച്ചുനേറ്റ് ഇനഫ് വീണ്ടും ദാ ഈ ഒരു വർഷവും ആ ഒരു കാർപെറ്റ് ഇങ്ങനെ റോൾ ഔട്ട് ചെയ്യുന്നു എന്നുള്ളത് സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ, നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ഈ ഒരു കാർപെറ്റ് ദാ അവിടെ താരമായിട്ട് ഇത്രയും ഒരു ബ്രാൻഡ് വാല്യൂ ഉള്ള ഒരു സംഭവമായിട്ട് അവിടെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത്. സോ നെയ്ത്ത് ബൈ എക്സ്ട്രാ വീവ് 2021 തുടങ്ങിയ ഈ ഒരു സംരംഭം ദാ ഏറ്റവും മനോഹരമായിട്ട് തന്നെ മെറ്റ് ഗാലയ്ക്ക് വേണ്ടിയിട്ട്, അതും വേൾഡ് വൈഡ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു എക്സ്ട്രാ വേഗൻസിക്ക് വേണ്ടിയിട്ട്, ലോകത്തിലെ ഏറ്റവും വലിയ ഫാഷൻ മൊമെൻറ്റ് നടക്കുന്ന ആ ഒരു വേദി അൺഫോൾഡ് ചെയ്യുന്നത് നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്നുള്ള കാർപ്പറ്റ് ഇട്ടുകൊണ്ടാണെന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് സംതിങ് ദാറ്റ് വി ഓൾ ക്യാൻ ബി പ്രൗഡ് ഓഫ് അല്ലേ. ഏറ്റവും സന്തോഷം തരുന്ന ഒരു വാർത്തയും കൂടിയാണ്. ഈ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ശരിക്കും ആദ്യ വർഷത്തെ കഥ ഞാൻ ഇപ്പോഴും ആലോചിക്കുകയാണ്. ആദ്യ വർഷത്തെ കഥയിൽ അവർ ആ ഒരു മെറ്റ് ഗാല ഇവൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഒന്നും അറിയാണ്ട് ദേ കീപ് സെൻഡിങ് ആ ഒരു പ്രോജക്റ്റ് എടുക്കുന്നു, അതേപോലെ കുറേ പ്രോട്ടോടൈപ്പിംഗ് ഡെവലപ്പിംഗ് സാമ്പിൾസ് ഒക്കെ അയക്കുന്നു. അവസാനം ഈ സാമ്പിൾ അപ്രൂവ് ആയതിനു ശേഷമാണ് ശരിക്കും ഇതിൻ്റെ ഓണേഴ്സും അതേപോലെ തന്നെ ഈ ഒരു ബ്രാൻഡ് തന്നെ അറിയുന്നത് മെറ്റ് ഗാലയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ സാമ്പിൾസൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന്. എന്തായാലും കഴിഞ്ഞ 4 വർഷമായിട്ട് തന്നെ ആ ഒരു ഗംഭീരമായിട്ടുള്ള കാർപെറ്റ് ദി മെറ്റ് ഗാലയിൽ തിളങ്ങുമ്പോൾ എല്ലാ മലയാളികൾക്കും സന്തോഷിക്കാനും അഭിമാനിക്കാനും പറ്റുന്ന ഒരു നിമിഷം തന്നെയാണ്. ആ ഒരു ഇൻഫർമേഷൻ കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നു മനോഹരമായ ഒരു പാട്ടിലേക്ക്. സന്ദീപാണ് കൂടിയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM.

0: കൂടെ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്തൽ ബഹാർ ബാർബിക്യൂ ഫിഷ്.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063. Radio Suno 91.7.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ 91.7 FM മാറ്റിനി മാഷപ്പിന്റെ ടൈമാണ്. ഈ ഒരു ടൈമിൽ തീർച്ചയായിട്ടും നമ്മൾ സിനിമാ ലോകത്തെ വിശേഷങ്ങളും സെലിബ്രിറ്റി വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും അധികം തന്നെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് മെറ്റ് ഗാല എന്നുള്ള ആ ഒരു ഫാഷൻ മൊമെന്റ് ആണ്. ആ ഒരു മൊമെന്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു പോകുമ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ടുപേരുടെ കാര്യം ഇങ്ങനെ മനീഷ് മൽഹോത്രയുടെ കാര്യവും അതേപോലെ തന്നെ കരൺ ജോഹറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ദെൻ ദെർ വാസ് ദിസ് തിങ് വിച്ച് ഇസ് ഡിസ്കഷൻ ഇൻ ഡിസ്കഷൻ ആസ് ഓഫ് നൗ. ഇപ്പോഴും ആ ഒരു ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു മാങ്ങയുടെ പുറകെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും 95 ലക്ഷം രൂപ വരുന്ന ഒരു മാങ്ങയുടെ ഷേപ്പിലുള്ള ബാഗ്, ആ ഒരു ബാഗ് ചർച്ചാ വിഷയമാകുന്നതിൻ്റെ കാര്യം, അത് 20 വർഷം പഴക്കമുള്ള ഒരു എന്താണ് സിൽവർ ക്രീവിംഗ് അല്ല മെറ്റൽ ക്രീവിംഗിലുള്ള കാർവിംഗിലുള്ള മാങ്ങയായ ആണ്. അതൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത് എത്ര പേർക്കറിയാം എന്നുള്ളത് എനിക്കിപ്പോഴും അറിയത്തില്ല. വൈ? ബിക്കോസ് കുറേ പേരൊക്കെ അത് വെറുതെ കളിക്കി കൊണ്ടുപോയതാണ് അല്ലാന്നുണ്ടെങ്കിൽ തമാശയ്ക്കൊരു ജോക്ക് ഫോർ എ മെറ്റ് ഗാല. റിയലി ഗൈസ്, അങ്ങനെ ഒരു മെറ്റ് ഗാല ഇവൻറ്റിന് നമ്മളങ്ങനെ തമാശയായിട്ടും അതും ഫ്രണ്ട് ഫ്രം ഇന്ത്യ, വി കെൻ നോട്ട് ബിലീവ് ഇറ്റ്. അപ്പോൾ അതിൻ്റെ റൂട്ട്സും കാര്യങ്ങളും ഒക്കെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പുറത്തിറങ്ങുന്നുണ്ട്, ഒരുപാട് എക്സ്പ്ലനേഷൻസ് പുറത്തിറങ്ങുന്നുണ്ട്. അതിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇത് നമ്മുടെ വെസ്റ്റ് സൈഡിൽ, നാട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ വെസ്റ്റ് സൈഡിൽ അൽഫോൻസോ മാങ്ങയുടെ അവൈലബിലിറ്റി കുറവൊന്നും കൊണ്ടല്ല ഈ ഒരു മാങ്ങ കൊണ്ടുപോയേക്കുന്നത്. ഒത്തിരി പേര് അങ്ങനെ പറയുന്നുണ്ട് അതിൻ്റെ സ്കേഴ്സ് ആയിട്ടുള്ള അതല്ലാന്നുണ്ടെങ്കിൽ നാട്ടിൽ അവൈലബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് അത് പോർട്രേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബേസിക് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഇന്ത്യയുടെ നാഷണൽ ഫ്രൂട്ടാണ് ഈ മാംഗോ എന്നുള്ളത്. അത് മാത്രമല്ല ഒത്തിരി ഡീപ്പായിട്ടുള്ള കൾച്ചർ സിഗ്നിഫിക്കൻസ് ആൻഡ് ഓൾസോ എന്താണ് ഒരു അബണ്ടൻസ് സിംബലൈസ് ചെയ്യാനായിട്ട്, നമ്മൾ ആ ഒരു റിച്ച്നെസ്സും അബണ്ടൻസ് സിംബലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവം, ലക്ഷറി സിംബലൈസ് ചെയ്യുന്ന സംഭവമാണ് മാങ്ങ എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എന്താണ്, എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ നാഷണൽ ഫ്രൂട്ടായിട്ട് ഈ ഒരു ഫ്രൂട്ട് സെലക്ട് ചെയ്തത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു റെപ്ലിക്ക ആയിട്ടാണ് ഈശ അംബാനി ഈ ഒരു സംഭവം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് 20 വർഷത്തോളം പഴക്കമുള്ള എന്താണ് ഒരു മെറ്റലിൽ ചെയ്തെടുത്തിരിക്കുന്നത്. ഏകദേശം 95 ലാക്സ് ഇഫ് ഐ എം നോട്ട് റോങ് അതാണ് അതിൻ്റെ എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള പ്രൈസ് എന്നുള്ളത്. അതെ, അപ്പോൾ ആ ഒരു ആർട്ട് വർക്ക്, സോ ഇറ്റ്സ് എ പീസ് ഓഫ് ആർട്ട്, ആ ഒരു ആർട്ട് വർക്ക് ഒരുപാട് മീനിങ്ങോട് കൂടി തന്നെയാണ് മെറ്റ് ഗാലയിൽ എത്തിയിരിക്കുന്നത്. അങ്ങനത്തെ ആ മെറ്റ് ഗാല വിശേഷങ്ങളൊക്കെ എനിക്ക് റാപ്പപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അതൊരു കൾച്ചറൽ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ഇങ്ങനെ ഫോം ആവുമ്പോൾ ഓരോ ആർട്ടിസൻസും ആൻഡ് ഓൾസോ ഓരോ വ്യക്തികളും തന്നെ ആ ഒരു ഇവൻറ്റിനെ മനോഹരമാക്കിയതുപോലെ നമുക്ക് ഫ്രം ഇന്ത്യ പോയ എല്ലാവരും തന്നെ മാക്സിമം ഹൈ ലെവലിൽ തന്നെ നമ്മുടെ രാജ്യത്തെ പ്ലേസ് ചെയ്തു എന്നുള്ളത് സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. ലെറ്റ് ഇറ്റ് ബി ദ ആർട്ട് ദേ ബ്രോട്ട്, ബട്ട് ലെറ്റ് ഇറ്റ് ബി ദ വേ ദേ ആർ, അവരെങ്ങനെ പെർഫോം ചെയ്തു അതൊന്നുമല്ല, അവരവ കൊണ്ടുപോയ ആർട്ട് പീസ് ഓഫ് ആർട്ട് എന്ന് പറയുന്നത് പ്യുവർ ആർട്ടിസൻസിനെ, നമ്മുടെ നെയ്ത്ത് ഗ്രാമങ്ങളും അതേപോലെ തന്നെ നെയ്ത്തുകാർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരുപാട് സ്വദേശി പ്രോഡക്ട്സും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഓൺ എ ഗ്ലോബൽ സ്റ്റേജ് ഈ കാര്യങ്ങളൊക്കെ ഡിസ്കഷനിൽ വരുമ്പോൾ നമ്മളും ചിന്തിക്കേണ്ട സമയമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു ഇൻഫർമേഷൻ കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറയുകയാണ്. ഇനിയിപ്പോൾ 917 ഈവനിങ്സിൽ

ടൈമിൻ്റെ വിശേഷങ്ങളും ഒരുപാട് ഫൺ എൻ്റർടൈനിങ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുമായിട്ട് കേട്ടുമുട്ടാം. അപ്പോഴത്തേക്ക് ഒരു ചെറിയ ടാറ്റ ബൈ ബൈ പറയുന്നു. സീ ഓൾ സൂൺ. അഷ്ടമിയെ ജോയിൻ ചെയ്യുന്നതായിരിക്കും മാറ്റിനി മാസപ്പൽ.

0: കതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: സുനോ അപ്ഡേറ്റ്സ്.
2: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. ഓൾഡ് ദോഹ പോർട്ട് സംഘടിപ്പിക്കുന്ന മൂന്നാമത് ഫിഷിംഗ് കോമ്പറ്റീഷൻ മെയ് 13 തീയതി ആരംഭിക്കും. മെയ് 13 മുതൽ 16 തീയതി വരെയാണിത്. രാജ്യത്തിന്റെ സമ്പന്നമായ മത്സ്യബന്ധന പാരമ്പര്യം ആഘോഷിക്കുന്ന മത്സരമാണിത്. ഖത്തറിൽ നാളെ മുതൽ ശക്തമായ കാറ്റിനും ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം. അമീർ കപ്പിന്റെ കലാശ പോരാട്ടം മെയ് 9 ഖലീഫ സ്റ്റേഡിയത്തിൽ നടക്കും. 35th ദോഹ അന്താരാഷ്ട്ര പുസ്തകോത്സവം മെയ് 14 ആരംഭിച്ച് 23 തീയതി വരെ ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ നടക്കും. വിവിധ മന്ത്രാലയങ്ങൾ, ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, എംബസികൾ എന്നിവയുടെ പങ്കാളിത്തവും ഇത്തവണയുണ്ടാകും. രാവിലെ 9 മുതൽ രാത്രി 10 വരെയാണ് സന്ദർശക സമയം. വെള്ളിയാഴ്ചകളിൽ ഉച്ചയ്ക്ക് 3 മുതൽ രാത്രി 10 വരെയും പ്രവേശനം ഉണ്ടാകും. പുസ്തക പ്രദർശനത്തിനും വിൽപ്പനയ്ക്കും പുറമെ എഴുത്തുകാർ പങ്കെടുക്കുന്ന പ്രഭാഷണങ്ങൾ, സെമിനാറുകൾ, ശില്പശാലകൾ എന്നിവയും നടക്കും.
0: സുനോ

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari, world class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

ഓറഞ്ചും മറിയം ജോസിൽ നിന്നും ഒരു സൂപ്പർ സോങ് കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം. വെൽക്കം വെൽക്കം, ദിസ് ഇസ് ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ, റേഡിയോ സനോ 91.7 FM. അങ്ങനെ നമ്മൾ ഈ ഒരു ഈവനിങ് ഡ്രൈവിൽ നിങ്ങളുടെ കൂടെ ദാദാ മാറ്റിനി മാഷപ്പിന്റെ ഈ ഒരു സമയത്ത് ചില ചോദ്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. പക്ഷെ ചോദ്യത്തിന് മുൻപുണ്ടല്ലോ ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ സ്പെഷ്യൽ വിഷ് കൊടുക്കാനായിട്ടുണ്ട്. ഞാൻ കുറച്ച് മുമ്പ് പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, ആ അടിപൊളി കേട്ടോ ആ പാട്ടായിരുന്നു, സത്യത്തിന് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ആക്ച്വലി എനിക്ക് തോന്നിപ്പോയി, കാരണം അതിലെ വരികൾ തന്നെ അങ്ങനെയായിരുന്നു. ഇവളാ കിട്ടിയോളൂ എന്ന് പറയുന്ന ആ വരികളില്ലേ, അത് പക്ഷേ ഹസ്ബൻഡല്ല ചോദിച്ചത്, അതുകൊണ്ട് എനിക്കത് പ്ലേ ചെയ്യാൻ പറ്റാണ്ടായിപ്പോയി. പക്ഷെ എന്തായാലും ഈ ഒരു വിഷ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് നല്ല ഏറ്റവും പുതിയ ഒരു ഒരു മെമ്പർ ഫാമിലിയിലേക്ക് വന്നിട്ടുള്ള ഒരു ബേബി ഗേളിന് വേണ്ടിയിട്ടും അമ്മയ്ക്ക് വേണ്ടിയിട്ടുമാണ്, അതിനോടൊപ്പം തന്നെ ബാക്കി ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയിട്ടും. സോ ഈ വിഷ അങ്ങ് ബാംഗ്ലൂരിൽ നിന്നും ഇങ്ങ് ഖത്തറിലേക്ക് എത്തുമ്പോൾ ഖത്തറിലെ നമ്മുടെ സൗമ്യ ചേച്ചിക്കും സുമേഷ് ഏറിനും വേണ്ടിയിട്ട്, മക്കൾ ഓൾറെഡി ഇവാനും ഇഷാനും ഇളയ അനിയത്തിക്കുട്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു, അങ്ങനെ ചെറിയ ബേബി ഡോൾ ഇപ്പം എത്തിയിരിക്കുകയാണ് വീട്ടിലേക്ക്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊരു വിഷസ് അറിയിക്കണേന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂരിൽ നിന്നും സച്ചിനും ആർച്ചയുടെയും മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഈ കുഞ്ഞിനെ വിളിക്കുന്ന പേരെന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, പേര് പവിഴമല്ലി. എന്ത് രസമുണ്ടല്ലേ, അതായത് വീട്ടിൽ വിളിക്കുന്ന ഇപ്പോഴത്തെ താൽക്കാലികമായി വിളിക്കുന്ന ഒരു പേര്. എനിക്ക് പെട്ടെന്ന് ഈ ഒരു പാട്ട ഓർമ്മ വന്നത് മനസ്സിൽ, എന്താണെന്നറിയത്തില്ല. പക്ഷേ എന്തൊക്കെയാണെങ്കിലും വിഷസ് പറഞ്ഞുകൊണ്ട് കൺഗ്രാചുലേഷൻസ് പറഞ്ഞുകൊണ്ട് എനിക്ക് വേറൊരു പാട്ടും കൂടി വെച്ച് കൊടുക്കാനായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു സോങ് തന്നെ വേണം, ഇത് ഞങ്ങളുടെ ഫേവറേറ്റ് സോങ് ആണെന്ന് പറഞ്ഞു.

അപ്പൊ ഈ പാട്ട് എന്തായാലും വരുന്നുണ്ട്, ഓൺ ദ വേ ആണ്. സോ കൺഗ്രാറ്റുലേഷൻസ് ടു ദ ന്യൂ പേരൻസ് പറയാൻ പറ്റുമോ, ഒന്ന് രണ്ട് മൂന്നാമത്തെ പേരൻ്റല്ലേ, ബട്ട് സ്റ്റിൽ കൺഗ്രാറ്റുലേഷൻസ് ടു ദം. ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് നേരെ നമ്മുടെ ചോദ്യത്തിലേക്ക് പോകണം. അപ്പൊ ചോദ്യത്തിലേക്ക് പോകുന്ന സമയത്ത് എന്റെ ഇന്നത്തെ ക്വസ്റ്റ്യൻ, മിസ്സിംഗ് വേർഡ് ഒരു പാട്ടിൽ നിന്നും കണ്ടുപിടിക്കുക എന്നതാണ്. അപ്പോൾ ഇന്നത്തെ എന്റെ ചോദ്യം ദാ പിടിച്ചോ.

അവിടെ എന്താണ്? ആ ഒരു വേർഡ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ, ആ ഗ്യാപ്പിൽ വരുന്ന വേർഡ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ വേഗം മെസ്സേജ് അയച്ചോ 5000917 ലേക്ക്. ഒന്നുകൂടി കേൾപ്പിച്ചു തരാം.

ഇവിടെയാണ് വേർഡ്. അപ്പോ ആൻസേഴ്സ് പോന്നോട്ടെ 5000917 ഇത്തവണത്തെ ആ ഒരു കപ്പൽ എൻട്രി ടിക്കറ്റ് മൂവി ടിക്കറ്റ് ആർക്കാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം. അപ്പോഴേക്കും മാത്നി മാഷപ്പിൽ അടുത്ത ചോദ്യവുമായിട്ട് ഇതിന്റെ ആൻസറുമായിട്ട് വരുന്ന സമയത്ത് നമുക്ക് നല്ല പാട്ട് കേട്ടിങ്ങനെ ഇരിക്കാം. സോ കീപ് ലിസണിങ്.

0: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
1: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അഫ്സൽ.
4: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ 91.7 കേട്ട്.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, ചോദ്യത്തിനുള്ള ആൻസർ പറയാനായിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പം ഒരുപാട് പേരുടെ മെസ്സേജസ് ഉണ്ട്. യെസ്, ഇന്നത്തെ ഈ ഒരു ചോദ്യം ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫേവറേറ്റ് സോങ് ആണ് കേട്ടോ ഇത്. ആളെ സജസ്റ്റ് ചെയ്തിട്ടാണ് പെട്ടെന്ന് ഞാൻ ആ ഒരു പാട്ടെടുത്തതും. അത് വേറൊരു കാര്യമുണ്ട് ഇതിൻ്റെ പിന്നിൽ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യം, ആ ചോദ്യത്തിലേക്ക് തന്നെ നമുക്ക് പോകാം. അപ്പൊ ക്വസ്റ്റ്യൻ ഇതായിരുന്നു.

0: ഇവിടെ എന്താണ് വാക്ക്?
1: നാം കണ്ട സ്വപ്നങ്ങൾ പോ.
0: ആ ഒരു വാക്ക് ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ പല പല പല പല ആൻസേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. നക്കീൽ പറയുന്നു ദീപങ്ങളല്ലേ. ആ ആനന്ദും അത് തന്നെ ചോദിക്കുന്നത്, ദീപങ്ങളാണോ? അതിട്ട് ജെറിയുടെ ആൻസർ അത് തന്നെയാണ്. അൻസറിന്റെ ആൻസർ തീരങ്ങളല്ലേ എന്നാണ്. അടുത്തത് ജസ്റ്റിനും ജിഷ്ണുവും ഡെയ്സനും ഒക്കെ ആ ഒരു ആൻസറാണ് പറഞ്ഞിരിക്കുന്നത്. മെലീഷ പറഞ്ഞിരിക്കുന്നത് നേരത്തിൽ എന്നാണ്. ഗോകുലിന്റെ മെസ്സേജ് വന്നിരിക്കുന്നത് ഗോകുൽ ഫ്രം തിരുവനന്തപുരം എന്ന് വിളിച്ചോളൂ കേട്ടോ, കുഴപ്പമില്ല എന്ന്. ആഹാ, ഓക്കെ, ദീപങ്ങൾ എന്നാണ് ഗോകുൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഒന്നുകൂടെ പ്ലേ ചെയ്യോ ഈ സോങ് കഴിയുമ്പോൾ. അയ്യോടാ, എന്താണ് ഒന്നുകൂടെ പ്ലേ ചെയ്യാൻ പറഞ്ഞത്? ചോദ്യമായിരുന്നോ? സോറി കേട്ടോ, ഞാൻ ആ മെസ്സേജ് ഇപ്പോഴാണ് കാണുന്നത്. ഷാഫി പറയുന്ന മോഹങ്ങൾ എന്നാണ്. ഇപ്പൊ ദീപങ്ങൾ, തീരങ്ങൾ, മോഹങ്ങൾ, മൂന്ന് ഇതായല്ലോ. അടുത്തത് റംഷീന പറയുന്നതും റിയാസ് പറയുന്നതും ഒക്കെ ഇത് തന്നെയാണ്. ഇതാരാണ്? ഷിബു. ആൻഡ് ജസീറിന്റെ ആൻസർ വന്നിട്ടുണ്ട്. ജസീർ പറഞ്ഞിരിക്കുന്നത് ആൻസർ നേരത്ത് എന്നാണ്. ഓക്കെ, ശരി. കണ്ണെത്ത ദൂരത്തെ ദൂരത്ത് എന്ന് പറഞ്ഞിരിക്കുന്നു. കണ്ണെത്ത ദൂരത്തോ? ഓക്കെ, കഞ്ചിമ്മം കഴിഞ്ഞിട്ടുള്ള വാക്കാണ് കേട്ടോ ഞാൻ ചോദിച്ചത്, ബൈ ദ വേ. കുഴപ്പമില്ല. ദീപങ്ങൾ, ഓക്കെ. ദൃശ്യ, എ എസ്, ഹിഷാം, ഇവരൊക്കെ ആൻസേഴ്സ് അയച്ചിട്ടുണ്ട്. ഖാൻ ബോസ്കോ പറഞ്ഞിരിക്കുന്ന നേരങ്ങൾ എന്നാണ്. ഡാനി ജോർജ് പറഞ്ഞിരിക്കുന്നത് ദീപങ്ങൾ എന്നാണ്. അതുകഴിഞ്ഞ് തീരങ്ങളിൽ നിന്നാ മുഹമ്മദ് ജവാദിന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. റസാഖ് റാസിയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് ആൻസർ എന്ന് കറക്റ്റ് ആയിട്ട് നോക്കിയാലോ?

അപ്പൊ എന്താണ് ആൻസർ അത് കിട്ടിയല്ലോ. സോ ബേസിക്കലി ദീപങ്ങൾ എന്നതാണ് റൈറ്റ് ആൻസർ. ഇനി ഈ റൈറ്റ് ആൻസർ അയച്ചവരിൽ നിന്നും ഞാൻ ചിലരേക്ക് ഒന്ന് സെലക്ട് ചെയ്യട്ടെ, കാരണം കുറച്ചധികം ടിക്കറ്റുകൾ കയ്യിലുള്ളതുകൊണ്ട് ആർക്കൊക്കെ കൊടുക്കേണ്ടി എന്ന് നോക്കട്ടെ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് നേരെ ആ പാട്ടിലേക്ക് പോകാം. ഞാൻ കുറച്ചും പറഞ്ഞ പോലെ എന്റെ ഫ്രണ്ടിന്റെ ഏറ്റവും ഫേവറേറ്റ് സോങ് ആണ്. സോ അച്ചു ദിസ് സോങ് ഇസ് ഫോർ യു.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം. ഒരിഡോ ആപ്പിലൂടെ എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ് ഐറ്റംസ്, ഫുഡ് വെയർ, ബാഗ്സ് ആൻഡ് ഫാഷൻ ഐറ്റംസ്, 10, 15, 20, 25, 30 പോക്കറ്റ് സേഫ് ആക്കാം, ഷോപ്പിംഗ് ഉഷാറാക്കാം. അതെ, ഖത്തർ കാത്തിരുന്ന ആവേശകരമായ ഷോപ്പിംഗ് ഉത്സവം സഫാരിയിൽ മെയ് 4 മുതൽ 10, 15, 20, 25, 30 റിയാൽ ആഘോഷം. നിത്യോപയോഗ സാധനങ്ങൾ മുതൽ ഫാഷൻ ഐറ്റംസ് വരെ എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം.
2: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
3: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
4: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസ്.

0: ജനനായകനിലൊരു ബ്യൂട്ടിഫുൾ സോങ് കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം. ആൻഡ് ഇൻ ബിറ്റ്വീൻ നമുക്കൊന്ന് ഗോൾഡ് റേറ്റ് എത്രയാണെന്ന് അറിഞ്ഞാലോ.
1: Today's Gold Rate Update brought to you by Sky Jewelry. Get attractive offers on the 22nd of every month with Sky Festival of 22 only at Sky Jewelry.
0: ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് ഇങ്ങനെയാണ്. 24 ക്യാരറ്റ് ഗോൾഡിന് 565.50 കത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡിന് 521.0 കത്തറിയാൽ, ആൻഡ് 21 ക്യാരറ്റ് ഗോൾഡ് 494.50 കത്തറിയാൽ, 18 ക്യാരറ്റ് ഗോൾഡ് 426.50 കത്തറിയാൽ. അപ്പൊ ഈ ഒരു ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ് പറഞ്ഞുകൊണ്ട് നേരെ ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റെഡി ആണോ? നിങ്ങൾ റെഡി ആണോ? ഗെയിം ടൈമിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ ചോദ്യത്തിൽ ഒരുപാട് പേര് ആൻസർ പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് ചില ആൾക്കാരെയൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്തത്. ഇനി അടുത്തതും കൂടി ആർക്കാ പറയുന്നതെന്ന് നോക്കട്ടെ. അപ്പൊ അതാ കേട്ടോളൂ. ഇതിനിടയിൽ ഒരു വേർഡ് ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്, അത് ഏതാണെന്ന് കണ്ടുപിടിക്കാം. വളരെ വളരെ വളരെ പെട്ടെന്നായിരുന്നില്ലേ? ഒന്നുകൂടെ കേട്ടു വയ്ക്കോ. ഇവിടെ എന്താണ് ആൻസർ കിട്ടിയാൽ വേഗം മെസ്സേജ് അയക്കാൻ മറക്കണ്ട കേട്ടോ. 5000917 ലേക്ക് ഒന്നോടി കേൾപ്പിച്ചു തരാം. അപ്പൊ പോന്നോട്ടെ, ആൻസേഴ്സ് പോന്നോട്ടെ. 5000917 ലേക്ക്.

0: Sono. 91.7 FM. Radio
1: Sono. Qatar's happiness frequency.
2: Radio Sono.
3: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
5: നമസ്കാരം, ഞാൻ ഇന്ദ്രജിത് സുകുമാരൻ.
6: യു ആർ ലിസണിംഗ് ടു റേഡിയോ
5: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: This is only on
0: Radio Suno 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
7: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: ചെന്നൈ ബീറ്റ്സ്
1: തമിഴ് ഹിറ്റ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കളുണ്ട്.

വെൽക്കം ബാക്ക്. ഒരു ചോദ്യം ചോദിച്ചു, അതിനുള്ള റൈറ്റ് ആൻസേഴ്സ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേരാണ് ഇവിടെ ആൻസർ അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും മാഗ്നി മാഷപ്പിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. അപ്പൊ എന്തായാലും അവിടെ വരുന്നത് എന്താണ്, എന്ത് ശ്രുതിയായി തീർത്തു എന്നാണ് ആൻസർ എന്ന് നമുക്ക് നോക്കാം. എന്നതാണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. പക്ഷെ എല്ലാവരും റൈറ്റ് ആൻസർ അയച്ചു കേട്ടോ. അടിപൊളി, ഇവിടെ അറബിക്ക് വരെ പേര് എഴുതിയിട്ടാണല്ലോ അയച്ചിരിക്കുന്നത്. അടിപൊളി. റിഞ്ചു, ഹിഷ, മനോജ്, സുനീഷ്, റിയാസ്, സി കെ, ജാബു, റിഷാൽ, എ എസ്, മൈക്കത്തറോ, അതാരണാവോ, കൃഷ്ണചന്ദ്രനാണോ, ഓക്കെ, ദിലീപ്, സുരയ്യ, ദൃശ്യ, നഖീൽ, ജാസർ, ജോസ്, ജോർജ്, ഇതാരാണ്, രണ്ട് കൈയൊക്കെ വെച്ചിട്ടിങ്ങനെ ഹോപ്പൊക്കെ തന്നിട്ടുണ്ട്, ഓക്കെ, വിവേക്, റാഷിദ്, ജിഷ്ണു, ജയൻ, ജിഷാദ്, സിബു, അതിനിടയിൽ മുഹമ്മദ് ജാവദ്, എല്ലാവരുടെയും മെസ്സേജ് ഞാൻ കണ്ടു കേട്ടോ. അപ്പം എന്തായാലും റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഈണം എന്ന് തന്നെയാണ്. ഇതിപ്പം ഭയങ്കര പ്രശ്നമായല്ലോ. എല്ലാവരുടെയും ഈ പറഞ്ഞ പോലെ കുറച്ചധികം റൈറ്റ് ആൻസേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ആരും ഇത്തവണ തെറ്റിച്ചിട്ടില്ല. ആദ്യത്തേലും മാത്രമേ കുറച്ച് തെറ്റുത്തരങ്ങൾ വന്നിട്ടുള്ളൂ. ഞാനപ്പോൾ ഒന്നുകൂടി ഒന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് ആർക്കൊക്കെയാണ് ആ ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കേണ്ടതെന്ന് ആലോചിക്കട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നോളൂ, സന്ദീപ് വരുന്നതായിരിക്കും. ഒരുപാട് വിശേഷങ്ങളും അതുപോലെ T20 അപ്ഡേറ്റുകളുമായിട്ട് ഇന്ന് സൂപ്പർ ഒരു മാച്ച് നടക്കാൻ പോവാണ്. അതിൻ്റെ വിശേഷങ്ങളുമായി വിൽ ബി ഓൺ.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings. Presented by Joy Alukas, world's favorite jeweler.
1: Powered by
2: Khattarinde Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine ruchi ariyam. Call 4000-1707.
1: In association with
0: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
1: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
0: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവരി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ.
3: ആൻഡ്
4: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
5: ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. അമേസിംഗ് ആയിട്ടുള്ള ഒരു ഈവനിങ് വിഷസ് ദാ നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് സദീപാണ് ജോയിൻ ചെയ്യുന്നത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോസ് 91.7 എഫ് എം എൽ. ഇത് 917 ഈവനിങ്സിന്റെ ടൈമാണ്. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഈവനിങ് വിഷസ് ദാ നിങ്ങളുടെ അരികിലേക്ക് പതിവ് പോലെ തന്നെ എത്തിച്ചുകൊണ്ട് ഒരുപാട് നല്ല പാട്ടുകളും ഒത്തിരി ഒത്തിരി ഒത്തിരി അപ്ഡേഷൻസുമായിട്ട് നിങ്ങളുടെ കൂടെ ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ ഇന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു അതിഗംഭീരമായിട്ടുള്ള മാച്ചിന്റെ അപ്ഡേറ്റ്സ് അറിയാറായി വെയിറ്റിംഗ് ആണെന്നറിയാം. അതിലോട്ടൊക്കെ ഞാൻ വരാം. ബട്ട് ദെൻ ഈ ഒരു പോയിന്റിൽ മെയ് 6 ബുധനാഴ്ച ദിവസം, ഇനിയിപ്പോൾ ഒരു ദിവസവും കൂടെ കഴിഞ്ഞാൽ നമ്മൾ നേരെ കടക്കുന്നത് ഒരു വീക്കെൻഡിലേക്കാണ്. സോ പ്ലാനിങ്സ് ഒക്കെ ഇപ്പോഴേ തുടങ്ങിയാലേ കാര്യങ്ങളൊക്കെ നമ്മുടെ ആ ഒരു പ്ലാനിങ് അനുസരിച്ച് മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പോൾ ആ പ്ലാനിങ്ങൊക്കെ ആയിട്ട് ഞാൻ കൂടെ കൂടുമ്പോൾ ലെറ്റ്സ് പ്ലാൻ ഇറ്റ് ടുഗദർ എന്ന് പറയുന്നു. ആൻഡ് എവിടെ നമ്മുടെ ഗുഡ് ഈവനിങ് വിഷസ് ആ ഒരു വിഷന് കൂടെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. എന്താണ് ഇപ്പോഴത്തെ കറണ്ട് അപ്ഡേറ്റ് എന്ന് അങ്ങോട്ട് കൂടി ചോദിക്കുകയാണ്. വൈ? ബിക്കോസ് ഡെയിലി ഞാൻ തന്നെ ഇങ്ങനെ അപ്ഡേറ്റ് പറഞ്ഞുകൊണ്ടിരുന്നാൽ ശരിയാവില്ലല്ലോ. നിങ്ങളുടെ അപ്ഡേറ്റ്സും വിശേഷങ്ങളൊക്കെ അറിയാനും കൂടിയാണ് ഞാൻ ആ ഡ്രൈവിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിഷസ്, എന്തെങ്കിലും സ്പെഷ്യൽ ഡേ വിഷസ് ഉണ്ട്, ബർത്ത്ഡേ വിഷ്, വെഡിങ് ആനിവേഴ്സറി വിഷ്, മറ്റ് സ്പെഷ്യൽ ഡേ വിഷുകൾ എല്ലാം ഇങ്ങ് പോന്നോട്ടെ. 5000-0917 ബ്യൂട്ടിഫുൾ ഡേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആ ഒരു ഈവനിങ് വിഷ് ചെയ്തുകൊണ്ട് സന്ദീപാണ് കൂടെ ഉള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോസ് 91.7 എഫ് എം എൽ. കേട്ട് കേട്ട് കൂട്ടുകൂടാം. ആ ഒരു മനോഹരമായിട്ടുള്ള ട്രാക്ക് ചാർലി എന്ന സിനിമയ്ക്ക് വേണ്ടി ദുൽഖർ സൽമാൻ പാടിയിരിക്കുന്ന ആ ഒരു പാട്ട് നൽകിക്കൊണ്ട് തന്നെ ഈ ഒരു ബ്യൂട്ടിഫുൾ ഈവനിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു വിത്ത് യു ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ 91.7 എഫ് എം റേഡിയോ സുനോയിൽ.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
3: Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
4: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 9:24 യു ഹാവ് ടൂൺഡ് ഇൻ ടു ഖത്താർസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Enjoy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിങ്ങിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
7: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവരി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ.
8: ആൻഡ്
9: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
10: Welcome, welcome, welcome back. Radio Sonar 91.7 FM. Everybody's waiting the ear sound again. ഓഫ് കോഴ്സ് ഐ പി എൽ T20 അപ്ഡേറ്റിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഈ ഒരു ടൈം. വാട്ട് എ ഗെയിം എന്ന് തന്നെ ചോദിക്കണം. കാരണം അത്ര ഗംഭീരമായിട്ടുള്ള ഒരു റൺ റേറ്റോട് കൂടി മുന്നോട്ട് പോകുന്ന ഒരു കളി. എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം ഇതുവരെ ഇന്ന് വരെ ഇല്ലെങ്കിൽ റൺ റേറ്റ് എത്ര അധികം പോയിട്ടുള്ളത്. ആദ്യത്തെ ആ ഒരു ഘട്ടത്തിൽ ഏറ്റവും മനോഹരമായിട്ട് പെർഫോമൻസ് തന്നുകൊണ്ടിരിക്കുകയാണ്. വിശേഷങ്ങളിലൊക്കെ പോകാനായിട്ട് ഒത്തിരി പേര് ദാ ഒരു സ്കോർ അറിയാനായിട്ട് ഇവിടെ മെസ്സേജസ് ഇങ്ങനെ അയക്കുന്നുണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഐ പി എൽ സ്കോർ
11: Update. T20 Score Update. Brought to you by
12: ഖത്തറിലെ ബെസ്റ്റ് കുൽഫി ടേസ്റ്റ് ചെയ്യണോ എങ്കിൽ പോന്നോളൂ ബ്രൂക്സ് കഫേയിലേക്ക്. മത്തർ കദീൻ വക്ര, VFS ഗ്ലോബൽ സെന്ററിന് സമീപം, ഉഗ്മ ബിൻ നാഫി മെട്രോ സ്റ്റേഷൻ. ഫോളോ ചെയ്യൂ ഇൻസ്റ്റാ ബ്രൂക്സ് കഫെ ഖത്തർ, സെർവിംഗ് ഹാപ്പിനെസ്. കോ-പ്രസന്റഡ് ബൈ
13: ഇബാദ് സ്പോർട്സ്. ഗിയർ അപ്പ്, ഗെയിം ഓൺ. ഓൾ യുവർ സ്പോർട്സ് നീഡ്സ് അറ്റ് വൺ പ്ലേസ്. ഇബാദ് സ്പോർട്സ്, ബ്രാൻഡ് ഓഫ് അച്ചീവ്മെന്റ്സ്. കോൺടാക്ട് 7733-9198.
14: In association with
15: ക്രീസിൽ ബൗണ്ടറികൾ പായുമ്പോൾ അസൽ ഡിസി രുചിയുമായി ഡിസി ദാബ, ബിൻ മുഹമ്മദ്, ഹവോൾ മോൾ ആൻഡ് മോൾ ഓഫ് ഖത്തർ.
10: No matter what exactly the team goes there, എൻ്റെ എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എല്ലാ ടീമിനും ആ ഒരേ എക്സൈറ്റ്മെൻറ്റ് തന്നെയായിരിക്കും പോകുന്നത്. അതുകൊണ്ട് ആർക്കും സംശയം തോന്നുന്നുണ്ടാ ഞാൻ ഏത് ടീമിൻ്റെ കൂടെയാണെന്നുള്ളത്. ബിക്കോസ് പേഴ്സണലി ഇത് ആ മെസ്സേജസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, സന്ദീപ് ശരിക്കും ഏത് ടീമിൻ്റെ കൂടെയാണെന്നുള്ളത്. പക്ഷേ ദാറ്റ് ഇസ് നോട്ട് ദ ക്വസ്റ്റ്യൻ. ദാ ഓരോ ടീമുകളും തന്നെ അവരുടെ സ്ട്രെങ്ത് നമുക്ക് മുന്നിലേക്ക് എത്തിക്കുമ്പോൾ ഇന്നതാ രണ്ട് അതിഗംഭീരമായിട്ടുള്ള ടീമുകൾ, പഞ്ചാബ് ആൻഡ് ഓൾസോ ഹൈദരാബാദ്, അവരുടെ അടിപൊളിയായിട്ടുള്ള പെർഫോമൻസ് നമ്മുടെ അരികിലേക്ക് എത്തിക്കുകയാണ്. ഐ പി എല്ലിലെ 49-ാമത്തെ മാച്ച് ഹൈദരാബാദ് ആൻഡ് പഞ്ചാബ് ചേർന്ന് ദേ നമുക്ക് മുന്നിലേക്ക് എത്തിക്കുമ്പോൾ ഹൈദരാബാദ് സ്റ്റേഡിയം ഇസ് എ ലിറ്റിൽ ബിറ്റ് എക്സൈറ്റഡ് ആൻഡ് ഓൾസോ അവർ എക്സൈറ്റ്മെൻറ്റ്. തീർച്ചയായിട്ടും പഞ്ചാബ് ടോസ് വിൻ ചെയ്ത് ബൗൾ ചെയ്യാൻ ചൂസ് ചെയ്തത് തൊട്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ഹൈദരാബാദ് ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ അവരുടെ ആ ഒരു സ്റ്റാർട്ട് തുടങ്ങി വെച്ചു എന്നുള്ളത് നമുക്ക് പറയാം. കാരണം കറൻറ്റ് റൺ റേറ്റ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ഒരു ഫാക്ട് നമുക്ക് മനസ്സിലാവും. 15.43 ആണ് ആൻഡ് ഇറ്റ് വെൻറ്റ് അപ് ടു 16, ഇഫ് ഐ എം നോട്ട് റോങ്. കുറച്ച് മുന്നേ വരെ നോക്കുമ്പോൾ 16 വരെ പോയിട്ടുണ്ടായിരുന്നു ആ ഒരു റൺ റേറ്റും കാര്യങ്ങളും ഒക്കെ തന്നെ. അപ്പോൾ പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ റൺസ് എടുക്കുന്നു. ഇപ്പോൾ കുറച്ച് അധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയവും കൂടിയാണ്. വിക്കറ്റ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ വിക്കറ്റുകൾ ഇങ്ങനെ നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു കാര്യവും കൂടിയുണ്ട്. ഓൺ ക്രീസ് ഇപ്പോൾ എന്തായാലും ട്രാവിസ് ഹെഡും ഇഷാൻ കിഷ്ണുമാണ് ഉള്ളത്. സോ രണ്ടുപേരും കൂടി ഇനി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കി എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്, അറിയേണ്ടതായിട്ടുണ്ട്. സോ ബാക്ക് ടു ബാക്ക് അങ്ങനെ ഒരു വിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ പോയാൽ നമുക്കത് ബുദ്ധിമുട്ടായി മാറാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് ഓർപ്പിച്ചുകൊണ്ട് തന്നെ ദാ 3-ാമത്തെ ഓവർ കഴിഞ്ഞ് ഓൾമോസ്റ്റ് 4th ഓവറും കംപ്ലീറ്റ് ആവുന്നു. 2 ബോളുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. 54 റൺസ് ഒരു വിക്കറ്റ് നഷ്ടത്തിലാണ് ഇപ്പോൾ ഹൈദരാബാദ് ടീം പോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു റൺ റേറ്റ് തന്നെ സെറ്റ് ചെയ്തു ആദ്യമേ എന്നുള്ളതാണ് ഹൈദരാബാദിൻ്റെ പ്രത്യേകത. ഹൈദരാബാദ് സ്റ്റേഡിയം ആൻഡ് അവരുടെ ആ ഒരു സപ്പോർട്ട് കാര്യങ്ങളൊക്കെ തന്നെ നെക്സ്റ്റ് ലെവലിൽ മുന്നേറുമ്പോൾ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങളുടെ അരികിലേക്ക് റൈറ്റ് ആയിട്ട് എത്തിച്ചുകൊണ്ട് സന്ദീപാണ് കൂടെ ഉള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. നമുക്കൊരു ബർത്ത്ഡേ വിഷ് വന്നിട്ടുണ്ട്, ആ ഒരു ബർത്ത്ഡേ വിഷിലേക്ക് ഞാൻ വരാം. ബട്ട് എന്താ ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് കടക്കുന്നു. ദിസ് ഇസ് ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.67 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
1: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാ ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
5: 917 Evenings.

0: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോണ 91.7 FM വിത്ത് 917 ഈവനിങ്സിന്റെ ടൈം ആണ്. സന്ദീപ് ആണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. വെല്ല, ഈ ഒരു ടൈമിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റിലോട്ട് കടക്കേണ്ടതായിട്ടുണ്ട്. ബട്ട് ദെൻ അപ്ഡേറ്റ്സിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ ദർ ഇസ് എ ബർത്ത്ഡേ വിഷ് വെയ്റ്റിംഗ് ഫോർ മീ ടു വിഷ്. അപ്പോൾ ആ ഒരു വിഷസിലേക്ക് ഇതാ പോകുമ്പോൾ മെസ്സേജ് അയച്ചേക്കുന്നത് റിയാസ് ആണ് ഫ്രം കൂർഗ്. ഐ എം റിയാസ് ഫ്രം കൂർഗ്. ടുഡേ ഈസ് മൈ ബെസ്റ്റീസ് ബർത്ത്ഡേ. സോ ഒരു വിഷ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുള്ള മെസ്സേജ് വരുമ്പോൾ തീർച്ചയായിട്ടും റിഫയ്ക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു വിഷസ് അറിയിച്ചേക്കുന്നത്. സോ റിയാസിൻ്റെ ബെസ്റ്റി ആയിട്ടുള്ള റിഫയ്ക്ക് വേണ്ടി ഏറ്റവും മനോഹരമായിട്ടുള്ള ബർത്ത്ഡേ വിഷസ് കൂടി അറിയിക്കുകയാണ്. ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ, വിഷിംഗ് യു എ വെരി വെരി വെരി ഹാപ്പി ബർത്ത്ഡേ റിഫ.
1: ദിസ്

വൺസ് അഗൈൻ വിഷിംഗ് യു എ വെരി വെരി ഹാപ്പി ബർത്ത്ഡേ റിഫ. ആൻഡ് ഏറ്റവും അടിപൊളിയായിട്ട് ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഈവനിങ് സമയം ദി ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഒക്കെ അതിഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ളൊരു ദിവസമായിരിക്കട്ടെ. അടിപൊളിയായിട്ടുള്ള ഒരു ദിവസം മാത്രമല്ല, നിങ്ങൾക്ക് ഒരുപാട് ബ്യൂട്ടിഫുൾ മെമ്മറീസ് കൂടി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു ദിവസമായിരിക്കട്ടെ. മെയ് 6 എന്ന വിഷ് ചെയ്തുകൊണ്ട് ഞാൻ നേരെ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റിലായിക്കാണ്. IPL അപ്ഡേറ്റ് അല്ല, പക്ഷേ നമ്മളൊക്കെ ലൈഫിൽ അറിഞ്ഞിരിക്കേണ്ട, റെഗുലറായിട്ട് റീപ്ലേസ് ചെയ്യേണ്ട കുറേയേറെ കാര്യങ്ങളുണ്ട്. യെസ്, ലൈഫിൽ റീപ്ലേസ് ചെയ്യാൻ സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും ഒക്കെ തന്നെ നമുക്ക് ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷേ റീപ്ലേസ്മെൻറ്റ് ഇഫ് ഇറ്റ്സ് നോട്ട് കറക്റ്റ്, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള അറിവ് നമ്മുടെ അരികിൽ ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ഒരു എന്താണ് ഒരു പ്രോബ്ലത്തിലേക്ക് കൊണ്ടുവിടാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ്. ആദ്യത്തെ ഒരു കാര്യം, നമ്മൾ യൂസ് ചെയ്യുന്ന എയർപോഡ്സിൻ്റെ ഇയർബഡ് ഉണ്ടല്ലോ, ആ ഒരു സംഭവം നമ്മൾ 3 to 6 ചേഞ്ച് ചെയ്യണം എന്നാണ് പറയുന്നത്. വിച്ച് ഇസ് ബേസിക്കലി ലൈക്ക് എല്ലാ മാസവും പോയി എയർപോഡ്സ് മേടിക്കണമെന്നല്ല, എയർപോഡ്സ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു റബ്ബർ ബുഷിലെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു സാധനം 3 to 6 മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഹൈജീനിക് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇയർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാൻ സാധ്യത കൂടുതലാണെന്ന് റിസർച്ചേഴ്സ് പറയുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു വലിയ ലിസ്റ്റാണ് പുറത്തിറക്കിയിരിക്കുന്നത്. സെക്കൻഡ് ഇൻ ദ ലിസ്റ്റ് ഇസ് ജിം സ്നീക്കേഴ്സ്. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഇപ്പോൾ ഹെൽത്ത് കോൺഷ്യസ് ആണ്, ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു പക്ഷേ ജിമ്മിൽ യൂസ് ചെയ്യുന്ന ആക്സസറീസ് ആണ്. ലെറ്റ് ഇറ്റ് ബി യുവർ ജിം വെയർ, അല്ലാന്നുണ്ടെങ്കിൽ സ്നീക്കേഴ്സ് ആണെങ്കിൽ പോലും ഒരു പക്ഷേ അത് വളരെയധികം ശരിയായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. നമ്മൾ ഒരു 1 ഓർ മേ ബി മോർ ദെൻ 1 ജിം സ്നീക്കേഴ്സ് യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കാം വാഷ് ചെയ്ത്. പക്ഷേ ഈ ഒരു സംഭവം റീപ്ലേസ് ചെയ്യുന്നതിന് ഒരു ചെറിയ വാലിഡിറ്റി പീരിയഡ് കൂടിയുണ്ട്. അതിപ്പോൾ ഡോക്ടേഴ്സും അതേപോലെ തന്നെ ഡെർമറ്റോളജിസ്റ്റ് ഒക്കെ സജസ്റ്റ് ചെയ്യുന്ന ടൈം പീരിയഡ് എന്ന് പറയുന്നത് 8 ജിം സ്നീക്കേഴ്സ് റീപ്ലേസ് ചെയ്യാനുള്ളത് 8 ഇത് കൂടാണ്ട് 3 ലിസ്റ്റിൽ വന്നേക്കുന്നത് വൈഫൈ റൗട്ടേഴ്സ് ആണ്. സോ വൈഫൈ റൗട്ടേഴ്സ് കണ്ടപ്പോൾ ഐ വാസ് ലൈക്ക് ശരിക്കും വൈഫൈ റൂട്ടേഴ്സ് 10 ഇരുന്നാലും പ്രശ്നമൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇത് മാറ്റി വെക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദീസ് ഓൾ ആർ ഇലക്ട്രോണിക് സ്റ്റഫ്സ്, കം ഓൺ. അതിനൊക്കെ തന്നെ ഒരു കാലാവധി ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ദേ വുഡ് ബി സം സോർട്ട് ഓഫ് ലേറ്റൻസി, അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് യൂസേജ് കാരണം വരാമെന്നുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ. ഒരു പക്ഷേ ചിലപ്പോൾ നമ്മൾ ആ ഒരു സമയം നമ്മുടെ നെറ്റ്വർക്ക് പ്രൊവൈഡറിനെ ആയിരിക്കും കുറ്റപ്പെടുത്തുന്നത്, അത് മേ ബി ഇറ്റ് കുഡ് ബി എ പ്രോബ്ലം ഓഫ് ദ റൗട്ടർ ആസ് വെൽ. അപ്പോൾ അതുകൊണ്ട് എല്ലാ 4 റൗട്ടേഴ്സ് മാറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എസ്പെഷ്യലി ടു ദ വൺസ് ഹു റൺ എ കമ്പനി, ഒരു സ്മോൾ സ്കെയിൽ ബിസിനസ്സൊക്കെ നടത്തുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ 4 കഴിയുമ്പോൾ തന്നെ നമ്മുടെ റൗട്ടേഴ്സും നമ്മുടെ പാസ്വേഡ്സ് ഒക്കെ തന്നെ റീസെറ്റ് ചെയ്യണം. പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ കുറച്ചുകൂടെ ചെറിയൊരു ഡ്യൂറേഷനാണ്, ദെൻ 4 റൗട്ടേഴ്സൊക്കെ മാറ്റണം എന്നുള്ളതാണ് പറയുന്നത്. ഇത് കൂടാണ്ട് തന്നെ നമുക്ക് ഗിഫ്റ്റായി കിട്ടുന്ന വളരെ പേഴ്സണലായിട്ട് ഇഷ്ടമുള്ള റീയൂസബിൾ ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽസ് ഉണ്ടാവാം, അതും എല്ലാ വർഷവും തന്നെ ചേഞ്ച് ചെയ്യണം. സോ ഇറ്റ്സ് ബേസിക്കലി ലൈക്ക് ഹൗ വി ഗോ ടു സ്കൂൾ. സ്കൂൾ ടൈമിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ റെഗുലർലി എല്ലാ വർഷവും ഒക്കെ മാറ്റാറുണ്ട്, വാട്ടർ ബോട്ടിൽസ്, ബാഗ്സ്, ചെരുപ്പാണെങ്കിലും എല്ലാ കാര്യങ്ങളും. അതേപോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാത്തിനും ഒരു ടൈം പീരീഡ് വെച്ച് അത് അതിൻ്റെ അകത്ത് ചീത്തയാവുന്നോ ഇല്ലയോ മോശമാവുന്നോ ഇല്ലയോ ഇതൊക്കെ സെക്കൻഡറി ആണ്, ബട്ട് ഇറ്റ് ഇസ് ഫോർ പ്രൊലോങ്ഡ് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു സംഭവം നമ്മുടെ ഫോണിൻ്റെ റീചാർജ് കേബിളാണ്. സോ ഫോണിൻ്റെ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള വർക്കിങ്ങിനും അതേപോലെ തന്നെ ആക്സസിബിലിറ്റി ഒക്കെ തന്നെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താനായിട്ട് ഇഫ് യു ആർ യൂസിങ് എ ഫോൺ മോർ ദാൻ 2 ഇപ്പോൾ 2 കൂടുതലൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നവരുണ്ടോ എന്നറിയില്ല, പക്ഷേ എന്നാൽ പോലും 2 കൂടുതലാണ് നിങ്ങളുടെ ഫോൺ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എല്ലാ 2 തന്നെ ഫോണിൻ്റെ ചാർജിങ് കേബിൾസ് മാറ്റണം എന്നുള്ള ഒരു അപ്ഡേറ്റ് കൂടി വരുന്നുണ്ട്. ദാ ലിസ്റ്റിൽ ഇങ്ങനെ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെ കാണുമ്പോൾ നേരെ നമ്മുടെ ലിസണേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിക്കുകയാണ്. ഇനിയിപ്പോൾ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാനും അതേപോലെ തന്നെ സ്വന്തമായിട്ട് നമ്മുടെ ലൈഫിലേക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഇൻഫർമേഷൻസ് നിങ്ങളുടെ അരികിൽ എത്തിക്കുമ്പോൾ ഐ ബി ബാക്ക് വെരി സൂൺ വിത്ത് IPL T20 അപ്ഡേറ്റ്സ്. ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് അപ്പ് ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Joy Alucas 917 Evenings
1: presented by Joy Alucas World's favorite jeweler
2: powered by
3: Khattarinde Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfoon Madgut thodangi authentic Arabic cuisine de rizhi ariyam call 4000 1707
2: in association with
4: Commercial Bank your future grows when your savings grows save more dream bigger win up to 5 million riyals with Commercial Bank
5: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ
6: ഡൈസോ ലെറ്റ്സ് മേക്ക് എവറി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ
7: ആൻഡ്
8: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ
9: യു ആർ ലിസണിംഗ് ടു റേഡിയോ

0: rate update brought to you by Sky Jewelry. Get attractive offers on the 22nd of every month with Sky Festival of 22 only at Sky Jewelry.
1: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്. 18 ക്യാരറ്റ് ഗോൾഡ് 565 ഖത്തർ റിയാൽ, 18 ക്യാരറ്റ് ഗോൾഡ് 426 ഖത്തർ റിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 494.50 ഖത്തർ റിയാൽ, ആൻഡ് ഓൾസോ 22 ക്യാരറ്റ് ഗോൾഡ് 521 ഖത്തർ റിയാൽ, 24 ക്യാരറ്റ് ഗോൾഡ് 565.50 ഖത്തർ റിയാൽ.
2: ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ് ഐറ്റംസ്, footwear, bags and fashion items. Safari 10, 15, 20, 25, 30 Akosham. Pocket safe akam. Shopping ushara akam. Adi, Kathar kathirunna aaveshagaramaya shopping ulsavam. Safari il May 4 mudal 10, 15, 20, 25, 30 riyal Akosham. Nithyobhyoga sadhanangal mudal fashion items vare ella ningalude budgetin anusarichu vaangam.
3: Safari, world-class shopping experience, Doha, Qatar.
4: Hi, I'm Juju George.
5: You're listening to
4: Radio Sonora. Qatar's favorite radio station, Radio Sonora. Keta keta kutura.

0: Enjoy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707.
1: In association with
3: Commercial Bank, your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
1: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
3: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവരി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ. ആൻഡ്
4: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ, 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: 917 ഈവനിംഗ്സ്.
4: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സൂണ 91.7 FM. ഇത് 917 ഈവനിംഗ്സിന്റെ ടൈമാണ്. IPL T20 അപ്ഡേറ്റ്സിലേക്ക്. ഓൾമോസ്റ്റ് കംപ്ലീറ്റിംഗ് ദ 10th ഓവർ. 10th ഓവർ ഇങ്ങനെ ദാ തീരുമ്പോൾ കിഷൻ ആൻഡ് ഓൾസോ ക്ലസൻ ആണ് ഓൺ ക്രീസ് ഉള്ളത്. 118 runs, 2 wickets നഷ്ടത്തിലാണ് ഹൈദരാബാദ് ടീം ആസ് ഓഫ് നൗ ഉള്ളത്. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പെർഫോമൻസ് നമ്മുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ സന്തോഷം, ഭയങ്കര അധികം സന്തോഷം ഫീൽ ചെയ്യുന്ന ഒരു മൊമെൻ്റ് ആണ്. നോട്ട് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ ഗെയിം, ആകെപ്പാടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു കാര്യമാണ്, ലൈഫിൽ മാറ്റം ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റങ്ങളാണ് എന്നുള്ളത്. അത് മാറിക്കൊണ്ടേ ഇങ്ങനെ ഇരിക്കുമ്പോൾ പുതിയ നിയമങ്ങൾ ദേ വരുന്നു. നിയമങ്ങളോ? എവിടെ എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസ്കാർസിൽ വരെ ഇപ്പോഴത്തെ ടെക്നോളജി ഭയങ്കരമായിട്ട് അഡ്വാൻസ്ഡ് ആവുന്ന സാഹചര്യത്തിലാണ് ഓസ്കാറിൽ ഏറ്റവും അധികം നമ്മളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഇത്രയും വലിയ ഒരു ഫിലിം അവാർഡിംഗ് സെറിമോണിയിൽ ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ ചലച്ചിത്ര മേഖല കൊണ്ടുവരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അതിലൊക്കെ തന്നെ ഒരു ഡിഫറെൻറ്റ് rules and regulations, not just because of the technology, complete ആയിട്ട് ഒരു മാറ്റം വേണമെന്നുള്ളിടത്ത് ഇഫ് ദാറ്റ് ഈസ് റിക്വയർഡ് അത് നമ്മൾ തീർച്ചയായിട്ടും കൊണ്ടുവരണം. ആ ഒരു മാറ്റങ്ങളുടെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ലൈഫിലുണ്ടാവുന്ന മാറ്റങ്ങൾ പോസിറ്റീവായിട്ട് അക്സെപ്റ്റ് ചെയ്യുക. ആൻഡ് ഇനി ഞാൻ പറയുന്ന ആ മാറ്റങ്ങൾ, ഓസ്കാർസിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയാം. ആ ഒരു മാറ്റത്തിന് മുന്നേ ദേ ഇവിടെ ഒരു വലിയ മാറ്റത്തിനുള്ള തുടക്കമാണോ എന്ന് ചോദിച്ചാൽ ഒരുപാട് ഗെയിംസ് വിച്ച് വി വോ വാച്ചിങ് പ്രീവിയസ് ഡേയ്സ്, ഓരോ ദിവസം കഴിയുന്തോറും ഓരോ ടീമുകൾ തന്നെ മെച്ചപ്പെട്ട പെർഫോമൻസ് തരുമ്പോൾ റൺ റേറ്റുകൾ 10 താഴെ കുറയാണ്ട് തന്നെ ഇപ്പോൾ പലരും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. 10th ഓവർ അവസാനിക്കുന്ന ഈ ഒരു ടൈമിൽ ഇന്ന് നമ്മുടെ ഹൈദരാബാദ് ടീം സെറ്റ് ചെയ്യാൻ പോകുന്ന ടാർഗറ്റ്സ് ഗെസ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, ഓഫ് കോഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് അയച്ചു തുടങ്ങിക്കോളൂ നിങ്ങളുടെ ഇന്നത്തെ സജഷൻസും ഗെസ്സിങ്ങും ഒക്കെ. എത്രയായിരിക്കും ഇന്ന് ഹൈദരാബാദ് ടീം സെറ്റ് ചെയ്യാൻ പോകുന്ന ടാർഗറ്റ് പഞ്ചാബിന് വേണ്ടിയിട്ട്? അറിയാനായിട്ട് ഞാനും വെയിറ്റിംഗ്. ദാ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് സന്ദീപാണ് കൂടെ ഉള്ളത് ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹാപ്പിനെസ് ഫ്രീക്വൻസി
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: സുനോ അപ്ഡേറ്റ്സ്.
3: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. ഓൾഡ് ദോഹ പോർട്ട് സംഘടിപ്പിക്കുന്ന മൂന്നാമത് ഫിഷിംഗ് കോമ്പറ്റീഷൻ 13 ആരംഭിക്കും. 13 മുതൽ 16 വരെയാണിത്. രാജ്യത്തിന്റെ സമ്പന്നമായ മത്സ്യബന്ധന പാരമ്പര്യം ആഘോഷിക്കുന്ന മത്സരമാണിത്. ഖത്തറിൽ നാളെ മുതൽ ശക്തമായ കാറ്റിനും ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം. അമീർ കപ്പിന്റെ കലാശ പോരാട്ടം 9 ഖലീഫ സ്റ്റേഡിയത്തിൽ നടക്കും. 35 ദോഹ അന്താരാഷ്ട്ര പുസ്തകോത്സവം 14 ആരംഭിച്ച് 23 വരെ ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ നടക്കും. വിവിധ മന്ത്രാലയങ്ങൾ, ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, എംബസികൾ എന്നിവയുടെ പങ്കാളിത്തവും ഇത്തവണ ഉണ്ടാകും. രാവിലെ 9 മുതൽ രാത്രി 10 വരെയാണ് സന്ദർശക സമയം. വെള്ളിയാഴ്ചകളിൽ ഉച്ചയ്ക്ക് 3 മുതൽ രാത്രി 10 വരെയും പ്രവേശനം ഉണ്ടാകും. പുസ്തക പ്രദർശനത്തിനും വിൽപ്പനയ്ക്കും പുറമെ എഴുത്തുകാർ പങ്കെടുക്കുന്ന പ്രഭാഷണങ്ങൾ, സെമിനാറുകൾ, ശില്പശാലകൾ എന്നിവയും നടക്കും.
2: സുനോ അപ്ഡേറ്റ്.

0: 97 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by
2: Joy Alukas. World's favorite jeweler.
3: Powered by
4: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi authentic Arabic cuisine de Riji Ariyam. Call 4000-1707.
5: In association with
6: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
7: Foldable chairs, picnic balls, Thudangi, Nigalude outdoor camping inum, barbecue sinum, avashyamayadellam oriki, Daiso.
6: Daiso. So let's make every outing unforgettable.
8: And
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
10: Welcome back once again, Radio Suno 91.7 FM. ഇത് 917 ഇവനിങ്സ് ഇന്റെ ടൈമാണ്. സന്ധ്യയാണ് കൂടെ ഉള്ളത്. 6 മണി കഴിഞ്ഞ് 3:34 ആവുന്നു. ഈ ഒരു ടൈമിൽ തീർച്ചയായിട്ടും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന, വളരെ അധികം എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു സ്കോർ അപ്ഡേറ്റിലേക്ക് തന്നെയാണ് കടക്കുന്നത്. IPL T20 അപ്ഡേറ്റ്സിന്റെ ടൈം. യെസ്, അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം തീർച്ചയായിട്ടും ഞാൻ ചോദിച്ച ആ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകിക്കൊണ്ട് സുജന പാൽ 197 റൺസ് ആയിരിക്കുന്നു ഹൈദരാബാദ് സ്വന്തമാക്കാൻ പോകുന്നത്. അതാണ് ഞാൻ പറയുന്ന ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. സന അഗൈൻ ആ ഒരു നമ്പറിന് വേണ്ടിയിട്ട് 1 second, ലെറ്റ് മീ ഓപ്പൺ ദ മെസ്സേജ്. സന 256 ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ എവിടെ പെട്ടെന്ന് പ്രഡിക്ഷൻസ് ഒക്കെ ഓണാക്കൂ. ഞാനിങ്ങനെ വെയിറ്റിംഗ് ആണ് കേട്ടോ. നിങ്ങളുടെ ഈ പ്രഡിക്ഷൻസിൽ ഏതെങ്കിലുമൊക്കെ പ്രഡിക്ഷൻസ് കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഞാൻ സ്ഥിരം പറയാറുള്ള പോലെ തന്നെ ലക്കി വിനേഴ്സിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു കുൽഫി. പ്രത്യേകിച്ച് ഈ ഒരു ചൂട് സമയത്ത് നമ്മൾ പ്രീമിയം കുൽഫീസ് ഒക്കെ കഴിക്കാനുള്ള പ്ലാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ദിസ് ഇസ് വാട്ട് വി ക്യാൻ ഡു. ജസ്റ്റ് കീപ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദിസ് കോൺടെസ്റ്റ്. അപ്പോൾ ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത് ബ്രൂക്സ് കഫേ നൽകുന്ന പ്രീമിയം കുൽഫീസ് ആൻഡ് ഓൾസോ ഇബാദിൻ്റെ ആ ഒരു വണ്ടർഫുൾ ഹാമ്പർ ആയിരിക്കും. ഇവിടെ അതിഗംഭീരമായിട്ടുള്ള ഒരു മത്സരം നടക്കുന്നു. ആ മത്സരത്തിൻ്റെ അപ്ഡേറ്റിലേക്ക്, 14th ഓവർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 167 റൺസ് 2 wickets നഷ്ടത്തിലാണ് ഹൈദരാബാദ് ഉള്ളത്. അപ്പോൾ ഈ 197 പറഞ്ഞതൊക്കെ എന്തായാലും മാറ്റേണ്ടി വരും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്, ഫിംഗേഴ്സ് ക്രോസ്. ഞാൻ നിങ്ങളെ പല രീതിയിലും വഴിതെറ്റിക്കാൻ നോക്കും. അതുകൊണ്ട് പറഞ്ഞവർ മാറ്റി പറയാനായിട്ട് മനസ്സുണ്ടെങ്കിൽ മാത്രം മാറ്റിയാൽ മതി. ഞാൻ പറഞ്ഞിട്ട് മാറ്റിയെന്ന് പറയരുത് കേട്ടോ അവസാനം. അപ്പോൾ അതുകൊണ്ട് ഇതാ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത്, ആ ഒരു കളിയിലെ ഗതിയെ നോക്കിയിട്ട് ഒന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. ഹൂ വിൽ ബി വിന്നിംഗ് എന്നുള്ളത് നമുക്കറിയണം. ആൻഡ് ദാറ്റ് ഹാസ് ടു ടേക്ക് സം ടൈം. അപ്പോൾ ആ ഒരു വെയിറ്റിൽ നമുക്ക് ഹോൾഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് എന്തായാലും അറിയേണ്ടത് ആ ഒരു ടാർഗറ്റാണ്. ഇന്ന് ഹൈദരാബാദ് ടീം സെറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു ടാർഗറ്റ് ഫോർ പഞ്ചാബ് എത്രയാണെന്നുള്ളത് മനസ്സിലുള്ള ടാർഗറ്റ് സെൻഡ് ചെയ്തോളൂ 5000-917 ലേക്ക്.

0: വചനങ്ങളിലൂടെ.
1: ഊഹം നിങ്ങൾ ഉപേക്ഷിക്കുക, നിശ്ചയം ഊഹിച്ചുള്ള സംസാരം ഏറ്റവും വലിയ തെറ്റാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മാരിബ് ബാങ്കിനുള്ള സമയം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഹായ്, നമസ്കാരം, ഞാൻ മനോജ് കെ ജയൻ,
2: ദിഗംബരൻ.
3: തിരനുറയും ചുരുൾ മുടി.
2: യു ആർ ലിസണിംഗ് ടു
1: റേഡിയോ സുനോ 91.7 FM.

0: Joy Alukas 917 evenings presented by Joy Alukas world's favorite jeweler
1: powered by
2: Khattarinde Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruji ariyam call 4001707
1: in association with
3: Commercial Bank your future grows when your savings grows save more dream bigger win up to 5 million riyals with Commercial Bank
1: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ
3: ഡൈസോ ലെറ്റ്സ് മേക്ക് എവറി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ
4: ആൻഡ്
5: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ

0: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
1: Grocery, bakery and hot food items. Foodware, bags and fashion items. Safari 10, 15, 20, 25, 30 Akosham. പോക്കറ്റ് സേഫ് ആക്കാം, ഷോപ്പിംഗ് ഉഷാറാക്കാം. അതെ, ഖത്തർ കാത്തിരുന്ന ആവേശകരമായ ഷോപ്പിംഗ് ഉത്സവം സഫാരിയിൽ മെയ് 4 മുതൽ 10, 15, 20, 25, 30 റിയാൽ ആഘോഷം. നിത്യോപയോഗ സാധനങ്ങൾ മുതൽ ഫാഷൻ ഐറ്റംസ് വരെ എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം.
2: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
1: 917 evenings.
4: വെൽക്കം ബാക്ക് റേഡിയോ സുനോ 91.7 FM-ൽ. ഇത് 917 ഈവനിങ്സിന്റെ ടൈം. സന്ദീപാണ് കൂടെ ഉള്ളത്. ഹൈദരാബാദ് ആൻഡ് ഓൾസോ പഞ്ചാബ് രണ്ടുപേരും അതിഗംഭീരമായിട്ട് തന്നെ. പഞ്ചാബ് ഫീൽഡിങ്ങിന്റെ കാര്യത്തിൽ ദൈവം ഇട്ട് കൊടുക്കുന്നില്ല, ബട്ട് സ്റ്റിൽ നമ്മുടെ ഹൈദരാബാദ് ടീം ഇസ് ഗിവിംഗ് അസ് എ വണ്ടർഫുൾ ന്യൂസ്. ഹൈദരാബാദ് ആണ് കളി നടക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള ആകാംക്ഷയും കാര്യങ്ങളും ഒക്കെ തന്നെ അവിടെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. യെസ്, അപ്പോൾ ബാക്കിയുള്ള നമ്മുടെ ലിസണേഴ്സൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ടൈം ആ ഒരു സ്കോർ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു വൈറ്റ് പി എൽ ടി ട്വന്റി സ്കോർ അപ്ഡേറ്റ്.
5: In association with
6: Crisil Boundarygal Payumbol Asal DC Rujiyumai DC Daba Bin Mohammed Thavol Mall and Mall of Qatar.
4: When this too much of things are going around, ഏതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് നമുക്ക് ഭയങ്കര ഡൗട്ടായിരിക്കും. ഇപ്പോൾ തൽക്കാലം എന്തായാലും വേറെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ലെറ്റ്സ് കോൺസെൻട്രേറ്റ് ഓൺ ദ ഗെയിം വൈ, ബിക്കോസ് 19th ഓവർ ആദ്യത്തെ ആ ഒരു ഇന്നിങ്സ് ഓൾമോസ്റ്റ് ദേ അവസാനിക്കാനായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് മെസ്സേജ് അയക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ. ലക്കി വിനേഴ്സിനെ കാത്ത് കുറച്ചധികം സമ്മാനങ്ങൾ തന്നെ ഇങ്ങനെ വെയിറ്റിംഗ് ആണെന്ന് ഞാൻ പറയുന്നുണ്ട്. ആൻഡ് ഇന്നത്തെ പ്രൊഡിക്ഷൻസ് ഇതുവരെ പോകുമെന്ന് നോക്കുമ്പോൾ യെസ്, കുറച്ചധികം പേര് ഇവിടെ പ്രൊഡിക്ഷൻസ് പറയുന്നുണ്ട്. സ്കോർ അപ്ഡേറ്റ് ആദ്യം പോവാം. 19th ഓവർ അവസാനിക്കുന്നു ആൻഡ് ലാസ്റ്റ് ഓവറിലേക്ക് രണ്ടാമത്തെ ബോളും അവസാനിച്ചിരിക്കുന്ന ഈ ഒരു ടൈമിൽ 223 runs 3 wickets നഷ്ടത്തിലാണ് ഹൈദരാബാദ് ഉള്ളത്. വിക്കറ്റ്സിന്റെ കാര്യത്തിന് ഹൈദരാബാദിന് ടെൻഷനൊന്നും വേണ്ട. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ വിക്കറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓൺ ക്രീസ് ഉള്ളത് നിതീഷ് കുമാർ റെഡി ആൻഡ് ഓൾസോ ക്ലസൻ. ക്ലസന്റെ പെർഫോമൻസ് എടുത്തു പറയണം. 39 balls 57 runs. എനിക്കൊന്ന് ക്ലസൻ ദ എൻറ്റയർ ഗെയിംസ് ലൈക്ക് എല്ലാ കളിയിലും തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. സോ വി ഹവ് ആക്ച്വലി ടേക്കൺ എ ലോട്ട് ഓഫ് നെയിംസ് ദിസ് പെർട്ടിക്കുലർ സീസൺ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത ഒരുപാട്, ഐ എം നോട്ട് സെയിങ് ക്ലസൻ്റെ പ്രതീക്ഷ ഇല്ലായിരുന്നു എന്നല്ല, പക്ഷേ മറ്റ് പലരും ഒക്കെ തന്നെ ഈ ഒരു പെർഫോമൻസ് നമുക്ക് തരും എന്നുള്ളത് നമ്മൾ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അവസാനത്തെ ആ ഒരു ഓവറിലെ 3rd ബോൾ നമുക്ക് സമ്മാനിക്കുന്നത് ഒരു മികച്ച ബോൾ എങ്ങനെയൊക്കെയാണ് പോയതെന്ന് മനസ്സിലായില്ല. അത്രമാത്രം വലിയൊരു സിക്സർ ആയിരുന്നു. ആൻഡ് യെസ്, ദ എൻറ്റയർ സ്റ്റേഡിയം ഇസ് എക്സൈറ്റഡ്, കംപ്ലീറ്റ് ഓറഞ്ച്. ശരിക്കും ആ സ്റ്റേഡിയം നോക്കുമ്പോൾ നമുക്ക് ആദ്യം തോന്നും ദ എൻറ്റയർ സ്റ്റേഡിയം ഇസ് പെയിന്റഡ് ഓറഞ്ച്. സോ അതുകൊണ്ട് തന്നെ ആൾക്കാരൊന്നും ഇല്ലയോ എന്നുള്ളത് ഒരു സംശയമായിട്ട് തോന്നാം. ബട്ട് അത് ആൾക്കാരില്ലാത്തല്ല കേട്ടോ. ദ എൻറ്റയർ സ്റ്റേഡിയമിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഓറഞ്ച് ആണ്. ആൻഡ് ആൾക്കാരിട്ടേക്കുന്ന ജേഴ്സിയുടെ കളറും ഓറഞ്ച് ആയതുകൊണ്ട് അവിടെ ആൾക്കാരിരിക്കുന്നത് അറിയാൻ പറ്റുന്നില്ല. ബട്ട് ആ ഒരു ആവേശം ദാ ഇപ്പോൾ ഒരു സൂം ഷോട്ട് പോയപ്പോഴാണ് ഞാനും മനസ്സിലാക്കുന്നത്. ഇതേപോലുള്ള ഒരുപാട് രസകരമായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ കണ്ടുപിടിക്കും. കണ്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ മനസ്സിലോട്ട് വരും, പഴയ ഗെയിംസിൻ്റെ ഓർമ്മകളൊക്കെ വരും. എന്തായാലും മാച്ച് അപ്ഡേറ്റ് നിങ്ങളുടെ അരികിൽ റൈറ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഫിഗേഴ്സ് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇനി 3 ബോളുകളാണ് അവശേഷിക്കുന്നത്. 229 റൺസ് സ്വന്തമാക്കി നമ്മുടെ ഹൈദരാബാദ് ടീം മുന്നേറുമ്പോൾ ദ സെക്കൻഡ് ലാസ്റ്റ് ബോളിലേക്കാണ് നമ്മൾ പോകുന്നത്. 4 ബോളുകൾ അവസാനിച്ചു. അവസാനത്തെ ഓവറിലെ 231 റൺസ് 3 വിക്കറ്റ് നഷ്ടത്തിൽ ഹൈദരാബാദ്. എത്രയായിരിക്കും ആ സെറ്റ് ചെയ്യാൻ പോകുന്ന സ്കോർ എന്നുള്ളത് ഒന്ന് ലാസ്റ്റ് 2 ബോള് പോകുന്നതിന് മുന്നേ ഒന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ കേട്ടോ. പെട്ടെന്ന് ഫോൺ എടുത്താൽ ലക്കി വിന്നേഴ്സിനെ കാത്ത് ഗിഫ്റ്റുകൾ വെയിറ്റിംഗ് ആണ്. ആൻഡ് ഐ ബി ബാക്ക് വിത്ത് ദാറ്റ് പെർട്ടിക്കുലർ അപ്ഡേറ്റ്. എത്രയാണ് ഇന്നത്തെ ടാർഗറ്റ് എന്ന് അറിയാനായിട്ട് ഇപ്പോൾ ദാ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കാക്ക കാക്ക എന്ന സിനിമയിലെ ഗാനത്തിലേക്ക് സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ

0: Enjoy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
7: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവരി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ.
8: ആൻഡ്
9: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട്.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine ruchi ariyam. Call 4000-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: ഫോൾഡബിൾ ചെയർസ്, പിക്നിക് ബോൾസ് തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
7: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവരി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ.
8: ആൻഡ്
9: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
10: Welcome once again back to IPL T20 updates. ഈ ഒരു ടൈമിൽ പറയാനുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് യെസ് ആ ഒരു ടാർഗറ്റ് തന്നെയാണ്. സോ വിതൗട്ട് ടേക്കിംഗ് എനി ബഡീസ് ടൈം, ലെറ്റ്സ് ഗെറ്റ് ഇൻടു IPL സ്കോർ അപ്ഡേറ്റ്.
11: T20 സ്കോർ അപ്ഡേറ്റ് brought to you by
12: ഖത്തറിലെ ബെസ്റ്റ് കുൽഫി ടേസ്റ്റ് ചെയ്യണോ എങ്കിൽ പോന്നോളൂ ബ്രൂക്സ് കഫേയിലേക്ക്. മത്തർകദീൻ ബക്ര, VFS ഗ്ലോബൽ സെന്ററിന് സമീപം ഉഗ്മ ബിൻ നാഫി മെട്രോ സ്റ്റേഷൻ. ഫോളോ ചെയ്യൂ ഇൻസ്റ്റാ @ ബ്രൂക്സ് കഫേ ഖത്തർ. സർവിംഗ് ഹാപ്പിനെസ്. കോ-പ്രസന്റഡ് ബൈ
13: ഇബാദ് സ്പോർട്സ്. ഗിയർ അപ്പ്, ഗെയിം ഓൺ. ഓൾ യുവർ സ്പോർട്സ് നീഡ്സ് അറ്റ് വൺ പ്ലേസ്.

0: Sports, brand of achievements. Contact 7733-9198.
1: In association with
0: ക്രീസിൽ ബൗണ്ടറികൾ പായുമ്പോൾ അസൽ ഡി സി രുചിയുമായി ഡി സി ദാബ ബിൻ മുഹമ്മദ് ഹവോൾ മോൾ ആൻഡ് മോൾ ഓഫ് ഖത്തർ.
2: യെസ്, ഈ ഒരു പോയിന്റിൽ തീർച്ചയായിട്ടും ആ ഒരു ടാർഗറ്റ് അറിയാനായിട്ട് കുറച്ചധികം പേര് വെയിറ്റിംഗ് ആയിരിക്കും. ബിക്കോസ് അവരെ കാത്ത് കുറേയേറെ ഗിഫ്റ്റുകൾ ഇങ്ങനെ വെയിറ്റിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞു. ആൻഡ് അറ്റ് ദിസ് ലാസ്റ്റ് മൊമെന്റ് 20 ഓവേഴ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 235 റൺസാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. രണ്ട് ടീമുകളും തന്നെ ചെറിയൊരു ഇന്നിങ്സ് ബ്രേക്ക് എടുത്ത് ഇങ്ങനെ മാറുമ്പോൾ ഐ വുഡ് ലൈക്ക് ടു ബ്രിങ് ടു യുവർ അറ്റൻഷൻ ആരൊക്കെയാണ് റൈറ്റ് ആൻസർ പറഞ്ഞിരിക്കുന്നതെന്ന്. റൈറ്റ് മീൻസ് ഗസ്സസ് ആണ്, ബട്ട് സ്റ്റിൽ ഓൾമോസ്റ്റ് എത്തിയ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ബിർള ട്രാൻസ്പോർട്ട് എന്ന അക്കൗണ്ടിൽ നിന്നും 242 റൺസ് എന്ന് പറയുന്നുണ്ട്. ഷാജീദ് പറയുന്നു 229 ആണെന്ന്, 236 ആകും എന്ന സുനീഷിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. ജാഫർ 240 പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഫിറോസ് പറയുന്നത് 233, ഷിഹാജ് പറഞ്ഞിരിക്കുന്നത്, ബട്ട് ദെൻ ഫിറോസ് ഒക്കെ 3 മിനിറ്റ് മുന്നേ ആണ് 233 ഒക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇവിടെ കുറേ നേരം മുന്നേ തന്നെ 230 ഓൾമോസ്റ്റ് ഒരു 15 മിനിറ്റ്സ് ബാക്ക് ദൃശ്യ അയച്ചിട്ടുണ്ടായിരുന്നു. അൽജു മാത്യു, ഗുഡ് ഈവനിങ് സന്ദീപ് ബ്രോ, ഗുഡ് ഈവനിങ് അൽജു ബ്രോ, എന്തുണ്ട് വിശേഷം? അഫ്സാർ പറയുന്നു 218 ആയിരിക്കുമെന്ന്. ഷാൻ ബ്രോ ഒരു ഓഡിയോ മെസ്സേജ് ആണ് ഇട്ടേക്കുന്നത്, തീർച്ചയായിട്ടും ഞാൻ ആ ഓഡിയോയിലേക്ക് തിരിച്ചു വരാം. അബൂബക്കർ 235 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ റെയ്സ് പറയുന്നു 242 ആവുമെന്ന്. ബുജേർ പറയുന്നു 256 ആയിരിക്കുമെന്ന്. ആദർശ് കെ എസ് 222 എന്നുള്ളൊരു സ്കോർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ വളരെയധികം കുറച്ചാണ് നമ്മുടെ സുജന പാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 197. ബട്ട് 197 ഒക്കെ കഴിഞ്ഞ് 200 ക്രോസ് ചെയ്ത് നമ്മൾ ഏകദേശം 250 എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇവിടെ അതിനിടയ്ക്ക് നമുക്കത് ഈ പ്രിഡിക്ഷൻ സ്കോർ ഇതായിരിക്കും. ആൻഡ് ഓൾസോ ഇന്ന് ജയിക്കാൻ പോകുന്നത് യാതൊരു ഡൗട്ടും വേണ്ട, ഹൈദരാബാദ് തന്നെയാണെന്നുള്ള മെസ്സേജ് നമ്മുടെ അബൂബക്കർ നമുക്ക് മനസ്സിലാക്കി തന്നുകൊണ്ട് തന്നെ പഞ്ചാബ് ഇസ് ഗോയിങ് ടു സെറ്റ് 195 എന്ന് പറഞ്ഞ് ദാ വളരെയധികം വ്യക്തമാക്കി അബൂബക്കറിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഇനി ആ ഒരു ആദ്യ കടമ്പ നമ്മളെല്ലാവരും തന്നെ ഒരുമിച്ച് കടന്നിരിക്കുകയാണ്. 235 റൺസാണ് നമ്മുടെ ഹൈദരാബാദ് ടീം എടുത്തേക്കുന്നത്, വിച്ച് മീൻസ് 236 റൺസ് വേണം നമ്മുടെ പഞ്ചാബ് ടീമിനെ ജയിക്കാനായിട്ട്. എത്രത്തോളം അത് അവർക്ക് സാധിക്കുമെന്നുള്ളത് കണ്ടറിയാം. വി ആർ ഓൾ വെയിറ്റിംഗ് ആൻഡ് അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് ഞാൻ കൂടെ ഉണ്ടെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: 101.7 FM. Qatar's happiness frequency. 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നുവെന്ന് ഉറപ്പാക്കൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
0: 917 evenings.

0: ഹാപ്പിനെസ് ഫ്രീക്വൻസി
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: സുനോ അപ്ഡേറ്റ്സ്.
3: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. പൊതുജനങ്ങളിൽ റോഡ് സുരക്ഷാ അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ട്രാഫിക് വീക്ക് 2026 പ്രദർശനത്തിന് തുടക്കം. ഗതാഗത നിയമങ്ങളെക്കുറിച്ചും റോഡ് മര്യാദകളെക്കുറിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കുക, സുരക്ഷിതമായ ഡ്രൈവിംഗ് സംസ്കാരം വളർത്തുക, വാഹന അപകടങ്ങൾ കുറയ്ക്കുക എന്നീ ലക്ഷ്യത്തോടെ നടക്കുന്ന പ്രദർശനം വെള്ളിയാഴ്ച വരെ നീണ്ടു നിൽക്കും. ഖത്തറിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് പാസ്പോർട്ടുകളും മറ്റു കോൺസുലർ രേഖകളും ഇനി നേരിട്ട് വീട്ടിലെത്തും. ഇതിനായി ഖത്തർ പോസ്റ്റും ദോഹയിലെ ഇന്ത്യൻ എംബസിയും തമ്മിൽ പുതിയ കരാറിൽ ഒപ്പുവച്ചു.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by
2: Joy Alukas, world's favorite jeweler.
3: Powered by
4: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine riji ariyam. Call 4001707.
5: In association with
6: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
7: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
8: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവരി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ.
9: ആൻഡ്
10: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

മല്ലു സിംഗ് എന്ന മൂവിയിലെ ബ്യൂട്ടിഫുൾ ട്രാക്ക് ഇതാക്കിയിട്ട് കൊണ്ടിരുന്നത് റേഡിയോ സോണോ 91.7 FM-ലൂടെ. നമ്മൾ ഇനി നേരെ പോകുന്നത് IPL T20 അപ്ഡേറ്റ്സിലേക്ക്. സന്ദീപാണ് കൂടെയുള്ളത്. Well playing, well playing both the teams. ശരിക്കും എന്റെ ഇൻബോക്സിൽ ഇപ്പൊ അങ്ങോട്ട് ഇങ്ങോട്ടേക്ക് ഒരു ചെറിയ ഫ്രണ്ട്ലി ഫൈറ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൃശ്യ പറയുന്നു പഞ്ചാബ് ആയിരിക്കും ഇന്നത്തെ ദിവസം ജയിക്കുന്ന സന്ദീപ്, അതിലൊന്നും മാറ്റം വരുത്താനായിട്ട് നിൽക്കണ്ട കേട്ടോ എന്ന്. അപ്പോ നമ്മുടെ സുനീഷ് ബ്രോ പറയുന്നു, എന്താണ് സുനീഷിന് പറയാനുള്ളത് നോക്കാം. 1 second. ഇവിടുത്തെ ഓൾറെഡി പ്രഡിക്ഷൻസ് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞു ഇന്നത്തെ മത്സരം ചിലപ്പോൾ ജയിക്കാൻ പോകുന്നത് നമ്മുടെ ടീം ആരാ ഗുജറാത്ത് ആയിരിക്കും എന്നുള്ളത്, ഐ മീൻ ഹൈദരാബാദ് ആയിരിക്കും, ഗുജറാത്ത് അല്ലല്ലോ, ഹൈദരാബാദ് ആയിരിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി പേര് തന്നെ അതിന് ഇതായിട്ടില്ല, ഇന്നത്തെ ദിവസം എന്തായാലും പഞ്ചാബ് കൊണ്ടുപോകും ഹൈദരാബാദ് എന്ന് പറഞ്ഞിട്ട് അഖിലിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ജഫീൻ പറയുന്നു ഹൈദരാബാദ് ആണ് ഇന്ന് ജയിക്കാൻ പോകുന്നതെന്ന്. എന്തായാലും ആ ഒരു കാര്യം ഡിസൈഡ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി ടൈം നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. വി ഹാവ് നോട്ട് റീച്ച്ഡ് ദെയർ. അപ്പോൾ എന്തായാലും ആ ഒരു പോയിന്റിൽ എത്തുമ്പോൾ വിൽ ക്രോസ് ദി ബ്രിഡ്ജ് അല്ലേ. അപ്പോൾ ആ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യാനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. ഇന്നത്തെ ആ ഒരു മത്സരത്തിൻ്റെ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു, ഞാൻ ഒന്നും പറയുന്നില്ല, ഞാൻ ആർക്കും ബയസ്ഡ് ആയിട്ട് സംസാരിക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്താണ് സന്ദീപ് ചെയ്ത്. ഓക്കെ, അപ്പോൾ ഇതേപോലെയുള്ള കൺഫ്യൂഷനും കാര്യങ്ങളും ഒക്കെ ഇപ്പം മനസ്സിലൂടെ പോകുന്നുണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് ദാ ഈ ഒരു സംസാരം ഞാനിവിടെ ഒറ്റയ്ക്കില്ലല്ലോ, എൻ്റെ കൂടെ നിങ്ങളൊക്കെ ഇല്ലേ. അപ്പം നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരു വോയിസ് നോട്ടായിട്ടോ മെസ്സേജായിട്ടോ ഒക്കെ അയച്ചോളൂ 5000917-ലേക്ക്. ബ്യൂട്ടിഫുൾ ട്രാക്സ് ഒക്കെ ബാക്ക് ടു ബാക്ക് വരുന്നുണ്ട്. അപ്ഡേറ്റ് അറിയാനായിട്ട്, അതായത് ഇപ്പോഴത്തെ നമ്മുടെ ടീം പഞ്ചാബ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമുള്ള അപ്ഡേറ്റ് അറിയാനായിട്ട് കുറച്ചധികം പേര് തന്നെ വെയിറ്റിംഗ് ആണെന്നറിയാം. ശ്രേയസ് ആൻഡ് ഓൾസോ കൊനോളിയാണ് ഓൺ ക്രീസ് ഉള്ളത്. രണ്ടുപേരും തന്നെ ഏറ്റവും മനോഹരമായിട്ട് പെർഫോമൻസ് ഒക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട്. ബട്ട് ദെൻ ഈ ഒരു പോയിന്റിൽ ആദ്യത്തെ 3 overs മാത്രമാണ് അവസാനിക്കുന്നത്. എനിക്ക് തോന്നുന്നത് പഞ്ചാബ് കുറച്ചുകൂടി വിക്കറ്റ്സിന്റെ കാര്യത്തിൽ കൺസേൺഡ് ആയി ഇരിക്കേണ്ടതാണ്. 2 wickets ഓൾറെഡി നഷ്ടപ്പെട്ടു, 3 overs മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. നമുക്ക് ടാർഗറ്റ് എന്നുള്ളത് 236 ആണ്. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ടഫായിട്ടുള്ള ഡിസിഷൻ. ആസ് ഓഫ് നൗ 101 balls നിന്നും 213 runs എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് മച്ച് ഓഫ് എ ബിഗ് ഡീൽ. പക്ഷേ ആ ഒരു ഡീൽ ആവുന്നത് വിക്കറ്റ്സ് നമുക്ക് ഒരുപാട് നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ടായാൽ ഒബ്വിയസ്ലി അവിടെ ഒരു വലിയ നഷ്ടം തന്നെ പഞ്ചാബിന് വരും എന്നുള്ളൊരു കാര്യത്തിന് സംശയമൊന്നുമില്ല. പഞ്ചാബും എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് നമ്മുടെ ടീം ഹൈദരാബാദ് തുടങ്ങിയ പോലെ, ഹൈദരാബാദും ആദ്യത്തെ ആ ഒരു കുറച്ച് ഓവേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് റൺസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ദാ 3rd wicket നഷ്ടപ്പെടുകയാണ് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം. അങ്ങനെ 3rd overലേക്ക് നമ്മൾ കടന്ന്, 4th overൽ 3 balls അവസാനിക്കുമ്പോൾ 1 wicket കൂടി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ വിക്കറ്റ്സിൻ്റെ കാര്യത്തിൽ പഞ്ചാബ് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അതൊരു വലിയ നഷ്ടത്തിലേക്ക് പഞ്ചാബിനെ കൊണ്ടുപോകാനുള്ള സാധ്യതകളുണ്ട്. എനി വൺ ക്യാൻ വെൻ ബട്ട് ചെന്നൈ ഈസ് ഗോയിങ് ടു ബി ദ ചാമ്പ്യൻസ് 2026. ഷെയ്ഖ് ഇസ്മായിൽ ദേ മെസ്സേജ് അയക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് ടീമുകൾ ഉണ്ടായിരിക്കാം. ആൻഡ് നോട്ട് ബീയിങ് ബയസ് ടു എനി ടീംസ്, എനിക്കിവിടെ ഇരിക്കുമ്പോൾ തീർച്ചയായും ായിട്ടും ആ ഒരു ബയസ്ഡ് ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഐ ഡോണ്ട് ഹാവ് എ പേഴ്സണൽ ടീം ആസ് ഓഫ് നൗ. പേഴ്സണൽ ടീം ഉണ്ടെങ്കിലും ഞാൻ പറയൂല ഗൈസ്. അപ്പോൾ ആ ഒരു ടീം മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ. ബട്ട് ദെൻ സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാ ടീമുകളെയും സപ്പോർട്ട് ചെയ്യുന്ന എവറിബഡി ഈസ് പുട്ടിങ് ഇൻ എഫേർട്ട് അല്ലേ. അപ്പോൾ എല്ലാവർക്കും ജയിക്കാനും പറ്റില്ല, അത് എന്നത് പോയിന്റ്. ഒരു മത്സരമാകുമ്പോൾ അതിനൊരു ഒറ്റ വിജയിയേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇത്രമാത്രം ടീംസ്, അത്രമാത്രം എഫേർട്സ്, അത്രമാത്രം എന്താണ് അതിൻ്റെ ബാക്കിലുള്ള മാൻ പവർ, എവറിത്തിങ് ഹാസ് ടു ബി കൺസിഡേർഡ്. സോ ഐ വിൽ ബി ഓൾവേസ് ബയസ് ടു എവറി സിംഗിൾ ടീം. ഇപ്പോൾ ദാ പഞ്ചാബും ഹൈദരാബാദും ഏറ്റവും മനോഹരമായിട്ട് തന്നെ പെർഫോമൻസ് നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ടൈമിൽ വിക്കറ്റുകൾ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഒരു ചെറിയ കൺസേൺ എന്നെ സംബന്ധിച്ചിടത്തോളം. അല്ലെങ്കിൽ എനിക്ക് ആ ഒരു എന്താണ് ബാഡ് ഇൻട്യൂഷൻ തന്നുകൊണ്ടിരിക്കുന്നത്. ബട്ട് കീപ്പിംഗ് ദോസ് തിങ്സ് അസൈഡ്, 213 runs ഇനി പഞ്ചാബിന് വേണം ജയിക്കാനായിട്ട്. റൺ റേറ്റ്
റിക്വയർഡ് സപ്പോസ് ടു ബി സംവെയർ അറൌണ്ട് 12. ഏകദേശം അതിൻ്റെ പകുതി മാത്രമേ റൺ റേറ്റ് കറണ്ട് ഉള്ളൂ എന്നുള്ളതാണ് മറ്റൊരു സാഡായിട്ടുള്ള ഫാക്ട്. ബട്ട് ലെറ്റ്സ് സീ, ശ്രേയസ് അയ്യർ ഔട്ടായി എന്നുള്ള ഒരു ഇൻഫർമേഷൻ കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കും. ബോസ്റ്റോയിനിസ് ആൻഡ് ഓൾസോ കൊണോളിയാണ് ഇപ്പോൾ ഓൺ ക്രീസ് ഉള്ളത്. ഐ ഹോപ്പ് മാർക്കസ് ഇസ് ഗോയിങ് ടു ടേക്ക് ഇറ്റ് ടു എ നെക്സ്റ്റ് ലെവൽ. 23 റൺസ് 3 വിക്കറ്റ് നഷ്ടത്തിൽ നമ്മുടെ പഞ്ചാബ് ടീം മുന്നോട്ട് പോകുമ്പോൾ ലെറ്റ് സീ ഹൗ ടുഡേ ഇസ് ഗോയിങ് ടു ബി, വെദർ ഇറ്റ്സ് അപ്പോൺ ഹൈദരാബാദ് ഓർ പഞ്ചാബ്. കണ്ടറിയാം, ഐ മീൻ കേട്ടറിയാം ഇൻഫർമേഷനൊക്കെ നിങ്ങളുടെ അരികിൽ എത്തിച്ചുകൊണ്ട് ഞാൻ കൂടെ ഉണ്ടാവും ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 17 മിനിറ്റും 46 സെക്കൻഡും. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കൊൽക്കത്താസ് ഫേവറേറ്റ് എഫ്എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: യു ആർ ലിസണിംഗ് ടു റേഡിയോ സനോ 91.7 FM.
3: കൊൽക്കത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
4: ിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
5: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
6: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
2: You are listening to Radio Suno 91.7.

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfoon Madgut thodangi authentic Arabic cuisine rizhi ariyam call 4001707
1: in association with
3: Commercial Bank your future grows when your savings grows save more dream bigger win up to 5 million riyals with Commercial Bank
1: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ
3: ഡൈസോ ലെറ്റ്സ് മേക്ക് എവറി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ
4: ആൻഡ്
5: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ
6: വെൽക്കം വെൽക്കം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് റേഡിയോ സോ 91.7 FM ഇത് 917 ഈവനിംഗ്സിന്റെ ടൈം സതിവാണ് കൂടെയുള്ളത് മനോഹരമായിട്ടുള്ള ഒരു മാച്ച് 49th മാച്ച് ടു ബി പ്രിസൈസ് ഐ പി എൽ ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസത്തെയും മാച്ച് കഴിയും തോറും നമുക്ക് ഓരോ എക്സ്പെക്റ്റേഷൻസ് കൂടുന്നു. ഒരുപാട് പുതിയ ടീമിലെ മെമ്പേഴ്സിൻ്റെ പെർഫോമൻസ് ഒക്കെ നമ്മൾ വിലയിരുത്തിക്കൊണ്ട് വരുന്ന സമയം ഇത്. ഇന്നത്തെ മത്സരം പഞ്ചാബും ഹൈദരാബാദും കൂടെയാണ്. അവർ രണ്ടുപേരും തന്നെ ഹൈദരാബാദ് സ്റ്റേഡിയത്തെ രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തെ ഇത് അടിപൊളിയായിട്ടുള്ള ഒരു ആവേശത്തോടു കൂടി തന്നെ മത്സരം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. എന്തായാലും ആ പ്രതീക്ഷകൾക്കൊക്കെ തന്നെ ഞാനും ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ട്. ഹാവിങ് സെഡ് എന്താ നമ്മുടെ ബയസ്ഡ് അല്ലാണ്ട് സംസാരിക്കണം എന്നുള്ളതുകൊണ്ട് അപ്പോൾ ഒരു കാര്യം ഇന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ ഈ ഒരു പോയിന്റിൽ എനിക്ക് പറയാനുള്ളത് രണ്ട് പേരുടെ ആ ഒരു പാർട്ട്ണർഷിപ്പിനെ പറ്റിയിട്ടാണ്. നമ്മുടെ റൺ റേറ്റ് കടന്നിരുന്നത് 6 ആ ഒരു കാറ്റഗറിയിലാണ്. അതിപ്പോൾ നേരെ 10 എത്തിച്ചേക്കാണ് സ്റ്റോയ്നസ് ആൻഡ് ഓൾസോ കൊണോളി രണ്ടുപേരും കൂടെ ചേർന്നിട്ട്. ഇടയ്ക്കൊരു വിക്കറ്റ് പോയപ്പോൾ വീണ്ടും ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ ഷടപടയിന്ന് വിക്കറ്റ്സൊക്കെ വീഴുമല്ലോ എന്നുള്ളതായിരുന്നു മനസ്സിലുണ്ടായിരുന്ന ആ ഒരു കാര്യം. 81 balls 173 റൺസ് ഇസ് അൺഅച്ചീവബിൾ ആയിട്ടുള്ള ടാർഗറ്റൊന്നുമല്ല. പക്ഷേ കുറച്ചുകൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകണം, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സ്കോറിൽ സ്റ്റക്ക് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഓൾമോസ്റ്റ് 7th ഓവർ ദാ അവസാനിക്കാൻ പോകുന്നു. അവസാനത്തെ രണ്ട് ബോളുകളിലേക്ക് ചെല്ലുമ്പോൾ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു വിക്കറ്റ് കൂടി നഷ്ടപ്പെടുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഓഫ് കോഴ്സ്. സ്റ്റോയ്നസ് ആണ് ഈ ഒരു ടൈമിൽ ഔട്ടായിരിക്കുന്നത്. അദ്ദേഹം കുറച്ചധിക നേരമായിട്ട് തന്നെ ടീമിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു വിക്കറ്റ് കൂടി നഷ്ടമാവുമ്പോൾ പ്രതീക്ഷകൾക്കൊക്കെ എവിടെയോ ഒരു മങ്ങലേറ്റതുപോലെയുണ്ട്. ലെറ്റ് സീ ഹൗ ഇറ്റ്സ് ഗോയിങ് ടു ബി. എന്തായാലും ഈ ഒരു പോയിന്റിൽ നമ്മുടെ പഞ്ചാബ് 7th ഓവർ അവസാനിക്കാറാവുമ്പോൾ 63 runs 4 wickets നഷ്ടത്തിലാണ് നിൽക്കുന്നത്. 80 balls 173 runs. Whether it is possible or not, let's see, wait and watch.

0: സുനോ.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: ഹായ്, ഞാൻ രാജലക്ഷ്മി. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 90

0: വചനങ്ങളിലൂടെ.
1: ഈ ലോകത്ത് മറ്റൊരാളുടെ രഹസ്യം മറച്ചുവെക്കുന്ന ഏതൊരാളുടെയും രഹസ്യവും നാളെ പരലോകത്ത് വെച്ച് അല്ലാഹുവും മറച്ചുവെക്കുന്നതാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാഖ് ബാങ്കിനുള്ള സമയം.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
1: Adi, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
3: ആകെ സെഡാണ് മോനെ.
4: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
1: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
4: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ 91.7 FM. ഇത് 917 ഇവനിങ്സിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ഉള്ളത്. അതിമനോഹരമായിട്ടുള്ള മാച്ച്. എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് മൊമെന്റ് ആയപ്പോഴത്തേക്കും നമ്മുടെ പഞ്ചാബ് എന്നാ പിന്നെ ഒന്നും നോക്കണ്ട, നമുക്ക് ആ ബോളൊക്കെ തന്നെ അടിച്ച് കളഞ്ഞേക്കാം എന്നുള്ളൊരു രീതിയിലാണ് പെർഫോമൻസ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഷെഡ്ജൻ ഓൾസോ കൊണോളിതോ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് അവരുടെ തന്നുകൊണ്ടിരിക്കുന്നു. ഐ തിങ്ക് ഈ ഒരു ടൈമിൽ ഒരു വിക്കറ്റ് നഷ്ടപ്പെട്ടാലോ എന്നുള്ളത് അവരുടെ മനസ്സിലുള്ളത് കൊണ്ടാണോ എന്നറിയില്ല. ലെറ്റ് ഇറ്റ് കം, എന്ത് സംഭവിച്ചാലും നമ്മളിന്ന് ജയിക്കുമെന്ന ആ ഒരു മനസ്സോടുകൂടി പഞ്ചാബിൻ്റെ പെർഫോമൻസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 54 ബോൾസ് ഉണ്ട്, 124 റൺസ്. അത് എടുക്കാനായിട്ട് നമ്മുടെ പഞ്ചാബ് ടീമിന് സാധിക്കുക ഇല്ലേ എന്നുള്ളത് വി ലാവ് ടു വെയിറ്റ് ആൻഡ് സീ. ബട്ട് ഹൈദരാബാദ് ആൻഡ് പഞ്ചാബ് ദ മനോഹരമായിട്ടുള്ള ഒരു ഗെയിം നമുക്ക് തരുമ്പോൾ, ഇൻഫാക്ട് ഹൈദരാബാദ് സ്റ്റേഡിയം ഇസ് കംപ്ലീറ്റ്ലി പ്ലേയിങ് ഫോർ ഹൈദരാബാദ്. ഹൈദരാബാദ് ജയിക്കണമെന്നായിരിക്കാം. അതിൽ തന്നെ ഒരുപാട് പേർക്ക് പഞ്ചാബിൻ്റെയും ടീമിനെ ഇഷ്ടമുള്ളവരുണ്ട്, പേഴ്സണൽ ഫേവറേറ്റ്സ് ഉണ്ട്. ഐ പി എല്ലിലെ 49th മാച്ച് നമ്മളിങ്ങനെ വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 11 overs ആണ് കഴിയുന്നത്. 4 wicket നഷ്ടത്തിൽ 109 runs ആണ് പഞ്ചാബ് ഇപ്പോൾ ദേ സ്വന്തമാക്കിയിരിക്കുന്നത്. ബാക്കിയുള്ള അപ്ഡേറ്റ്സ് ഒക്കെ അറിയിക്കാനായിട്ട് ഞാൻ കൂടെ ഉണ്ടെന്ന് ഓർപ്പിക്കുന്നു. സന്ദീപാണ് കൂടെ ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹായ്, അസ്സലാമു അലൈക്കും. ഞാൻ സജ്ല സലീം.
1: Nine one seven evenings.

0: ക്രഷ് ഹാപ്പിനെസ് ഫ്രീക്വൻസി
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: സുനോ അപ്ഡേറ്റ്സ്.
3: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. പൊതുജനങ്ങളിൽ റോഡ് സുരക്ഷാ അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ട്രാഫിക് വീക്ക് 2026 പ്രദർശനത്തിന് തുടക്കം. ഗതാഗത നിയമങ്ങളെക്കുറിച്ചും റോഡ് മര്യാദകളെക്കുറിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കുക, സുരക്ഷിതമായ ഡ്രൈവിംഗ് സംസ്കാരം വളർത്തുക, വാഹന അപകടങ്ങൾ കുറയ്ക്കുക എന്നീ ലക്ഷ്യത്തോടെ നടക്കുന്ന പ്രദർശനം വെള്ളിയാഴ്ച വരെ നീണ്ടു നിൽക്കും. ഖത്തറിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് പാസ്പോർട്ടുകളും മറ്റു കോൺസുലർ രേഖകളും ഇനി നേരിട്ട് വീട്ടിലെത്തും. ഇതിനായി ഖത്തർ പോസ്റ്റും ദോഹയിലെ ഇന്ത്യൻ എംബസിയും തമ്മിൽ പുതിയ കരാറിൽ ഒപ്പുവച്ചു.

0: 97 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by
2: Joy Alukas, world's favorite jeweler.
3: Powered by
4: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfoon, Madgut thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
5: In association with
6: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
7: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
8: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവരി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ.
9: ആൻഡ്
10: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

എന്ന സിനിമയിലെ ബ്യൂട്ടിഫുൾ ഒരു ട്രോക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഐ മീൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് ഇടയ്ക്ക് ഒരു മൂളലൊക്കെ കേട്ടെങ്കിൽ വേറൊന്നുമല്ല മൈക്ക് ഓൺ ആയിരുന്നു ഞാൻ പാടിയതാണ്, ആരും കേട്ടില്ല എന്ന പ്രതീക്ഷയിൽ ഞാൻ ദാ ഒരു അപ്ഡേറ്റിലോട്ട് കടക്കുന്നു. ലെറ്റ്സ് ഗെറ്റ് ഇൻടു IPL T20 അപ്ഡേറ്റ്സ്. At this point of time, നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് റൈറ്റ് ആയിട്ടുള്ള സ്കോഴ്സും കാര്യങ്ങളും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ബട്ട് ചില കാര്യങ്ങൾ നമ്മൾ ജഡ്ജ് ചെയ്യുന്നതിന് മുന്നേ തന്നെ വി വിൽ ഹാവ് ടു നോ എ ലോട്ട് ഓഫ് തിങ്സ്. ഐ വിൽ കം ടു ദാറ്റ് ലേറ്റർ. ഞാൻ എന്തുകൊണ്ടാണ് ജഡ്ജ്മെൻറ്റിൻ്റെ കാര്യം ഈ ഒരു ടൈമിൽ പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്നെ ബേസ് ചെയ്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതേ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഐ തോട്ട് ഐ വിൽ ടോക്ക് അബൌട്ട് ദാറ്റ് എസ് വെൽ. 35 ബോൾസ് 110 റൺസ് വെതേഴ്സ് ഇറ്റ് ഈസ് പോസിബിൾ എന്നുള്ളത് കുറച്ച് ടഫായിക്കൊണ്ടിരിക്കുകയാണ് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം. 6 വിക്കറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കൊണോലി ട്രൂലി അമേസിംഗ് ഗായ്, യു ആർ ദ മാൻ ടുഡേ. ശരിക്കും പഞ്ചാബ് ജയിച്ചാലും ഇല്ലെങ്കിലും കൊണോലി ഈസ് ഗോയിങ് ടു ബി ആൻ അസെറ്റ് ഫോർ പഞ്ചാബ് എന്നുള്ള ഒരു കാര്യത്തിന് സംശയമൊന്നും വേണ്ട. അത്രമാത്രം ഗംഭീരമായിട്ടുള്ള പ്രകടനം തന്നെയാണ് ഫ്രം ദ ബിഗിനിങ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. 39 ബോൾസ് 53 റൺസ് സ്വന്തമാക്കി കൂപ്പർ കൊണോലി റൈറ്റ് ഓൺ ക്രീസ് ഉണ്ട് അലോങ് വിത്ത് ജെൻസൺ. സോ മാർക്കോ ജെൻസണും അതേപോലെ തന്നെ കൂപ്പർ കൊണോലിയും കൂടി രണ്ടുപേരും കൂടെ ഉള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഇനിയിപ്പോൾ നമുക്ക് സമ്മാനിക്കാൻ പോകുന്നത് പഞ്ചാബിന്റെ വിജയമാണോ അല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. ലെറ്റ്സ് വെയിറ്റ് ഫോർ ദറ്റ് മൊമെന്റ്. ഇഫ് നോട്ട് ഇന്നത്തെ ദിവസം തീർച്ചയായിട്ടും ഹൈദരാബാദ് ആയിരിക്കും കൊണ്ടുപോകുന്നത്. അവരുടെ ആ ഒരു സപ്പോർട്ട് കണ്ടപ്പോഴേ ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞില്ലേ ഞാൻ പ്രതീക്ഷിക്കാത്ത അത്ര ഒരു വലിയ ക്രൗഡും ആ ക്രൗഡ് ആൻഡ് ദാറ്റ് ദിസ് ഇസ് ഹാപ്പനിങ് റൈറ്റ് അറ്റ് ഹൈദരാബാദ്. ഹൈദരാബാദിൻ്റെ മണ്ണിൽ അവരുടെ ആ ഒരു വിജയം തീർച്ചയായിട്ടും അവർക്ക് സെലിബ്രേറ്റ് ചെയ്യണമെന്നുള്ളത് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നോട്ട് ബീയിങ് ബയസ്ഡ് ടു ബോത്ത് ദ ടീംസ്, ലെറ്റ്സ് ഫിംഗേഴ്സ് ക്രോസ്ഡ്, ലെറ്റ്സ് വെയിറ്റ് ഫോർ ദി ഫൈനൽ അപ്ഡേറ്റ്. ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുന്നേ ഐ വിൽ ടേക്ക് യു ടു വാട്ട് ഐ വാസ് സേയിങ്. ശരിക്കും ലൈഫിലെ കമ്പാരിസൺസ് അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യം പെട്ടെന്ന് നമ്മൾ ജഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ദറ്റ് വി വിൽ ബി ഫൂൾഡ്. Yes, welcoming you back once again to 917 evenings. ഈ ഒരു ടൈം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ചിലപ്പോൾ നമ്മളെ മണ്ടന്മാരാക്കി കളയുന്ന രീതിയിലുള്ള ജഡ്ജ്മെൻറ്റ് നമ്മൾ തന്നെ പുറത്തിറക്കാറുണ്ട്. അങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റ് കഴിഞ്ഞ ദിവസം യെസ് ഇപ്പോഴൊരു ഫാഷൻ മൊമെൻറ്റ് ഇങ്ങനെ നടക്കുമ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ഫാഷൻ മൊമെൻറ്റാണ് കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഐ എം ടോക്കിംഗ് അബൌട്ട് മെറ്റ് ഗാല. യെസ്, മെറ്റ് ഗാലയുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിരുന്നത് ഷെനാലിൻ്റെ ഇന്ത്യൻ അംബാസഡർ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഡ്രസ്സും ആ ഒരു ഡ്രസ്സിനെ പറ്റിയിട്ടുള്ള ചർച്ചകൾ ഇങ്ങനെ നടക്കുകയായിരുന്നു. ആൻഡ് ദിസ് വാസ് ക്വൈറ്റ് കുറച്ച് വിഷമമുണ്ടാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ കുറച്ചൊരു എന്തുകൊണ്ട് ഷെനാൽ അങ്ങനെ ചെയ്തു എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരികയാണ്. ബട്ട് ആ ഒരു ഡ്രസ്സ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡ്രസ്സാണ്. ജീൻസും ടോപ്പും ഇട്ടാണോ നമ്മുടെ മെറ്റ് ഗാലയുടെ ആ ഒരു കാർപ്പറ്റിലേക്ക് പോകുന്നത് എന്നുള്ള ഒരു ചോദ്യത്തിന് യാ ഡ്രസ്സിങ് ഇസ് Each and everyone's ഇഷ്ടം, അത് ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യമാണ്. ബട്ട് ദെൻ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് എൻജിനീയറിംഗ് ആയിട്ടുള്ള, ഞാൻ ഇതൊന്നും അല്ല കേട്ടോ പറയാൻ വന്നത്, ഈ കാര്യങ്ങളൊന്നുമല്ല നമുക്ക് സംസാരിക്കാനുള്ളത്. സംസാരിക്കാനുള്ള എന്നു പറഞ്ഞാൽ എന്നെ പറ്റിച്ച ആ ഒരു പാൻസിനെ പറ്റിയിട്ടാണ്. യെസ്, അപ്പോൾ ആ ഒരു വ്യക്തി ആ ഒരു മോഡൽ വെയർ ചെയ്തിരുന്ന പാൻസ് എന്ന് പറയുന്നത് ഇറ്റ് ലുക്ക് ലൈക്ക് ജീൻസ്. പക്ഷേ നമ്മൾ എടുത്തു നോക്കിയാൽ അറിയാനായിട്ട് സാധിക്കും. ഇൻസ്റ്റഗ്രാം സോഷ്യൽ മീഡിയ ഒക്കെ തന്നെ ഇപ്പോൾ ഭയങ്കരമായിട്ട് തന്നെ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു മോഡലിൻ്റെ ഫോട്ടോസും അതേപോലെ തന്നെ ഡ്രസ്സിനെ പറ്റിയിട്ടുള്ള ചർച്ചകളും. പക്ഷേ ഇതൊരു എൻജിനീയർഡ് ആയിട്ടുള്ള സിൽക്കാണെന്നുള്ളത് ലേറ്റർ ദേ ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് റിസർച്ചേഴ്സ് ഒക്കെ കഴിഞ്ഞ് ഒരുപാട് പേര് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇറക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് ജീൻസ് എന്ന് വിളിക്കുമെന്ന് തന്നെ ഏറ്റവും വലിയൊരു തെറ്റാണ്. ഇറ്റ് ഇസ് ആക്ച്വലി ത്രോംപെ ലയോൾ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് വേർഡ്. ഇറ്റ്സ് ബേസിക്കലി ലൈക്ക് നമ്മുടെ കണ്ണിന് ഡിസീവ് ദി ഐ, നമ്മുടെ ഐ കണ്ണിനെ തന്നെ ഏറ്റവും കൂടുതൽ എന്താ ഒരു പറ്റിക്കുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയൽ ഉണ്ടാക്കി എടുത്തേക്കാണ് ഷെനാൽ. അപ്പോൾ ആ ഒരു സംഭവമാണ് ആ ഒരു വ്യക്തിയുടെ എന്താണ് കോസ്റ്റ്യൂമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഇൻസ്പയർഡ് എന്നുള്ളതാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വൈ, ബിക്കോസ് ദിസ് മോഡൽ ആദ്യമായിട്ട് ആ പുള്ളിക്കാരിയുടെ ഡെബ്യൂ നടത്തിയ സമയത്താണ് ഒരു സർക്കിൾ മൊമെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഡെബ്യൂവിൽ ഇട്ടിരുന്ന ഡ്രസ്സാണ് ശരിക്കും റെപ്ലിക്കേറ്റ് ചെയ്ത് ഓൺ മെറ്റ് ഗാല കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊക്കെ എന്താണ് ചർച്ചാ വിഷയമാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനൊരു എൻജിനീയർഡ് ആയിട്ടുള്ള സിൽക്ക് മെറ്റീരിയൽ ഉണ്ടെന്നുള്ളത് ദാ ഞാൻ കുറച്ച്
മുന്നെയാണ് അറിഞ്ഞത്. അപ്പോൾ എന്തായാലും ആ ഒരു ഫാഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ആ ഒരു സംഭവത്തെ പറ്റി ഒന്ന് റിസർച്ച് ചെയ്യാനായിട്ട് മറക്കണ്ട. അങ്ങനൊരു സംഭവം ഉണ്ട് കേട്ടോ, എൻജിനീയറിങ് ചെയ്ത് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ, അതായത് കണ്ണിനെ വരെ വിശ്വസിപ്പിക്കാൻ ജീൻസ് ആണെന്ന് തോന്നുന്ന രീതിയിൽ സിൽക്ക് മാറ്റിയെടുത്തിരിക്കുകയായിരുന്നു ഷനൽ. കമ്പനിയുടെ ഇതാണ്, ബ്രാൻഡിൻ്റെ ഇതുമാണ്. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് രീതിയിൽ തന്നെ പഠിക്കാൻ നമുക്ക് ചുറ്റും ഇനിയും ഒത്തിരി കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി വരുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കി വിടുന്ന കുറച്ച് കാര്യങ്ങൾ ഇതേപോലത്തെ എക്സാമ്പിൾസ് സെറ്റ് ചെയ്യുമ്പോൾ ലെറ്റ്സ് നോട്ട് മേക്ക് ഇറ്റ് ടു എനി കൺക്ലൂഷൻസ്. ജഡ്ജ്മെൻ്റ് ആവേണ്ട ആവശ്യമില്ല. ലെറ്റ്സ് ഓൾ അണ്ടർസ്റ്റാൻഡ് തിങ്സ്, നോ മോർ ഓഫ് ഇറ്റ്. ചെറിയ അറിവ് പോലും അല്ല, ഐ മീൻ ഒരു വലുതും ചെറുതും ഏതൊരു അറിവാണെങ്കിൽ പോലും ഒന്നും ചെറുതല്ല ലൈഫിൽ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതാ ആ ഒരു കാര്യം നിങ്ങളുടെ അരികിലേക്ക് കൂടി എത്തിച്ചുകൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രാക്കിലേക്ക് പോകുന്നു. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ 18:19. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഗദാസ് ഫേവറേറ്റ് എഫ്എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
1: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
2: ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സുനോ 91.9.

0: Joy Alukas 917 evenings presented by Joy Alukas world's favorite jeweler
1: powered by
2: Khatarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruchi ariyam call 4001707
1: in association with
3: Commercial Bank your future grows when your savings grows save more dream bigger win up to 5 million riyals with Commercial Bank
1: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ
3: ഡൈസോ ലെറ്റ്സ് മേക്ക് എവറി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ
4: ആൻഡ്
5: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ

0: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
1: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
2: 917 evenings.

വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ 91.7 FM 917 ഇവനിംഗ്സിന്റെ ടൈം. സന്നിവാട് കൂടിയുള്ളത് സമയം 8 മണി കഴിഞ്ഞ 40 മിനിറ്റ് ആവുന്നു. 41 മിനിറ്റ് ആണോ? അപ്പൊ 41-ാമത്തെ മിനിറ്റിൽ ആ സന്തോഷ വാർത്ത നിങ്ങളുടെ അരികിലേക്ക് കൂടി എത്തുകയാണ്. ഐറ്റ് ഹവ് നോട്ട് സെഡ് ഏർലി, പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയി എന്നുള്ളതാണ്. ഹൈദരാബാദിൻ്റെ മണ്ണിൽ ആ ഒരു ഗെയിം നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഹൈദരാബാദ് ജയിച്ചില്ലെങ്കിൽ അവർക്കത് വിഷമാവില്ലേ? അപ്പം അതുകൊണ്ട് ദേ പഞ്ചാബ് ഇന്നത്തെ ഗെയിം തോറ്റിരിക്കുകയാണ് ഗൈസ്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തരുടെ അവരുടേതായിട്ടുള്ള ആ ഒരു മണ്ണാവുമ്പോൾ അവർക്ക് അവിടെ ജയിക്കണമെന്നുള്ളൊരു വാശിയും അതിൻ്റേതായിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ നമ്മുടെ മുന്നിൽ കാഴ്ചവെക്കും. അപ്പം അതുകൊണ്ട് ഇന്നത്തെ പെർഫോമൻസ് ദാറ്റ് ഡസന്റ് മീൻ ഹൈദരാബാദ് അതുകൊണ്ട് മാത്രമാണ് ജയിച്ചതെന്നല്ല, പക്ഷെ അവരുടെ ആ ഒരു എഫേർട്ടും തീർച്ചയായിട്ടും എവറിഥിങ് വാസ് പുട്ട് ഫോർവേഡ്. ഇന്നത്തെ ദിവസം ഹൈദരാബാദിൻ്റെ ആയിരുന്നു. 49-ാമത്തെ ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ മത്സരമാണ് ഇന്നത്തെ ദിവസം ദേ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയം ഹൈദരാബാദ് വെച്ച് നടന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു മനോഹരമായിട്ടുള്ള ഗെയിം, ആ ഒരു മാച്ച് ഹൈദരാബാദ് ഇന്ന് വിൻ ചെയ്യുമ്പോൾ രണ്ട് ടീമും തന്നെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. ബട്ട് ദിസ് പെർട്ടിക്കുലർ കൺഗ്രാചുലേഷൻ ഈസ് ഫോർ നമ്മുടെ സ്വന്തം ഹൈദരാബാദ്. കൺഗ്രാറ്റ്സ്. ആ ഒരു കൺഗ്രാചുലേഷൻസ് പറയുമ്പോൾ എനിക്ക് ചെറിയൊരു കാര്യവും കൂടി പറയാനുണ്ട്. ബട്ട് ഇപ്പോഴല്ല, ഒരു പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഞാനും ഒന്ന് റെഡി ആവട്ടെ. വൈ? ബിക്കോസ് ഈ ഒരു അപ്ഡേറ്റ് പറയാനുള്ളത് ഇറ്റ് സംതിങ് ദാറ്റ് ഇസ് അബൌട്ട് ഫുഡ്. അപ്പോൾ ഫുഡിൻ്റെ കാര്യം ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഐ ബി ബാക്ക് വെരി സൂൺ. ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു, ദിസ് ഇസ് യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട്, നോട്ട് ജസ്റ്റ് ഐ പി എൽ അപ്ഡേറ്റ്സ്, ഖത്തറിലെ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ കൂടെ ഞാനുമുണ്ട് എന്ന് പറയുമ്പോൾ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാനായിട്ടുള്ള ആഗ്രഹം മനസ്സിൽ സൂക്ഷിക്കുന്നവരോട് കീപ് ലേണിംഗ്. ലേണിംഗ് ഇസ് നോട്ട് എ പ്രോസസ്, ഇറ്റ് ഇസ് ജസ്റ്റ് ദാറ്റ് നമ്മുടെ ഡെയിലി റുട്ടീൻ ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് മാറട്ടെ. ചെറിയ കാര്യങ്ങളെങ്കിലും ഒരു ദിവസം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ 365 ദിവസം അല്ലെങ്കിൽ

0: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
1: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: അസ്സലാമലൈക്കും, നമസ്കാരം. ഞാൻ താജ്ജുദ്ദീൻ വടകര.
5: യു ആർ ലിസണിംഗ് ടു
4: ഖത്തറിന്റെ സ്വന്തം റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
6: Joy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler,
7: powered by
8: Khatrine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruchi ariyam. Call 4001707
9: in association with
10: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
11: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
12: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവരി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ.
13: ആൻഡ്
14: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
15: വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ 91.7 FM. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സമയം 8 മണി കഴിഞ്ഞ് 48 മിനിറ്റ് ആകുമ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമൊക്കെ ആയി വരുന്നു. ബട്ട് ദെൻ പോകുന്നതിന് മുന്നേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി പറയാനുണ്ട്. പക്ഷേ അതിനൊക്കെ മുന്നേ ആയിട്ട് നമുക്ക് ആർ കെ പാമ്പൂർ എന്ന

0: അക്കൗണ്ടിൽ നിന്നും വന്നേക്കുന്ന ഒരു മെസ്സേജിലേക്ക് പോകണം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ മെസ്സേജ്. ഇന്ന് നാട്ടിലേക്ക് പോകുന്ന എൻ്റെ ഫ്രണ്ട് കെ കെ കൃഷ്ണകുമാർ പാലക്കാട്. സോ പാലക്കാടിലേക്ക് പോകുന്നത് നമ്മുടെ കൃഷ്ണകുമാർ ചേട്ടന് വേണ്ടിയിട്ട് ഒരു അടിപൊളി യാത്ര പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോയി അടിച്ചു പൊളിച്ച് നാട്ടിലൊക്കെ പോയി സന്തോഷമായിട്ട് തിരിച്ച് മടങ്ങുക. ആർ കെ പാമ്പൂറാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ട്രാവൽ വിഷസ് കൂടി നേരുന്നു ഫോർ കൃഷ്ണകുമാർ. സോ ഹാവ് എ സേഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ പോകുന്നത് ആ ഒരു ഫുഡ് അപ്ഡേറ്റിലേക്കാണ്. സോ ലെറ്റ് മീ ടേക്ക് യു ടു ടേസ്റ്റ് ഓഫ് ദി ആർ.
1: Taste of the hour brought to you by മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR വൾവ വില്ലേജ്. സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ. കോൾ 666-14-884.
0: യെസ്, വെൻ ഐ സേ ദാറ്റ് ഇന്നത്തെ ടേസ്റ്റ് ഓഫ് ദി അവറിലേക്ക് വരുമ്പോൾ ഓരോ ഫുഡ് ഐറ്റവും ഒക്കെ തന്നെ നമ്മൾ ഇൻറ്റൻഷനലി ഉണ്ടാക്കുന്നത് ആവണമെന്നില്ലല്ലോ. ചില സംഭവങ്ങളൊക്കെ അബദ്ധത്തിൽ സംഭവിക്കുന്നതായിരിക്കാം. അങ്ങനെയുള്ള ഇൻവെൻഷൻസ് ഒക്കെ തന്നെ ഇന്ന് ചിലയിടത്തൊക്കെ ബ്രാൻഡായി മാറിയിട്ടുണ്ട്. ആ ബ്രാൻഡ് മാത്രമല്ല, ചിലപ്പോൾ അത് ആ ഒരു ഫുഡ് ഐറ്റം മാത്രം വിൽക്കുന്ന ഒരുപാട് ഔട്ട്ലെറ്റുകൾ ഉണ്ടായിരിക്കാം. അങ്ങനെ കേട്ടറിഞ്ഞ പക്ഷേ ഒരു കഥ രസകരമായിട്ടുള്ള കഥയാണെന്ന് തോന്നി. റൂത്ത് എന്ന പേരുള്ള ഒരു വ്യക്തി 1938 നടന്നിരിക്കുന്ന കടയാണ്. ഒരു ലോക്കലായിട്ടുള്ള ബേക്കറാണ്. ഒരു ചെറിയ കടയൊക്കെ ഇങ്ങനെ നടത്തുന്നു. കുക്കീസ് എന്ന് പറയുന്ന സംഭവം, അത് കുക്കീസ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയതല്ല, പക്ഷേ ഒരു അബദ്ധം കാരണം വന്നുപോയതാണ്. ഏറ്റവും അധികം യൂസ് ചെയ്തിട്ടുള്ള അന്നത്തെ കാലത്തൊക്കെ തന്നെ സെമി സ്വീറ്റ് ചോക്ലേറ്റ് അഥവാ നെസ്ലെ എന്നറിയപ്പെടുന്ന ആ ഒരു ബ്രാൻഡിൻ്റെ സെമി സ്വീറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ചോപ്ഡ് ആക്കി ബാർസ്, ശരിക്കും കേക്ക്, ഈ ഒരു ബ്രൗണി ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ മുകളിൽ അത് അലിഞ്ഞു പോവും എന്നുള്ള ഉദ്ദേശത്തിലാണ് സംഭവം ഇട്ട് ഉണ്ടാക്കിയത്. ബട്ട് ദെൻ ആ ഓവനിൽ നിന്ന് പുറത്തിറങ്ങിയത് പുതിയൊരു ഡിഷായിരുന്നു. ആ ഇട്ട ചെറിയ ചെറിയ പീസസ്, നെസ്ലിയുടെ തന്നെ ചോക്ലേറ്റിൻ്റെ പീസസ് ഒന്നും തന്നെ അലിഞ്ഞിരുന്നില്ല. അതങ്ങനെ ഒരു എന്താ കുറച്ചുകൂടി കട്ടിയായിട്ടുള്ള ഒരു ഫോമിലായപ്പോൾ നമ്മുടെ കുക്കീസ് ഫോമായി എന്നുള്ളത് ഒരു തിയറിയാണ്. ദിസ് ഇസ് വാട്ട് ഹാസ് ബീൻ സെഡ്. പക്ഷേ ഇതിന് മുന്നേ ഒക്കെ തന്നെ കുക്കീസ് ആരെങ്കിലും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നിരിക്കുക. എന്തായാലും 1938 റൂത്ത് വേക്ക്ഫീൽഡ് ആണ് ഈ ഒരു സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്, കണ്ടുപിടിച്ചേക്കുന്നത്. അപ്പം ഇനി ആരെങ്കിലും ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ് അല്ലേ, ആ ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ് യെസ് ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം പറയാനായിട്ട് മറക്കണ്ട കേട്ടോ. ആ ഒരു സ്റ്റോറി കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ടേസ്റ്റ് ഓഫ് ദി ആർ ഇസ് ബ്രോട്ട് യു ബൈ BMR.
1: ടേസ്റ്റ് ഓഫ് ദി ആർ ബ്രോട്ട് യു ബൈ മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR. BMR വൾവ വില്ലേജ്. സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ. കോൾ 666-14-884.
0: സ്വാദിൻ്റെ നല്ല നിമിഷങ്ങൾ മാത്രമല്ല, ജീവിതത്തിലെ നല്ല നിമിഷങ്ങളും ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാനുള്ളതാണ്. പക്ഷേ ഇങ്ങനത്തെ നല്ല നല്ല മൊമെൻറ്റ്സ് നമ്മളിലേക്ക് എത്തിക്കുന്ന ഓരോരോ ബേക്കേഴ്സ് ഉണ്ടായിരിക്കാം, ഓരോ സ്വാദുകൾ ഉണ്ടായിരിക്കാം, രുചികൾ ഉണ്ടായിരിക്കാം. ഇതൊക്കെ തന്നെയാണ് ലൈഫിൻ്റെ എസെൻസ് എന്ന് പറയുന്നത്. സോ വൺസ് അഗൈൻ താങ്കിങ് BMR ഫോർ ദ വണ്ടർഫുൾ ടേസ്റ്റി ആർ.
1: ടേസ്റ്റ് ഓഫ് ദി ആർ ബ്രോട്ട് യു ബൈ BMR വൾവ വില്ലേജ്. സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ.
0: ലൈഫിലെ നല്ല നിമിഷങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാനായിട്ടുള്ളതാണ്. ആ നല്ല നിമിഷങ്ങളൊക്കെ സെലിബ്രേറ്റ് ചെയ്യുക. എന്തായാലും ഇന്നത്തെ ദിവസം എനിക്ക് വലിയ എനർജി അങ്ങ് താഴ്ത്തിയിട്ട് പോകാനുള്ള ഒരു ഉദ്ദേശമില്ല. അതുകൊണ്ട് ഒരു അടിപൊളി പാട്ട് തന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. വൈ? ബിക്കോസ് നാളെ പൂർവാധികം എനർജിയോടെ വേണം തിരിച്ചു വരാൻ. വി ഐ വിൽ ബി ഗെറ്റിംഗ് ഇൻ ടു അനദർ ഡേ, അനദർ വീക്കെൻഡ് ഈവനിങ് ഒക്കെ. അപ്പോൾ ആ ഒരു വീക്കെൻഡിലോട്ടൊക്കെ കടക്കുന്ന ദിവസം ദാ വരാനിരിക്കെ നമുക്കൊരുപാട് സന്തോഷം. പെട്ടെന്ന് ഈ വീക്ക് പോയതുപോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഓൾമോസ്റ്റ് ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരും പറയും, ആ ശരിയല്ലേ, ഇന്ന് ബുധനാഴ്ചയായല്ലേ എന്നുള്ള ഒരു സംസാരവും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ആ ഒരു ചർച്ചകളൊക്കെ തന്നെ അതിഗംഭീരമായിട്ട് നടക്കട്ടെ. അതിലോട്ട് ആഡ് ഓൺ ചെയ്യാനായിട്ട് വളരെ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു പാട്ട് കൂടി തരുന്നു. അപ്പോൾ തകൃതിയായിട്ട് പ്ലാനിങ്സ് ഒക്കെ നടക്കുമ്പോൾ നാളെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ജോയിൻ ചെയ്യുന്നതായിരിക്കും ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ 91.7 FM. അപ്പോൾ ഇന്നത്തേക്ക് ചെറിയൊരു ടാറ്റ, ബൈ ബൈ, സി യു ഓൾ ടുമോറോ, ലവ് യു ഓൾ, ടേക്ക് കെയർ.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
2: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
3: ഹലോ, നമസ്കാരം, ഞാൻ അഖില.

റേഡിയോ സുനോ 91.7 FM. 91.7 FM. കഥർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
1: Action.
2: Mone Dinesha, Adimohamana, Adimoham.
1: Horror.
3: Thanikku pogan anuvada illa.
1: Or drama.
4: Ente kudumbam, ente swargaraji.
1: Ishta genre idanengilum, ivide ticket ready. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
5: Brought to you by Safari, world class shopping experience, Doha, Qatar, and
6: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
7: Everyone, Jyotsna here.
8: You're listening to
7: Radio Suno. Radio Suno, Kete Kete, Kootu Kootam.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: brought to you by മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
3: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
4: Just feel like you're home.
1: You are listening to
5: Radio Suno
1: 91.7 FM.
6: Katash

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്, റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. Nyayar mudal vyajam vare, vaigeetu 5 mani mudal. 917 evenings. Joy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgut thudangi authentic Arabic cuisine de ruji ariyam. Call 4000 1707.
2: In association with
1: Commercial Bank, your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
2: Foldable chairs, picnic balls, thudangi ningalude outdoor camping inum barbecue sinum avashyamayathellam oriki Daiso.
1: Daiso, let's make every outing unforgettable.
4: And
5: Marza Hypermarket, be fresh, be you. Visit your nearest store today.
6: നമസ്കാരം, ഇത് ലക്ഷ്മി ഗോപാൽ സ്വാമിയാണ്.
7: യു ആർ ലിസ്ണിംഗ് ടു
6: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

91.7 FM. Qatar's favorite radio station.

0: ഈ വരിശകളിൽ ഒറ്റ കമ്പിനാദം മാത്രം മൂളും വീണാഗാനം.
1: You are listening to

91.7 FM. 91.7 FM. Qatar's favorite radio station.

റേഡിയോ സുനോ 91.7 FM. കദർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ. ബലി ബലി ബലി ബാഹു ബലി.

0: सुनो 91.7 FM,
1: Qatar's favorite radio station.